പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്, കർക്കടകം 7, 2026 ജൂലൈ 23 വ്യാഴാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ചിന്തകൾ. ജീവിതത്തിൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ആരോടും ഒന്നും ഒരിക്കലും വിശദീകരിക്കാതിരിക്കുക. നിങ്ങളെ ഇഷ്ടപ്പെടുകയും വിശ്വസിക്കുകയും മാനിക്കുകയും ചെയ്യുന്നവർക്ക് നിങ്ങളുടെ ഒരുവിധ വിശദീകരണത്തിന്റെയും ആവശ്യമില്ല. എന്നാൽ നിങ്ങളെ ഇഷ്ടമില്ലാത്തവർക്കും വിശ്വസിക്കാത്തവർക്കും മാനിക്കാത്തവർക്കും നിങ്ങളുടെ ഒരുവിധ വിശദീകരണം കൊണ്ടും അവരുടെ മനസ്സിലെ വിലയിരുത്തൽ ഒരിക്കലും മാറുകയില്ല എന്ന സത്യം തിരിച്ചറിഞ്ഞ് സന്തോഷമായി ജീവിതം മുന്നോട്ടു കൊണ്ടുപോകുക. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: രാവിലെ 8 മണിക്ക് ഗ്രാമഭംഗി, 8:30 ബ്രോഡ്കാസ്റ്റിംഗ് ദിന പ്രത്യേക പരിപാടി ആകാശവാണിയിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 1 മണിക്ക് ബ്രോഡ്കാസ്റ്റിംഗ് ദിന പ്രത്യേക പരിപാടി പുനഃപ്രക്ഷേപണം ആകാശവാണിയിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, ഉച്ചയ്ക്ക് 2 മണിക്ക് നിയമവീഥി, വൈകുന്നേരം 4 മണിക്ക് ഇൻട്രിക്കോ അവതരിപ്പിക്കുന്ന കാറ്റിൽ ഒരു ഗീതം, 4:30 ഗാനവീഥി, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5 മണിക്ക് ആകാശവാണിയിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 രാമായണ മാസ പ്രത്യേക പരിപാടി, രാത്രി 7 മണിക്ക് അറിയാം അറിവ് നേടാം, 8 മണിക്ക് സുന്ദര സഞ്ചാരം, 8:30 മേഘമൽഹാർ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.
1: ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 23. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന സ്ഥാപിതമായതും മുഗൾ ഭരണാധികാരി ഹുമയൂൺ സിർഹിന്ദിൽ വച്ച് സിക്കന്ദർ സൂരിയെ പരാജയപ്പെടുത്തിയതും ബോംബെയിൽ നിന്ന് സ്ഥിരമായ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചതുമൊക്കെ ഒരു ജൂലൈ 23 ജൂലൈ 23 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂലൈ 23. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. എല്ലാ വർഷവും ജൂലൈ 23 ഇന്ത്യയിൽ ദേശീയ പ്രക്ഷേപണ ദിനമായി ആഘോഷിക്കുന്നു. 1927 ഈ ദിവസമായിരുന്നു ബോംബെ സ്റ്റേഷനിൽ നിന്ന് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. ജൂലൈ 23 മുഗൾ ഭരണാധികാരി ഹുമയൂൺ സിർഹിന്ദിൽ വച്ച് സിക്കന്ദർ സൂരിയെ പരാജയപ്പെടുത്തി ഡൽഹിയിലെത്തിയത്.

0: കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന സ്ഥാപിതമായത് 1921 ജൂലൈ 23 1968 ജൂലൈ 23 കോഴിക്കോട് സർവകലാശാല നിലവിൽ വന്നത്. 1927 ഇന്നേ ദിവസമായിരുന്നു. ആദ്യത്തെ ഡിജിറ്റൽ ആനിമേഷൻ സിനിമയായ ടാർസൺ പ്രദർശിപ്പിച്ചത് 1999 ജൂലൈ 23. ലാൽ ബാൽ പാൽ എന്നിവരിൽ ഉൾപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ഒരാളായിരുന്നു ബാലഗംഗാധർ തിലക്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരം സ്ഥാപിച്ചത് ബാലഗംഗാധർ തിലകനാണ്. 1856 ഇന്നേ ദിവസമായിരുന്നു അദ്ദേഹം ജനിച്ചത്. സർവകലാശാല മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലത്ത് പ്രവർത്തനം ആരംഭിച്ചത് 1968 ജൂലൈ 23.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ജനിമൃതികളുടെ അനന്തവിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ ഗവൺമെന്റ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി.

0: ഇന്ത്യൻ സമൂഹവുമായും ആശയവിനിമയം നടത്തും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായാണ് രാഷ്ട്രപതി റൊമാനിയയിൽ എത്തുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ രാഷ്ട്രപതി വനിതയാണെന്നത് അഭിമാനകരമായ കാര്യമാണെന്ന് നോർത്ത് മാസിഡോണിയൻ പ്രസിഡന്റ് ഗോർദാന സിൽജനോവ്സ്ക ദാവ്കോവ പറഞ്ഞു. സിക്കോബ്ജയിൽ ആകാശവാണി പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അവർ. മുമ്പ് ഇന്ത്യയുടെ ദീർഘമായ ചരിത്രവും ആത്മീയതയും തന്നിൽ വലിയ സ്വാധീനം ചെലുത്തിയിരുന്നതായും ദാവ്കോവ വ്യക്തമാക്കി. 16-ാമത് ബ്രിക്സ് ആരോഗ്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ചണ്ഡീഗഡിൽ ആരംഭിക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ ആരോഗ്യമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന യോഗത്തിൽ ആഗോള ആരോഗ്യ മേഖലയിലെ സുപ്രധാന വിഷയങ്ങളും സഹകരണവും ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ചർച്ചയുടെ ദൈർഘ്യം പ്രതിപക്ഷത്തിന് തീരുമാനിക്കാമെന്നും കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും ഇതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം അറിയിച്ചു. 150 പരീക്ഷാ പേപ്പറുകൾ ചോർന്നുവെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇതെല്ലാം അന്വേഷണ വിഷയമാണെന്നും ഗവൺമെന്റ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തി സത്യം പൊതുജനങ്ങൾക്കും രാജ്യത്തിനും മുന്നിൽ അവതരിപ്പിക്കുമെന്നും ജെ പി നദ്ദ വ്യക്തമാക്കി. ഡൽഹിയിൽ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ നീക്കത്തിനെതിരെ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച കെ പി സി സി ഓഫീസ് മാർച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മെയ് മാസം മുതൽ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടിരുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് സി ബി ഐ അന്വേഷണം ആരംഭിക്കുകയും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുകയും ചെയ്തതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ പ്രതിഷേധിച്ച് ഡൽഹിയിൽ സമരം ചെയ്ത രാഹുൽ ഗാന്ധിയടക്കം കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതിനെതിരെ സംസ്ഥാന വ്യാപകമായി കെ എസ് യു ഇന്ന് പ്രതിഷേധിക്കും. ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ പറഞ്ഞു. ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനിടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ കാനഡ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും കാനഡയും തമ്മിലെ സഹകരണം വേഗത്തിൽ വളരുകയാണെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഡോക്ടർ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർ വ്യക്തമാക്കി. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എസ് എസ് കെ പദ്ധതി ഇനത്തിൽ നൽകേണ്ട ഈ തുക പി എം ശ്രീ പദ്ധതിയുമായി കൂട്ടിക്കുഴക്കരുതെന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയോട് അഭ്യർത്ഥിച്ചു. പി എം പോഷൺ പദ്ധതിയിൽ കേരളം സഹകരിക്കാമെന്നും അദ്ദേഹം കേന്ദ്രത്തെ അറിയിച്ചു. കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ, കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നൽകിയ അനുമതികൾ, തുരങ്കപാത നിർമ്മാണ മേഖലയിലെ സുരക്ഷാ വീഴ്ചകൾ, സാങ്കേതിക പിഴവുകൾ, പരിസ്ഥിതി അനുമതി നടപ്പാക്കൽ എന്നിവയും സമിതി പരിശോധിക്കും. അന്വേഷണം പൂർത്തിയാക്കി സമിതി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. നിതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥൻ അനുരാഗ് ജെയിനിനെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. 2 വർഷത്തേക്കാണ് നിയമനം. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്നതിന് കെ എസ് ആർ ടി സി പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഉച്ചയ്ക്ക് മന്ത്രി സി പി ജോൺ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയാക്കോട്.
1: യു ഡി എഫ് സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് പിങ്ക് പദ്ധതി നടപ്പാക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോ പാർക്ക് റൂട്ടിലാകും പിങ്ക് ബസ് സർവീസ് നടത്തുക. കിഴക്കേക്കോട്ടയിൽ നിന്നാരംഭിച്ച തമ്പാനൂർ മെഡിക്കൽ കോളേജ്, ടെക്നോ പാർക്ക് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങൾ വഴിയാകും ബസ് സർവീസ് നടത്തുക. രാത്രി 9 മണിക്ക് ശേഷം നഗരത്തിലെത്തുന്ന വനിതാ യാത്രക്കാർ, ആശുപത്രി ജീവനക്കാർ, സിനിമ കഴിഞ്ഞിറങ്ങുന്നവർ, തമ്പാനൂരിലെത്തുന്ന മെഡിക്കൽ കോളേജിലെ രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ സർവീസ് വലിയ ആശ്വാസമാകും. രാത്രി 10-നും രാവിലെ 5-നുമുള്ള ഷിഫ്റ്റുകളിൽ ജോലി കഴിഞ്ഞ് മടങ്ങുന്ന ഐ ടി ജീവനക്കാരുടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിധ്വനി എന്ന സംഘടന നൽകിയ നിവേദനവും പരിഗണിച്ചാണ് സർവീസ്. തിരുവനന്തപുരം, എറണാകുളം ഡിപ്പോകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ ലിങ്ക് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് പിങ്ക് സർവീസിനായി നിലവിൽ അനുവദിച്ചിട്ടുള്ളത്. രാത്രികാലങ്ങളിൽ സാധാരണ ബസ്സുകൾ ഇല്ലാത്തതിനാൽ ഉയർന്ന തുക നൽകി മറ്റു വാഹനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്ന വനിതകൾക്ക് പിങ്ക് പദ്ധതി ഏറെ പ്രയോജനകരമാകും.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ൽ

0: ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ജൂലൈ 23-നാണ് ബോംബെ നിലയത്തിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം നടന്നത്. ഇതിന്റെ ഓർമ്മ പുതുക്കിയാണ് എല്ലാ വർഷവും ജൂലൈ 23 ദേശീയ പ്രക്ഷേപണ ദിനമായി ആചരിക്കുന്നത്. ഡെസ്ക് റിപ്പോർട്ട്.
1: ഇന്ത്യയുടെ വികസനം, വിദ്യാഭ്യാസ പ്രചാരണം, സാംസ്കാരിക സംരക്ഷണം എന്നിവയിൽ പ്രക്ഷേപണ മേഖല വഹിച്ച സുപ്രധാന പങ്കിനെയാണ് ദേശീയ പ്രക്ഷേപണ ദിനം അടയാളപ്പെടുത്തുന്നത്. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനും റേഡിയോ ശക്തമായ മാധ്യമമായി പ്രവർത്തിച്ചു. സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സാക്ഷരത, ആരോഗ്യ അവബോധം, കാർഷിക അറിവ് എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ വലിയ പങ്കുവഹിച്ചു. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് എന്നത് ഓൾ ഇന്ത്യ റേഡിയോ ആയി. 1956 ദേശീയ പ്രക്ഷേപണ സ്ഥാപനത്തിന് ആകാശവാണി എന്ന പേര് നൽകി. ജനപ്രിയ ചലച്ചിത്ര ഗാനം പ്രധാന ഉള്ളടക്കമാക്കി 1957 വിവിദ് ഭാരതി സേവനം ആരംഭിച്ചു. ബഹുജനഹിതായ, ബഹുജന സുഖായ എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കി ജനങ്ങൾക്ക് വിവരങ്ങൾ നൽകാനും അവരെ ബോധവൽക്കരിക്കാനും വിനോദം പകരാനും ഈ ഡിജിറ്റൽ യുഗത്തിലും ആകാശവാണി സജീവമായി മുന്നേറുകയാണ്.
0: വൈദ്യുതി മേഖലയെ ജനസൌഹാർദ്ദമാക്കാൻ സാധ്യമായത് ചെയ്യുമെന്നും അധികാരങ്ങളുടെയും ചുമതലകളുടെയും വികേന്ദ്രീകരണമാണ് ഇവിടെ വേണ്ടതെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. തിരുവനന്തപുരം കിഴക്കേക്കോട്ട പവർഹൌസ് ബിൽഡിംഗിൽ നടത്തിയ KSEB തിരുവനന്തപുരം ജില്ലാതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5-ാം വാർഡിൽ നിപ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഏർപ്പെടുത്തിയിരുന്ന നിരീക്ഷണം പിൻവലിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ജൂൺ 11 റിപ്പോർട്ട് ചെയ്തതിന് ശേഷം 42 ദിവസം പിന്നിടുമ്പോഴും പുതിയ രോഗബാധിതരില്ലാത്ത സാഹചര്യത്തിലാണ് നടപടി. കാസർകോട് ജില്ലയിലെ നീലേശ്വരം മേഖലയിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ കാസർകോട്ട് അവലോകന യോഗം ചേർന്നു. നീലേശ്വരം നഗരസഭയിലെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കാണ് രോഗലക്ഷണങ്ങൾ കണ്ടത്. ജില്ലയിൽ 5 പേർക്ക് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തതായി DMO അറിയിച്ചു. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ ഇന്ന് തുടക്കമാകും. 10 ദിവസം നീളുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്ന് ടീമുകൾ പങ്കെടുക്കും. 13 ഇനങ്ങളിലായി പാരാ അത്ലറ്റിക് താരങ്ങൾ ഉൾപ്പെടെ 125 അംഗങ്ങളാണ് ഇന്ത്യക്കായി മത്സരത്തിനിറങ്ങുന്നത്. 2022 22 സ്വർണം ഉൾപ്പെടെ 61 മെഡലുമായി 4-ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. ഓഗസ്റ്റ് 2 മേള സമാപിക്കും. ഇന്ത്യ സിംബാബ്വെ 3 മത്സര T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ഇന്ത്യൻ സമയം വൈകിട്ട് 4 ഹരാരെ സ്പോർട്സ് ക്ലബിലാണ് മത്സരം. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ PV സിന്ധു, ആയുഷ് ഷെട്ടി, ലക്ഷ്യാസൻ എന്നിവർ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ ഫൈനലിൽ കടന്നു. ചങ്ഷോയിൽ സഹതാരം ഉന്നതി ഹൂഡയെ പരാജയപ്പെടുത്തിയാണ് സിന്ധു പ്രീ ക്വാർട്ടറിലെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ ഗവൺമെന്റ് പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രം കേരളത്തിന് നൽകേണ്ട 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് മന്ത്രി N. ശംസുദ്ദീൻ. സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രിയാത്ര ഉറപ്പാക്കുന്ന KSRTCയുടെ പിങ്ക് ബസ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിൽ ഇന്ന് തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചിക രചാ ഝാ.
3: യു ആർ നൗ ലിസ്ണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
4: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
5: പുലർക്കാ

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

കുംഭരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ റൊമാനിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വികസിത ഭാരതമെന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമാക്കുന്നതിൽ യുവാക്കൾ നിർണായക പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഗൌരവമേറിയ വിഷയമാണെന്നും പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ കർശന നടപടിക്ക് പ്രധാനമന്ത്രി ഇതിനകം നിർദ്ദേശം നൽകിയതായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തെ പ്രഥമ റേഡിയോ പ്രക്ഷേപണത്തിന്റെ സ്മരണയുണർത്തി ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഹരാരയിൽ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ റൊമാനിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോർ ഡാൻ, താൽക്കാലിക പ്രധാനമന്ത്രി ഇലിയെ ബൊളോഷാൻ, സെനറ്റ് പ്രസിഡന്റ്, ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് പ്രസിഡന്റ് തുടങ്ങിയവരുമായി കൂടിക്കാഴ്ച നടത്തും. റൊമാനിയ ഇന്ത്യ പാർലമെന്ററി ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്

0: അംഗങ്ങളുമായും ശ്രീമതി മുർമു സംവദിക്കും. തുടർന്ന് ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളുമായും ആശയവിനിമയം നടത്തും. ഭരണപരിഷ്കാരങ്ങളുടെ കേന്ദ്ര ബിന്ദു പൌരന്മാരുടെ ക്ഷേമമായിരിക്കണമെന്നും സംരംഭങ്ങൾ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസൃതമായി രൂപകൽപ്പന ചെയ്യണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്രാമീണ വികസനം, കൃഷി, സാമൂഹിക ക്ഷേമം, അനുബന്ധ മേഖലകൾ എന്നിവയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി വിവിധ മന്ത്രാലയങ്ങളിലെ സെക്രട്ടറിമാരുമായി ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സർക്കാർ സംവിധാനങ്ങൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യവും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. വികസിത ഭാരതമെന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമായി മാറണമെന്നും രാജ്യത്തെ യുവതലമുറയാണ് ഈ ദേശീയ ദൌത്യത്തിന്റെ അടിത്തറയാകേണ്ടതെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികൾ ഉന്നയിച്ച നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയം രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് കേന്ദ്രമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ JP നദ്ദ. ഇത് അന്വേഷണ വിഷയമാണെന്നും ആഴത്തിലുള്ള ചർച്ചകൾ ആവശ്യമാണെന്നും ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെ അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന സർക്കാരിന്റെ നിലപാട് കേന്ദ്രമന്ത്രി ആവർത്തിച്ചു. പ്രതിപക്ഷം തങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിക്കണമെന്നും ഈ പ്രശ്നം പരിഹരിച്ച് ശാശ്വതമായ ഒരു നിലപാടിലേക്ക് നീങ്ങുന്നതിനായി സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
1: लगभग 150 पेपर लीक के बारे में उन्होंने चर्चा की. ये जांच का विषय है और सरकार एक जिम्मेवार सरकार है, इसलिए निश्चित रूप से हर एक बात का जवाब जांच के साथ साथ जनता के सामने, देश के सामने दूध का दूध और पानी का पानी रखेगी.
0: നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ ശക്തമായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സർക്കാർ രാജ്യത്തെ യുവാക്കളുടെ മികച്ച ഭാവിക്കായി പ്രവർത്തിക്കുകയാണെന്നും MLAയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖർ. മെയ് മാസം മുതൽ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഇടപെട്ടിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. പരീക്ഷാ ക്രമക്കേടുകളെക്കുറിച്ച് CBI അന്വേഷണം ആരംഭിക്കുകയും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുകയും ചെയ്തതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തമിഴ്നാട്ടിൽ 1012 കോടിയിലധികം രൂപയുടെ നിക്ഷേപത്തിൽ 2 ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകി. ഇന്നലെ ലോക്സഭയിൽ എഴുതി നൽകിയ മറുപടിയിൽ കേന്ദ്ര ഇലക്ട്രോണിക്സ് മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. മണല്ലൂർ, പിള്ളപ്പാക്കം എന്നിവിടങ്ങളിലാണ് 2 ക്ലസ്റ്ററുകൾ വികസിപ്പിക്കുക. ഉൽപാദന ബന്ധിത പ്രോത്സാഹന പദ്ധതികൾ, നേരിട്ടുള്ള വിദേശ നിക്ഷേപ ചട്ടങ്ങൾ, നികുതി തൊഴിൽ പരിഷ്കാരങ്ങൾ എന്നിവയുടെ പിന്തുണയോടെ കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് ഉൽപാദന മേഖല ശ്രദ്ധേയമായ വളർച്ച കൈവരിച്ചതായി സർക്കാർ വ്യക്തമാക്കി. ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രി S. ജയശങ്കർ കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ കാനഡ സഹകരണം ശക്തമായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ന്യൂസിലൻഡ് വിദേശകാര്യമന്ത്രി വിൻസ്റ്റൺ പീറ്റേഴ്സുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള സമുദ്ര സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇൻഡോ പെസഫിക് മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇതേ ദിവസമാണ് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 ജൂൺ 8 ഇന്ത്യ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. വിശദാംശങ്ങളിലേക്ക്.
2: ഇന്ത്യയുടെ വികസനം, വിദ്യാഭ്യാസ പ്രചാരണം, സാംസ്കാരിക സംരക്ഷണം എന്നിവയിൽ പ്രക്ഷേപണം വഹിച്ച നിർണായക പങ്ക് ഈ ദിനം എടുത്തു പറയുന്നു. സ്വാതന്ത്ര്യസമരകാലത്ത് വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ഐക്യം വളർത്തുന്നതിനും റേഡിയോ ഒരു ശക്തമായ ഉപാധിയായിരുന്നു. സ്വാതന്ത്ര്യാനന്തരം പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലകളിൽ സാക്ഷരത, ആരോഗ്യ അവബോധം, കാർഷിക അറിവുകൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ റേഡിയോ നിർണായക പങ്കുവഹിച്ചു. 1956 ദേശീയ പ്രക്ഷേപണ സ്ഥാപനത്തിന് ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. ബഹുജനഹിതായ, ബഹുജനസുഖായ എന്ന ആപ്തവാക്യം പൂർണ്ണമായും അന്വർത്ഥമാക്കിക്കൊണ്ട് ജനങ്ങളെ വിവരങ്ങൾ അറിയിക്കാനും പഠിപ്പിക്കാനും വിനോദത്തിനുമായി ആകാശവാണി പ്രവർത്തിച്ചു വരുന്നു. വൈവിധ്യമുള്ള ഒരു രാജ്യത്തെ വിവരസമ്പന്നമാക്കാനും ഒന്നിപ്പിക്കാനുമുള്ള റേഡിയോയുടെ ശാശ്വതമായ കഴിവിനെ കൂടിയാണ് ദേശീയ പ്രക്ഷേപണ ദിനം ആഘോഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ അനുരാഗ് ജെയിൻ നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിതനായി. 2 വർഷത്തേക്കാണ് നിയമനം. 1989 ബാച്ച് മധ്യപ്രദേശ് കേഡർ IAS ഉദ്യോഗസ്ഥനായ അദ്ദേഹം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിരവധി പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ

0: സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രിയാത്ര ഉറപ്പാക്കുന്നതിനായി KSRTC ആരംഭിക്കുന്ന രാത്രികാല പിങ്ക് ബസ് സർവീസുകൾ ഇന്നു മുതൽ ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ഗതാഗത മന്ത്രി CP ജോൺ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് പിങ്ക് പദ്ധതി നടപ്പാക്കുന്നത്. തുടക്കത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോപാർക്ക് റൂട്ടിലാവും പിങ്ക് ബസ് സർവീസ് നടത്തുക. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള 1500 കോടിയോളം രൂപ വേഗത്തിൽ ലഭ്യമാക്കണമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ. ന്യൂഡൽഹിയിൽ നടന്ന സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമഗ്ര ശിക്ഷ കേരള പദ്ധതി ഇനത്തിലാണ് തുക ലഭിക്കാനുള്ളതെന്നും ഇത് PM ശ്രീ പദ്ധതിയുമായി കൂട്ടിക്കലർത്തതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് ഉച്ചയ്ക്ക് സ്ഥലം സന്ദർശിക്കും. ദുരന്തത്തിന്റെ കാരണം കണ്ടെത്തൽ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ വിലയിരുത്തൽ, കരാറുകൾ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നിവ സമിതി പരിശോധിക്കും. 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. കൊച്ചി മെട്രോയുടെ 2-ഘട്ട നിർമ്മാണത്തിൽ പുതിയ പാതയിലെ ആധുനിക ടെലി കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിനായി KMRL പ്രമുഖ സാങ്കേതിക വിദ്യാ കമ്പനിയായ സീമെൻസ് ലിമിറ്റഡുമായി കരാറിൽ ഒപ്പുവച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി P. നഹീമ.
1: സാങ്കേതികവും സാമ്പത്തികവുമായ വിലയിരുത്തലുകൾക്ക് ശേഷമാണ് സീമെൻസ് ലിമിറ്റഡ് ഏറ്റവും യോഗ്യമായ സ്ഥാപനമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. പുതിയ മെട്രോ പാതയുടെ സുരക്ഷിതവും കാര്യക്ഷമവുമായ പ്രവർത്തനത്തിന് ആവശ്യമായ സമഗ്ര ആശയവിനിമയ സംവിധാനങ്ങളാണ് ഈ കരാറിന്റെ ഭാഗമായി ഒരുക്കുക. യാത്രക്കാർക്ക് കൃത്യമായി അറിയിപ്പുകൾ നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ, CCTV നിരീക്ഷണം, അടിയന്തര ആശയവിനിമയ സൌകര്യങ്ങൾ, ഓഫീസ് ഓട്ടോമേഷൻ ശൃംഖല, സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായിരിക്കും. ലോകോത്തര നിലവാരത്തിലുള്ള സുരക്ഷിതവും യാത്രാ സൌഹൃദവുമായ പൊതുഗതാഗത സംവിധാനം കൊച്ചിക്ക് ഒരുക്കുക എന്ന KMRL പ്രതിബദ്ധതയുടെ മറ്റൊരു തെളിവാണ് ഈ കരാറെന്ന് അധികൃതർ അറിയിച്ചു.
0: ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് വന്ദേമാതരം കനൽ യാത്രകൾ എന്ന നാടകം കവരത്തി ദ്വീപിൽ അരങ്ങേറി. കേന്ദ്ര സംഗീത നാടക അക്കാദമിയും ലക്ഷദ്വീപ് കലാ സാംസ്കാരിക വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച കൾച്ചറൽ ഫെസ്റ്റിന്റെ ഭാഗമായാണ് നാടകാവതരണം. 23-ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കമാകും. 10 ദിവസം നീണ്ടു നിൽക്കുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാബായ് ചാനു, ലവ്ലിന ബോർഗോഹെയ്ൻ എന്നിവരാണ് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത്. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 മത്സരം ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ റൊമാനിയൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. വികസിത ഭാരതമെന്ന ലക്ഷ്യം ജനകീയ പ്രസ്ഥാനമാക്കുന്നതിൽ യുവാക്കൾ നിർണായക പങ്കുവഹിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെ ഗൌരവമേറിയ വിഷയമാണെന്നും പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും മന്ത്രി JP നദ്ദ. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകളിലെ കുറ്റക്കാർക്കെതിരെ കർശന നടപടിക്ക് പ്രധാനമന്ത്രി ഇതിനകം നിർദ്ദേശം നൽകിയതായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തെ പ്രഥമ റേഡിയോ പ്രക്ഷേപണത്തിന്റെ സ്മരണയുണർത്തി ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഹരാരയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി. പ്രിയ ശ്രോതാക്കളെ, പുലർവേട്ടം തുടരുന്നു. ഇപ്പോൾ കാലം
3: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
4: കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: അബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ഹേ ജെമിനൈ, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
4: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
3: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
4: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
3: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
4: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
3: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
4: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
3: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES ലേക്ക് തന്നെ.
5: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
3: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
5: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9446760394007809009447560336.
3: MES എഞ്ചിനീയറിംഗ് കോളേജ്, ചാത്തന്നൂർ.
6: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് സ്വാഗതം. മനോഹരമായ ഗ്രാമവിശേഷങ്ങളും അനുഭവങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്ന പോവും. എത്ര മനോഹരമായ വരികൾ അല്ലെ! മനോഹാരിതയ്ക്കപ്പുറം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വരികൾ. മഹാകവി വൈലോപ്പള്ളി ശ്രീധര മേനോന്റെ പ്രശസ്തമായ കവിതാ ശകലമാണിവ. യന്ത്രവൽകൃതമായ ആധുനിക ലോകത്ത് ജീവിച്ചാലും ഗ്രാമീണതയുടെ നന്മയും സ്നേഹവും വിഷുക്കാലത്തിന്റെ പ്രകൃതി ഭംഗിയും നമ്മുടെ മനസ്സിൽ എക്കാലവും നിലനിൽക്കണം എന്ന സന്ദേശമാണ് ഈ വരികൾ നമുക്ക് സമ്മാനിക്കുന്നത്. സുഗന്ധം പേറുന്ന ഗ്രാമീണ ജീവിതത്തിന്റെ നിറം മങ്ങാത്ത ഓർമ്മകൾ സമ്മാനിക്കുകയാണ് റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. എല്ലാ ബഹളങ്ങളിൽ നിന്നും തിരക്കുകളിൽ നിന്നും ആ ഗ്രാമീണ ജീവിതത്തിന്റെ പഴയ ഓർമ്മകളിലേക്ക് പതിയെ ചെല്ലുമ്പോൾ പൂക്കളും പുഴകളും മാത്രമാണോ നാവും മനസ്സും നിറയ്ക്കുന്ന ചില നാട്ടുരുചികളും നമ്മുടെ ഓർമ്മയിൽ വരാറില്ലേ? സൗഹൃദം പരസ്പരം പങ്കിട്ട സ്നേഹത്തിന്റെ നീലക്കൂട്ട് നാവിൽ ചാലിച്ച ഞാവൽ പഴത്തിന്റെ, ഹൃദയം നിറച്ച ചെമ്പോട്ടിപ്പഴത്തിന്റെ, അങ്ങനെയുള്ള നാട്ടുരുചികളുടെ മധുരം നിറഞ്ഞ ഓർമ്മകൾ

0: Music with Radio Sandvanam 90.4 FM. ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത് ഓർമ്മകളിലെ ചില നാട്ടുപഴങ്ങളുടെ രുചികളാണ്. നാട്ടുവഴികളിൽ ഇരുവശത്തും യഥേഷ്ടം കണ്ടുവന്ന ഒന്നായിരുന്നു ഞൊടിഞ്ഞൊട്ട. ചില സ്ഥലങ്ങളിൽ ഞൊട്ട ഞൊടിയൻ എന്നും പറയും അത്രേ. ഇന്ന് കണ്ടുകിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇന്നും എവിടെയും യഥേഷ്ടം കണ്ടുവരുന്ന ഒന്നാണ് അമ്മുമപ്പഴം. മിക്കവാറും എല്ലാ വേലിപ്പത്തലുകളിലും ഇവ പടർന്നു കയറിയിട്ടുണ്ടാകും. പച്ച ആവരണത്തിനകത്ത് ഒരു പഴം പഴുത്തു കഴിഞ്ഞാൽ ഈ പച്ച ആവരണം ഉണങ്ങുകയും പഴം മഞ്ഞ നിറത്തിലാവുകയും ചെയ്യും. പഴത്തിനകത്ത് പാഷൻ ഫ്രൂട്ടിന് സമാനമാണ്, അതാണ് കഴിക്കുന്നത്. അധികം പഴുത്തില്ലെങ്കിൽ ചെറിയ പുളിയും ഉണ്ടാകും. പിന്നെ ഞാവൽപ്പഴങ്ങൾ യഥേഷ്ടം ലഭിക്കാറേയില്ല. അപൂർവമായി കിട്ടുന്ന ഒരു കിട്ടാക്കനി തന്നെയായിരുന്നു ഞാവൽപ്പഴങ്ങൾ. കിട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്തു. നാവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രുചിയും നീലച്ചായവും ഇന്നും അതിനോടുള്ള കൊതി തീർന്നിട്ടില്ല. വഴിയരികിൽ നിറയെ കായ്ച്ചു നിൽക്കുന്ന തുണ്ടിപ്പഴങ്ങളും രുചിയിലും കാഴ്ചയിലും ഒരുപോലെ കൗതുകം നിറച്ചു. പറമ്പിൽ നിറയെ മാവുകളുണ്ട്, കൂടുതലും മൂവാണ്ടൻ തന്നെ. പിന്നെ രുചിയും മണവും ഒരുപോലെ മനസ്സിൽ നിറയ്ക്കുന്ന കർപ്പൂര മാവും. പലതിനും വ്യത്യസ്തമായ പേരുകൾ ഉണ്ടെങ്കിലും അന്ന് അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. കുഞ്ഞു കുഞ്ഞു മാമ്പഴം നൽകിയിരുന്ന നാട്ടുമാവിന്റെ ചോട്ടിലായിരുന്നു ഞങ്ങൾ ഏറിയ സമയവും ചെലവഴിച്ചിരുന്നത്. പിന്നെ തോട്ടുവകത്ത് നിറയെ മാമ്പഴം നൽകുന്ന നാരുമാവും ഉണ്ടായിരുന്നു. ആ മാമ്പഴം നിറയെ നാരുകളാണ്, അതാണ് ഞങ്ങൾ ആ പേര് നൽകിയത്. പിന്നെ ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ചെമ്പോട്ടിപ്പഴങ്ങൾ നൽകുന്ന ചെമ്പോട്ടി. ചെമ്പോട്ടി ഇല്ലാത്ത വീടുകൾ വളരെ ചുരുക്കമായിരുന്നു. ഇല വരെ വെറുതെ നുണയും. ഇലയ്ക്ക് ചെറിയ പുളിയുണ്ട്. പൂവും കായും ഞങ്ങൾ വെറുതെ വിട്ടില്ല. മിക്ക ചെമ്പോട്ടിപ്പഴങ്ങളും കുട്ടികൾക്ക് കൈ എത്തുന്നിടത്ത് തന്നെയാണ് കായ്ക്കാറ്. ചെമ്പോട്ടിപ്പഴം പഴുക്കാത്തപ്പോൾ ചെറിയ പുളിയാണ്, അത്യാവശ്യം വലിപ്പം വയ്ക്കുകയും ചെയ്യും. എന്നാൽ അവ പഴുത്ത് അപൂർവമായി മാത്രമേ ഞങ്ങൾ കഴിച്ചിട്ടുള്ളൂ. കാരണം പഴുക്കുന്നതിന് മുൻപ് തന്നെ അവ ആരെങ്കിലും കൈക്കലാക്കിയിട്ടുണ്ടാകും. പറമ്പിലും വഴിവക്കത്തും യഥേഷ്ടം കണ്ടുവരുന്ന ഒന്നാണ് മാവും പേരയും പോലെ പ്രിയപ്പെട്ട ഒന്ന് ആഞ്ഞിൽ ചക്ക അഥവാ അയണിച്ചക്ക. വളരെ മുകളിലായാണ് അവ കായ്ക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും മുകളിലേക്ക് ദയനീയമായി നോക്കി നിൽക്കാനേ ഞങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ. ഒരുപാട് പഴുത്തു കഴിഞ്ഞാൽ പുഴുവായിരിക്കും. എന്നാൽ പഴുത്തു നിൽക്കുന്ന ആഞ്ഞിൽ ചക്കകൾ പലപ്പോഴും താഴെ വീണ് ചീത്തയായി പോകാറാണ് പതിവ്. പക്ഷെ ആഞ്ഞിരിക്കുരു വറുത്തത് കഴിക്കുന്നത് അന്നത്തെ ഒരു പ്രധാന സംഭവം തന്നെയായിരുന്നു. ഓരോ വീടുകളിലും ഒരു കാവ് ഉണ്ടായിരിക്കും. കാവിൽ നിറയെ ചൂരലും ഉണ്ടായിരിക്കും. അതിനാൽ തന്നെ ചൂരൽ പഴങ്ങളും ധാരാളം ലഭിച്ചിരുന്നു. നാട്ടുവഴികൾക്ക് ഇരുവശത്തായി നിറയെ കശുമാവും നിൽപ്പുണ്ടായിരിക്കും. കശുമാങ്ങയ്ക്ക് ഒരു കരകരപ്പുണ്ടെങ്കിലും ഞങ്ങൾ അതും ഏറെ ആസ്വദിച്ചിരുന്നു. പുഞ്ചയിലേക്ക് ചില്ലകൾ താഴ്ത്തി നീണ്ടു നിവർന്നു നിന്ന അമ്പഴം, അതിന്റെ കയ്യിലിരുന്ന് എത്രയോ അമ്പഴം കഴിച്ചിരിക്കുന്നു. അധികം മൂക്കാത്ത അമ്പഴങ്ങ അച്ചാറിന് ഉപയോഗിച്ചിരുന്നു. ഞങ്ങൾ മിക്കപ്പോഴും ഉപ്പും കൂട്ടി അമ്പഴങ്ങ കഴിക്കുക പതിവായിരുന്നു. പിന്നെ അധികം പഴുക്കാത്ത കാരയ്ക്ക ഉപ്പിലിട്ട് കഴിക്കാം. കാരയ്ക്ക മാത്രമല്ല, ചെറിയ അരിനെല്ലിക്ക, ചുവന്ന് തൊടുത്ത ലൗലൂലിക്ക, നെല്ലിക്ക, ഇതൊക്കെ ഉപ്പിലിടുന്നത് ഒരു വീട്ടിൽ പ്രധാനമായിരുന്നു. ഒപ്പം നല്ല കാന്താരിയും വേണം. നാട്ടിൽ പ്രധാനപ്പെട്ട ഒരാൾ വേറെയുണ്ട്. അത് വേറെ ആരുമല്ല, നല്ല ഒന്നാന്തരം ചക്കയാണ്. വരിക്കയും കോഴയും എന്നൊക്കെ പറഞ്ഞ് അതിനെ തരം തിരിക്കാറുണ്ടെങ്കിലും ഞങ്ങൾ അതൊന്നും കാര്യമാക്കിയിരുന്നില്ല. പലപ്പോഴും വൈകുന്നേരങ്ങളിൽ കട്ടനോടൊപ്പം ചക്ക പുഴുങ്ങിയതും വറ്റൽ മുളക് ചുട്ടരച്ച ചമ്മന്തിയും ഉണ്ടായിരുന്നു. വിവിധ തരം പലഹാരങ്ങളും കറികളുമാണ് ചക്ക കൊണ്ട് ഉണ്ടാക്കാറ്. ചക്കക്കുരു ചുട്ടും കഴിക്കാം. പറമ്പിന്റെ ഒരു ഭാഗത്ത് ഞാലി, ചൊവ്വാഴ, റോബസ്റ്റ തുടങ്ങിയ നിരവധി പഴങ്ങളും നിന്നിരുന്നു. വാഴപ്പഴങ്ങളെക്കാൾ ഞങ്ങൾ സ്നേഹിച്ചിരുന്നത് വാഴക്കൂമ്പിലെ തേനിനെയായിരുന്നു. ഇവ കൂടാതെ കമ്പിളി നാരങ്ങ, ആത്ത, മുട്ടപ്പഴം, ചാമ്പ, പേര, ബ്ലാത്തി തുടങ്ങിയവയും സ്ഥാനം പിടിച്ചിരുന്നു. കൈതച്ചെടി എപ്പോഴും പറമ്പിന്റെ ഒരു മൂലയിലായിരുന്നു. പാമ്പിനെ പേടിച്ച് ആ ഭാഗം ഞങ്ങൾക്ക് വിലക്കപ്പെട്ടതായിരുന്നു. ഓമയ്ക്ക അല്ലെങ്കിൽ കപ്പളങ്ങ എന്ന് പറയുന്ന കപ്പയ്ക്കയും അതും വിവിധ ഇനത്തിലുള്ളത് അവിടെ ഇവിടെയായി നിന്നിരുന്നു. ഈ നാട്ടുരുചിയുടെ അധ്യായം അപൂർണമാണെന്ന് എനിക്കറിയാം. കേട്ടറിഞ്ഞ അനുഭവങ്ങളിലെ ഒരുപാട് നാട്ടുപഴങ്ങളുടെ രുചിയും അനുഭവവും തേടി ഞാനും പോയിരുന്നു. പലതും ഇന്ന് കാണുന്നില്ല. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പലതും ഇങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഒരു കഥ പോലെ ഞാനും വരുന്ന തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുമോ എന്നൊരു ഭയമല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ല. എത്രയോ വർണ്ണ വസന്തങ്ങൾ പോലെ എത്രയോ രുചികളും ഞാൻ അറിയാതെ പോയി. ഉള്ളത് സംരക്ഷിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഗ്രാമഭംഗിയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448 40. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ.

0: നാലാം സമ്മാനം 2000 രൂപ, അഞ്ചാം സമ്മാനം 1000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388123971 അല്ലെങ്കിൽ 8121212680.
1: ആകാശവാണി നമസ്കാരം.
2: ആകാശവാണി നമസ്കാരം.
3: സംപ്രതി വാർത്താ ശ്രീലങ്ക, പ്രവാചക ബലദേവാനന്ദ സാഗര.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ദിന പ്രത്യേക പരിപാടി ആകാശവാണിയിൽ നിന്ന് ഹൃദയത്തിലേക്ക്. ആശയം അവതരണം RJ ആതിര, സാങ്കേതിക സഹായം ആദർശ് അജയ്.
4: പണ്ടൊരു കാലം ഉണ്ടായിരുന്നു, വീട്ടിലെ വലിയ മര അലമാരിയുടെ മുകളിലോ ജനലരികിലെ ചെറിയ മേശപ്പുറത്തോ ഒരു കുഞ്ഞു റേഡിയോ ഇരിക്കുന്ന കാലം. വൈകുന്നേരം 6 മണിയാകുമ്പോ വീട്ടിലെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാള് ആ നോബ് ഒന്ന് തിരിച്ചു വയ്ക്കും. അപ്പൊ ഒരു ചെറിയ ശബ്ദം കേൾക്കാം, പിന്നെ കേൾക്കുന്നതോ ഹൃദയസ്പർശിയായ ഒരു പരിചിത ശബ്ദവും.
1: ആകാശവാണി,
5: ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ.
6: പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ
7: ജീവനുള്ള പ്രതിമകൾ, എം രാജീവ് കുമാർ എഴുതിയ നാടകം.
4: വാചകം കേൾക്കുമ്പോ വീട്ടിലാകെ നിശബ്ദത പടരാറുണ്ട്. വാർത്തകൾ കേൾക്കാൻ അച്ഛനും നാടകങ്ങളും ലളിത ഗാനങ്ങളും കേൾക്കാൻ അമ്മയും ചലച്ചിത്ര ഗാനങ്ങളൊക്കെ കേട്ട് രസിക്കാൻ കുഞ്ഞു കൂട്ടുകാരും, അങ്ങനെ ഒരു റേഡിയോയ്ക്ക് ചുറ്റും ഒരു കുടുംബം മൊത്തം ഒന്നിച്ചിരുന്ന കാലം. അന്ന് റേഡിയോ ഒരു ഉപകരണം മാത്രമായിരുന്നില്ല, അത് വീട്ടിലെ ഒരംഗം തന്നെയായിരുന്നു. സന്തോഷവും സങ്കടവും ഉത്സവവും വാർത്തകളും പാട്ടുകളും പ്രതീക്ഷകളും എല്ലാം ശബ്ദത്തിന്റെ ചിറകിലേറി വീടുകളിലെത്തിയിരുന്ന കാലം.

0: കാലം ഇന്ന് ഒരുപാട് മാറിയിരിക്കുന്നു. വലിയ വാൽവ് റേഡിയോകൾ ഇന്ന് ചെറിയ ട്രാൻസിസ്റ്ററുകളായി മാറിയിരിക്കുന്നു. പിന്നെ ഇന്നത്തെ എഫ് എം ലോകം എന്നുള്ളത് വളരെ വിസ്മയകരമായി മാറിയിരിക്കുന്ന ഒരു കാലമാണ്. ശബ്ദങ്ങൾക്ക് കൂടുതൽ നിറങ്ങളെത്തിയിരിക്കുന്നു, കൂടുതൽ ചിരികൾ, കൂടുതൽ കഥകൾ. അങ്ങനെ റേഡിയോ എന്നത് കുറച്ചധികം നിറങ്ങളുടെ ലോകമായി തന്നെ മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നൊരു മൊബൈൽ ഫോണിൽ ഒറ്റ ക്ലിക്കിൽ തന്നെ ലോകമെമ്പാടുമുള്ള റേഡിയോകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. പക്ഷേ മാറാത്തത് ഒന്ന് മാത്രമാണ്, മനുഷ്യരെ മനുഷ്യരുമായി ബന്ധിപ്പിക്കുന്ന ആ ശബ്ദത്തിന്റെ ആത്മാവ്. പണ്ട് റേഡിയോയിൽ സംസാരിച്ചിരുന്ന അവതാരകരെ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവർക്കും വളരെ പ്രിയങ്കരരായിട്ടുള്ള വ്യക്തികളായിരുന്നു. പ്രത്യേകിച്ചും ലോകമെമ്പാടുമുള്ള വിചിത്രവും രസകരവുമായ വിശേഷങ്ങൾ ഉൾപ്പെടുത്തി എം രാമചന്ദ്രൻ അവതരിപ്പിച്ച 90s റേഡിയോ ശ്രോതാക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട പരിപാടിയായിരുന്നു ആകാശവാണിയിലെ കൗതുക വാർത്തകൾ എന്ന പരിപാടി. ഇന്റർനെറ്റ് ഇല്ലാതിരുന്ന കാലത്ത് മലയാളികൾക്ക് ലോകവിശേഷങ്ങൾ അറിയാനുള്ള ഒരു ജനാല തന്നെയായിരുന്നു ഈ മനോഹരമായ പരിപാടി. അദ്ദേഹം സ്വന്തമായി തയ്യാറാക്കിയിരുന്ന സ്ക്രിപ്റ്റും ആകാംക്ഷ നിറഞ്ഞ ശബ്ദ ഗാംഭീര്യവും തന്നെയായിരുന്നു ഈ പരിപാടിയെ ഏറ്റവും ജനപ്രിയമാക്കിയത്. 90s ആകാശവാണിയിലെ പ്രിയങ്കരമായ ഒരുപാട് പരിപാടികൾ നമുക്കുണ്ടായിരുന്നു. അതിലേറ്റവും മികച്ചു നിന്ന ഒരു പരിപാടിയായിരുന്നു കാർഷിക പരിപാടിയായി നാം സ്നേഹിച്ച എസ് ശരത്ചന്ദ്രന്റെ വയലും വീടും. അതുപോലെ എസ് ഗോപൻ നായർ എന്ന അവതാരകനെ നമുക്ക് പിൽക്കാലത്ത് അറിയപ്പെടുന്നത് സിനിമാ തിയേറ്ററുകളിൽ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന പ്രശസ്തമായ പരസ്യത്തിന്റെ ശബ്ദമായിട്ടാണ്. എന്നാൽ അദ്ദേഹം ഡൽഹിയിലെ ആകാശവാണിയിലെ പ്രധാന വാർത്താ അവതാരകൻ കൂടിയായിരുന്നു. എം ജി രാധാകൃഷ്ണൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾക്ക് പ്രിയങ്കരനായൊരു സംഗീതജ്ഞനാണ്. എന്നാൽ ആകാശവാണിയുടെ ഏറ്റവും മികച്ചൊരു പ്രോഗ്രാം പ്രൊഡ്യൂസർ കൂടിയായിരുന്നു എം ജി രാധാകൃഷ്ണൻ. 1980 മുതൽ ഏകദേശം 4 കാലം ആകാശവാണിയിൽ സജീവമായിരുന്നു ഏറ്റവും ജനപ്രിയ വനിതാ വാർത്താ ശബ്ദമായ ടി എൻ സുഷമ. മലയാളി കുടുംബങ്ങളുടെ സ്വീകരണ മുറികളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഈ മനോഹരമായ ശബ്ദ സാന്നിധ്യം. ഡൽഹി തിരുവനന്തപുരം ആകാശവാണി നിലയങ്ങളിൽ 3 കാലം വാർത്തകൾ വായിച്ച് പ്രമുഖ അവതാരകനായിരുന്നു അനിൽ ചന്ദ്രൻ. അദ്ദേഹത്തിന്റെ ഗൗരവമേറിയ ശബ്ദ ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു. കേരളത്തിലെ റേഡിയോ പ്രക്ഷേപണത്തിന്റെ ആദ്യകാല ചരിത്രകാരന്മാരിൽ ഒരാളായിരുന്നു നാഗവള്ളി ആർ എസ് കുറുപ്പ്. അദ്ദേഹം ഒരു മികച്ച എഴുത്തുകാരനും വ്യാഖ്യാതാവും കൂടിയായിരുന്നു. ആകാശവാണിയുടെ സുവർണകാലത്ത് മലയാളികളുടെ പ്രിയങ്കരരായ അവതാരകർ ഒട്ടനവധിയായിരുന്നു. ശ്രോതാക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആകാശവാണി അവതാരകൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരുടെ പേരായിരിക്കും പറയുന്നത്? എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അവതാരകരിൽ ഒരാളായിരുന്നു ഹക്കീം. അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് കേൾക്കുന്നതിലും കൂടുതൽ എങ്ങനെയാണ് പറയുന്നത് എന്ന് കേൾക്കാനായിരുന്നു എനിക്കിഷ്ടം. ഓരോ വാക്കും ഓരോ ചിരിയും ഓരോ നിശബ്ദതയും ഓരോ മോഡുലേഷനും എന്നെ ഓരോ ദിവസവും അത്ഭുതപ്പെടുത്തിയിരുന്നു. പലപ്പോഴും ഞാൻ റേഡിയോ ഓൺ ചെയ്തിരുന്നത് പരിപാടി കേൾക്കാനല്ല, ആ ശബ്ദത്തെ മനോഹരമായി ആസ്വദിക്കാനാണ്. ഒരു ശബ്ദത്തിന് ഒരാളെ ഇത്രയധികം സ്വാധീനിക്കാൻ കഴിയുമെന്ന് അന്നാണ് ഞാൻ ആദ്യമായി മനസ്സിലാക്കുന്നത്. പക്ഷെ ആ ചെറിയ പെൺകുട്ടി ഒരിക്കലും കരുതിയിരുന്നില്ല ഒരു ദിവസം അവളും ഒരു മൈക്കിന് മുൻപിലിരിക്കുമെന്ന്. കാലം ഒരുപാട് കടന്നുപോയിരിക്കുന്നു. വാൽവ് റേഡിയോ ട്രാൻസിസ്റ്ററായി മാറി, ട്രാൻസിസ്റ്റർ എഫ് എം ആയി മാറി. എഫ് എം ഡിജിറ്റൽ ലോകത്തേക്ക് മനോഹരമായി തന്നെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ശബ്ദത്തിന്റെ ഹൃദയം മാത്രം ഒരിക്കലും മാറിയിട്ടില്ല. ഇന്ന് ഞാനൊരു റേഡിയോ ജോക്കിയാണ്. ഈ മൈക്കിന് മുൻപിൽ ഓരോ തവണ ഇരിക്കുമ്പോഴും എന്റെ മുന്നിൽ ഒരു സ്റ്റുഡിയോ മാത്രമല്ല, കാണാത്ത 1000 മുഖങ്ങളാണ്. ചിലർ യാത്രയിലായിരിക്കും, ചിലർ ഹോസ്പിറ്റലിലായിരിക്കും, ചിലർ അവരവരുടെ വീടുകളിലായിരിക്കും, ചിലർ ജോലി സ്ഥലത്തായിരിക്കും. അവരിലേക്ക് എല്ലാം എത്തുന്നത് എന്റെ ശബ്ദമാണ്. ഒരു കാലത്ത് ഞാനും വിചാരിച്ചിരുന്നു റേഡിയോ ജോക്കി എന്ന് വെച്ചാല് മൈക്കിന് മുൻപിൽ വെറുതെ ഇങ്ങനെ സംസാരിച്ചാൽ മതിയെന്ന്. പക്ഷേ ഈ മൈക്ക് എന്നെ പഠിപ്പിച്ചത് മറ്റൊന്നായിരുന്നു. ഇവിടെ വാക്കുകൾ പറയുന്നില്ല, വികാരങ്ങളാണ് പറയുന്നത്. ഇവിടെ പാട്ടുകൾ പ്ലേ ചെയ്യുക മാത്രമല്ല, പലരുടെയും ഓർമ്മകളെയാണ് ഉണർത്തുന്നത്. പരിപാടികൾ അവതരിപ്പിക്കുന്നത് മാത്രമല്ല, മനുഷ്യരെ ബന്ധിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഒരു നല്ല പാട്ട് കേൾക്കുമ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഓർമ്മ തന്നെ നാം ഇങ്ങനെ ജീവിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് റേഡിയോ കേൾക്കുന്നത് ചെവി കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ടെന്ന് പറയപ്പെടുന്നത്. ഇന്ന് നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ദിനം. ഒരു ആഘോഷമായി മാത്രമല്ല, മനുഷ്യ ബന്ധങ്ങളിലൂടെ ശബ്ദങ്ങളുടെ മനോഹരമായൊരു ആദരവ് തന്നെയാണ് ഈ ഒരു ദിവസം 1927 ജൂലൈ 23 ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി IBC ബോംബെയിൽ നിന്ന് സ്ഥിരമായ റേഡിയോ പ്രക്ഷേപണം ആരംഭിക്കുന്നത്. പിന്നീട് അത് ഓൾ ഇന്ത്യ റേഡിയോ ആയി വളർന്നു. നമുക്ക് എല്ലാം പ്രിയപ്പെട്ട ആകാശവാണിയായി മാറി. ഇന്ന് FM റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, ഓൺലൈൻ റേഡിയോ, പോഡ്കാസ്റ്റ് എന്നിങ്ങനെയുള്ള വിവിധ രൂപങ്ങളിലൂടെ മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. റേഡിയോയുടെ ആത്മാവ് ഇന്നും അതുപോലെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി റേഡിയോയുടെ കാര്യം പറയുമ്പോൾ അത് വെറുമൊരു സ്റ്റേഷനായി മാത്രം നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു നാടിന്റെ ശബ്ദമാണ്, ഒരു ഗ്രാമത്തിന്റെ കഥയാണ്, കേൾക്കപ്പെടാതെ പോകുന്ന ശബ്ദങ്ങൾക്ക് സംസാരിക്കാൻ കിട്ടുന്ന മനോഹരമായൊരു വേദിയാണ്. അതിനാലാണ് ഞങ്ങൾ ഓരോ ദിവസവും ഈ മൈക്കിന് മുന്നിൽ ഇരിക്കുന്നത്. പറയാൻ വേണ്ടി മാത്രമായിരിക്കില്ല, കേൾക്കപ്പെടേണ്ട ശബ്ദങ്ങളെ ലോകത്തിലേക്ക് എത്തിക്കാനാണ്. ഇന്ന് ഈ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ദിനത്തിൽ ആകാശവാണിയുടെ ആദ്യ ശബ്ദം മുതൽ ഇന്നത്തെ ഓരോ FM തരംഗവും ഓരോ കമ്മ്യൂണിറ്റി റേഡിയോയും ഓരോ അവതാരകനും ഓരോ ടെക്നീഷ്യനും ഓരോ പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സിനും ഏറ്റവും പ്രധാനമായി ഓരോ ശ്രോതാവിനും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. 18 വർഷങ്ങൾക്ക് മുൻപ് റേഡിയോയിലൂടെ പല പ്രോഗ്രാമും കേൾക്കുമ്പോൾ അവതാരകരെ മനോഹരമായി ഇമിറ്റേറ്റ് ചെയ്യാൻ ഞാനൊരു ശ്രമം നടത്താറുണ്ട്. അന്ന് ഞാനൊരു ശ്രോതാവായിരുന്നു, ഇന്ന് ഞാനൊരു അവതാരകയാണ്. നാളെ ഒരു പക്ഷേ എന്റെ ശബ്ദം കേട്ട് മറ്റൊരാൾ ഒരു സ്വപ്നം കാണും. എനിക്കും ഒരിക്കൽ ആ മൈക്കിന് മുന്നിൽ ഇരിക്കണം. അങ്ങനെ മനോഹരമായ ഒരു സ്വപ്നം കാണാൻ നിങ്ങളെ ഞാൻ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു സ്വപ്നത്തിന് ഒരു ചെറിയ കാരണമായെങ്കിലും മാറാൻ കഴിഞ്ഞാൽ അതിലും വലിയൊരു പുരസ്കാരം എനിക്ക് ലഭിക്കാനില്ല. റേഡിയോ ശബ്ദം മാത്രമല്ല, ഓരോ വികാരങ്ങൾ കൂടിയാണ്. ഈ മൈക്കിന് മുന്നിൽ ഇരിക്കുന്ന ഓരോ ദിവസവും ഒരു തൊഴിൽ ചെയ്യുന്നു എന്നതിലുപരി ഒരു വിശ്വാസം കൈമാറുകയാണ്, ഒരു മനോഹരമായ ചിരി സമ്മാനിക്കുകയാണ്, ഒരു കൂട്ടായ്മയെ സൃഷ്ടിക്കുകയാണ് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അത് ഇന്നും നാളെയും എന്നും തുടരട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരു മനോഹരമായ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ദിനം ആശംസിക്കുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. സൈനിങ് ഓഫ്, ദിസ് ഇസ് RJ ആതിര.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ദിന പ്രത്യേക പരിപാടി ആകാശവാണിയിൽ നിന്ന് ഹൃദയത്തിലേക്ക്. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: വിടർന്നൊരു ചെമ്പനി മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു.
1: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023793.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113888138.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 months പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ

നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7994448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ. ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
5: Time signature 24 BPM 76.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ.

ഇവിടെ ഇരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: Paru, നീ അറിഞ്ഞോ ഹരി പുതിയ കാർ വാങ്ങിയെന്നേ? അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
2: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ ക്ലക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
2: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
2: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
2: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒത്തിരി സ്നേഹത്തോടെ റേഡിയോ സാന്ത്വനം 90.4 FM ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക് ഒത്തിരി ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. അങ്ങനെ ഇന്ന് ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ഞാൻ ശ്രീലക്ഷ്മിയാണ്.
1: ശ്രീലക്ഷ്മിയോടൊപ്പം ഇന്ന് പാർവതിയാണ്.
0: അപ്പം നല്ലൊരു ദിവസം നമ്മളിങ്ങനെ ആസ്വദിക്കുകയാണല്ലേ നമ്മൾ ഇന്ന്. അപ്പോൾ വ്യാഴാഴ്ച ആയിരിക്കുകയാണ്. അപ്പം നമ്മൾ വ്യാഴാഴ്ച ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ വരുന്ന ബസ്സിലൊക്കെ നല്ല തിരക്കാണ്. ചില എനിക്കൊന്ന് വ്യാഴാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലേ, എനിക്കൊന്ന് മഹാവിഷ്ണു ക്ഷേത്രത്തിലൊക്കെ വളരെയധികം പ്രത്യേകതയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുപാട് പേരിങ്ങനെ അമ്പലത്തിലൊക്കെ പോകാനായിട്ട്. അപ്പം ആ വ്യാഴാഴ്ച ദിവസം എപ്പോഴും നല്ല തിരക്കുള്ളൊരു ദിവസമാണ്. അപ്പോൾ വളരെയധികം പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ പാർവതി?
1: അതെ, തീർച്ചയായും പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
0: അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരുപാട് വിശേഷങ്ങൾ നമ്മളോട് പറയാനുണ്ടായിരിക്കും. തീർച്ചയായിട്ടും മെസ്സേജ് അയക്കും. അയക്കേണ്ട നമ്പർ ഇതാണ്, 8484 8585. അപ്പോൾ വാട്സപ്പ് അല്ലാതെ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നമുക്ക് മെസ്സേജുകളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമ്മളിലേക്ക് എത്തിക്കാവുന്നതാണ്.
1: അത് എത്രയും പെട്ടെന്ന് മെസ്സേജസൊക്കെ അയക്കുക, വിശേഷങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയണം അല്ലേ, 8484 8585. അപ്പം ഇത്രയും പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജസൊക്കെ അയക്കുക. രാവിലെ എല്ലാവരും ഉറക്കമൊക്കെ എണീറ്റിങ്ങനെ ജിൽ ജില്ലായിട്ടില്ലേ, നമ്മുടെ ടീച്ചർ പറയുന്ന പോലെ ജിൽ ജില്ലായിട്ട് എനർജി ആയിട്ടൊക്കെ ഇരിക്കുകയായിരിക്കും.
0: ഇന്ന് അവധി ആയതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ വീട്ടിലുണ്ടായിരിക്കും. അപ്പോൾ
1: പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു അവധി ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിരിക്കും.
0: അതെ, കുട്ടികളൊക്കെ അപ്പോൾ വീട്ടിലുണ്ടായിരിക്കും. അപ്പോൾ ചിലർക്കൊക്കെ വളരെയധികം ചിലപ്പോൾ എക്സാമിൻ്റെയൊക്കെ കാര്യം വന്നതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെതായുള്ള തിരക്കുകൾ, ഹോംവർക്ക് അതൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരിക്കും. മാത്രമല്ല ചിലപ്പോൾ ഇപ്പോൾ വീടിനടുത്തൊക്കെ ട്യൂഷന് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ദിവസം അവധി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എക്സ്ട്രാ ടൈം കൂടി ട്യൂഷനൊക്കെ പോകേണ്ടി വരും. ചിലർക്ക് കുറച്ച് നേരം കൂടി അധികം കളിക്കാൻ സാധിക്കും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഇന്ന് കുറേ അസൈൻമെൻറ്റും പ്രോജക്റ്റും ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ട ദിവസമാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ദിവസം നമുക്കത് കുറച്ച് നേരം പോസ്റ്റ്പോൺ ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കും. അപ്പോൾ അടുത്ത ദിവസം എന്തായാലും ചെയ്യണം. ഇനി എഴുതാനൊക്കെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോംവർക്കൊക്കെ ഇന്ന് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തോളൂ.
1: അതെ, ഈ വീക്കിൽ അത് തന്നെ രണ്ടവധിയായില്ലേ, മൺഡേയും അവർക്ക് അവധിയായിരുന്നു, അതേപോലെ ഈ ഒരു ദിവസവും അവർക്ക് അവധിയാണ്. ഫുട്ബോളോടനുബന്ധിച്ച് അവധിയായിരുന്നല്ലോ.
0: അതെ, തിങ്കളാഴ്ച അവധിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ അവധികളൊക്കെ കിട്ടി നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളും ഞങ്ങളിലേക്ക് എത്തിയിട്ട് അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8884 8585 8585. അപ്പോൾ ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് പാർവതി നല്ല മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്.
1: അതെ, ഞാനൊന്ന് മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കാരണമുണ്ട്, എന്താണെന്ന് ശ്രീലക്ഷ്മിക്ക് അറിയാമോ?
0: പെട്ടെന്ന് എനിക്ക് അത് കണ്ടപ്പോൾ ഒരു യെല്ലോ പേഴ്സൺ എന്നുള്ളൊരു ഫീലാണ്.
1: യെല്ലോ പേഴ്സൺ ഒക്കെ ആയതുകൊണ്ടാണ് ഞാനിന്ന് യെല്ലോ ഡ്രസ്സൊക്കെ ആയിട്ട് വന്നത്.
0: ആരുടെയോ ഒരു യെല്ലോ പേഴ്സൺ ആണ് പാർവതി. എന്താണ് യെല്ലോ പേഴ്സൺ? നമ്മളിപ്പോൾ പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും നമ്മളിങ്ങനെ കുട്ടികൾ പറഞ്ഞു പോകുന്നുണ്ട് യു ആർ മൈ യെല്ലോ പേഴ്സൺ എന്നൊക്കെ പറഞ്ഞ് വളരെ സ്നേഹത്തോടെ അവരുമായിട്ട് ചേർന്ന് പോകുന്നൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാറില്ലേ എന്താണ് യെല്ലോ പേഴ്സൺ? ഇപ്പം നമ്മൾ പൊതുവെ മുൻപൊക്കെ പറയുമ്പോൾ ഒരു നമ്മളിങ്ങനെ ഒരു ഇത് പറയുമായിരുന്നു, എന്താ മഞ്ഞ കാണുന്ന അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്, മൊത്തം മഞ്ഞയായിട്ടായിരിക്കും തോന്നുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഒരു നെഗറ്റീവ് ഷെയ്ഡാണ് അത് പറയുന്നത്. പിന്നെ കറക്റ്റ് ചൊല്ല് എനിക്ക് ഓർമ്മ വരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ
1: ഫ്രണ്ട്ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഈ കളർ പറയാറുണ്ട് യെല്ലോ.
0: ആ പക്ഷേ പിന്നീട് നമ്മൾ പറയുമ്പോൾ യെല്ലോ പേഴ്സൺ എന്ന് പറയുമ്പോൾ അതിൽ വേറൊരു പോസിറ്റീവായിട്ടുള്ളൊരു വശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത്

0: പണ്ട് നമ്മൾ നെഗറ്റീവാണെന്ന് ചിന്തിച്ച പല കാര്യങ്ങളും ഇന്ന് അതിനൊരു പോസിറ്റീവ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെയല്ല, ആ ഒരു വേർഡിനെ ഇപ്പോൾ ഒരു പോസിറ്റീവ് സെൻസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പോൾ അതിലുള്ള ഒരുപാട് ഒരുപാട് അത്തരത്തിലുള്ള പ്രത്യേകത ഒരു ജെൻസി കാലഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ യെല്ലോ പേഴ്സൺ എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയേറെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ഇപ്പോൾ ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ ചെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ നമ്മൾ ആത്മാർത്ഥ സുഹൃത്ത് എന്നൊക്കെ പറയുന്നതിൻ്റെ മറ്റൊരു പേരാണ് യെല്ലോ പേഴ്സൺ എന്ന് പറയുന്നത്. ഈ സുഹൃത്ത് ഒരിക്കലും നമ്മളെ വിട്ടു പോവില്ല, നമുക്ക് അത്രത്തോളം അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മളെ ഒരിക്കലും ജഡ്ജ് ചെയ്യാനോ അത്തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങനൊന്നും ചെയ്യില്ല. ഇപ്പം നമ്മൾ എന്താണെന്ന് ഓൾറെഡി പുള്ളിക്ക് അറിയാം, അദ്ദേഹത്തിന് അറിയായിരിക്കും. അപ്പോൾ അദ്ദേഹം നമ്മളെങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം, അങ്ങനെയൊക്കെ നമ്മളെ കേൾക്കാനും നമ്മളോട് സംസാരിക്കാനും നമ്മൾക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെയുള്ള നമുക്ക് അത്രയേറെ അതിന് ചിലപ്പം ഒരു നിർവചനം ഉണ്ടാകാൻ ബുദ്ധിമുട്ടായിരിക്കില്ല. നമ്മളിപ്പോൾ ആത്മാർത്ഥ സുഹൃത്ത് എന്നൊക്കെ പറയുന്നത് പോലെ ഉള്ളൊരു വ്യക്തിയാണ് യെല്ലോ പേഴ്സൺ.
1: യെസ്, എല്ലാവർക്കും ഒരു യെല്ലോ പേഴ്സൺ ഉണ്ടായിരിക്കും അല്ലേ? എനിക്കും ഉണ്ട്, തീർച്ചയായും ഉണ്ട്. ശ്രീലക്ഷ്മിക്കുണ്ടോ യെല്ലോ പേഴ്സൺ?
0: ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഇഷ്ടംപോലെ എന്ന് വെച്ചാൽ ഒന്ന് നമുക്കൊരു ഒരു അഞ്ച് പേരെങ്കിലും എനിക്ക് കാണും അത്തരത്തിൽ തുറന്ന് സംസാരിക്കാൻ പറ്റിയ ഒരു സൗഹൃദം. അപ്പോൾ നമുക്ക് അവരെ വേണമെങ്കിൽ യെല്ലോ പേഴ്സൺ എന്ന് പറയാം.
1: തീർച്ചയായും നമ്മളുടെ വിഷമ സമയത്ത് നമ്മളെ കൂടെ നിൽക്കുന്നതും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ അതാണ് നമ്മളുടെ ഒരു യെല്ലോ പേഴ്സൺ ആണല്ലേ. നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ കേൾക്കാനായിട്ട് ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു യെല്ലോ പേഴ്സൺ ആണ്. അതോടൊപ്പം നമ്മളെ ജഡ്ജ് ചെയ്യാത്തൊരു വ്യക്തി ഉണ്ടെങ്കിൽ അതും ഒരു യെല്ലോ പേഴ്സൺ.
0: നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാള്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെ ഒരാളെ കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ഒരു സ്ഥലത്ത് എനിക്ക് അഞ്ചു പേര് മിനിമം ഞാൻ പറഞ്ഞപ്പോൾ
1: അഞ്ചു പേരുണ്ട്, എനിക്കാണെങ്കിൽ ഒരെണ്ണമൊക്കെ ഉള്ളു.
0: അപ്പൊ മിനിമം ഞാൻ പറഞ്ഞതാണ് എനിക്ക് എന്റെ അങ്ങനെ ഞാൻ പെട്ടെന്ന് എണ്ണി നോക്കിയതല്ല. ഇപ്പൊ എനിക്ക് അറിയാം എത്രയോ പേര്. ഇപ്പൊ നമ്മളൊരു ഒരു സുഹൃത്ത് വലയം ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഞാനായിട്ടായിരിക്കും കൂടുതൽ കണക്ഷൻ. ഇപ്പോൾ എനിക്കറിയാവുന്ന മറ്റുള്ളവർക്ക് ഞാൻ പറഞ്ഞില്ല യെല്ലോ പേഴ്സൺ വേറൊരാൾക്ക് ഇവർ തമ്മിൽ അറിയണം എന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള എൻ്റെ ഒരു ചിലപ്പോൾ എൻ്റെ ജീവിതത്തിലൊരു ഭാഗ്യമായിരിക്കാം കുറച്ച് എന്താ നമുക്കിങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കുറച്ച് ഈ മരതക കല്ലുകളെ നമുക്ക് കിട്ടില്ലേ, അതേപോലെ തന്നെ ചില രത്നങ്ങളെ എനിക്ക് കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരുപാട് ഭാഗ്യമാണ്, സന്തോഷമാണ്. ഏതൊരു പ്രശ്നത്തിലും ഇപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇപ്പോൾ നമ്മൾ പറയാറില്ലേ അർജുനൻ്റെ തേരാളി കൃഷ്ണൻ എന്ന പോലെ എനിക്ക് അങ്ങനെ കൂട്ടുകാരുണ്ട്. അപ്പൊ അത്രത്തോളം എനിക്ക് ഒരുപാട് ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് എവിടെയും പറയുന്നതിൽ എനിക്കൊരു മടിയില്ല. അപ്പൊ ചില സൗഹൃദങ്ങൾ അത്രയേറെ വാല്യൂ നമ്മളുടെ ഒരു നമ്മളിപ്പോ എന്തോ ആയിക്കോട്ടെ നമുക്കൊരു വാല്യൂ തരുന്നുണ്ട്. നമുക്കൊരു ഒരു റെസ്പെക്ട് എന്നാണോ അതിന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, സ്നേഹം അങ്ങനെയാണോ അതിന് പറയേണ്ടതെന്ന് അറിയില്ല. ഇത് രണ്ടും കൂടി ഒന്ന് ഒരുമിച്ച് വരുമ്പോഴുള്ള ഒരു സ്നേഹമില്ലേ, അത് തരുന്ന കുറച്ച് കൂട്ടുകാർ എനിക്കുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. വർഷങ്ങളുടെ പഴക്കമുണ്ട് ആ ഒരു സൗഹൃദത്തിന്. ഒരു പക്ഷേ നമ്മളിങ്ങനെ പറയാറില്ല, അക്ഷരം പഠിക്കുന്ന കാലം മുതൽ തന്നെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ചില സൗഹൃദങ്ങൾ അതിന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്.
1: അതിന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നു. ശ്രീലക്ഷ്മി അതിന് സമയം കണ്ടെത്തും എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം ഒരാൾക്കും അങ്ങനൊരു കാര്യം ഇപ്പം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു റിലേഷൻഷിപ്പും അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു എത്ര വർഷക്കൂടെ കൊണ്ടുവന്നിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പിരിഞ്ഞു പോകുന്ന ഒരുപാട് ഫ്രണ്ട്ഷിപ്പുകളുണ്ട്. ഇപ്പോഴും അത് ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ ശ്രീലക്ഷ്മി ഹാറ്റ്സ് ഓഫ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്.
0: എക്സലന്റ് ആണ്,
1: എന്നെ കൊണ്ട് അത് പറ്റുന്ന കാര്യമല്ല. അപ്പം നിങ്ങളുടെ ജീവിതത്തിലെ യെല്ലോ പേഴ്സൺ ആരൊക്കെയാണെന്ന് നിങ്ങളും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നന്നായിട്ട് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നത് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുന്ന ആരാണോ അവരാണ് നിങ്ങളുടെ ജീവിതത്തിലെ യെല്ലോ പേഴ്സൺ. എപ്പോഴും സന്തോഷവും നമുക്കൊരു സമാധാനമാണ് ആ വ്യക്തിയെ അല്ലെങ്കിൽ ആരാണോ ആ യെല്ലോ പേഴ്സൺ അയാളെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ്. എന്ത് പ്രശ്നം വന്നാലും ആ വ്യക്തിയെ നമുക്ക് കാണുമ്പോൾ ഓക്കെ ഞാൻ ഓക്കെ ആണ് അല്ലെങ്കിൽ വന്നല്ലോ നീ എൻ്റെ അടുത്തുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ അതാണ് നിങ്ങളുടെ യെല്ലോ പേഴ്സൺ. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും യെല്ലോ പേഴ്സൺ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളെ അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോൾ ശ്രീലക്ഷ്മിയുടെ യെല്ലോ പേഴ്സണെ ഒക്കെ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: അപ്പോൾ ഇപ്പോൾ പാർവതി പറഞ്ഞ ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് വളരെയധികം നമ്മളിങ്ങനെ തകർന്ന് നിൽക്കുമായിരിക്കും. അപ്പോൾ ചില സമയത്ത് നമ്മുടെ ഈ വിഷമം വന്നിട്ട് നമ്മുടെ ഈ തൊണ്ടയിൽ ഇങ്ങനെ കുടുങ്ങാറുണ്ടല്ലോ. അപ്പോൾ നമുക്കവിടെ വാക്കുകൾ വരാറില്ല,
1: ഒരു വിങ്ങൽ.
0: അതെ, വിങ്ങൽ. അപ്പോൾ എന്താണ് തിരിച്ച് പറയേണ്ടത് എന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അവിടെ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കും ആ ഒരു വ്യക്തി അല്ലേ. അതിപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ആയിക്കോട്ടെ. അപ്പോൾ എനിക്ക് ഇത്തരത്തിലൊക്കെ ഒരു സൗഹൃദമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസും എനിക്കുണ്ട്. കാരണം നമ്മളൊന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മുടെ കണ്ണിൽ നോക്കി നമ്മളുടെ ആ ഒരു മനസ്സിനെ മനസ്സിലാക്കുന്ന ആ ഒരു ഒരു വ്യക്തി, തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തി നമ്മളുടെ ജീവിതത്തിൽ വേണം. ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ ആദ്യമായിട്ടൊരു വ്യക്തിയെ കാണുകയാണ്, അപ്പോൾ ഒരിക്കലും ചിലപ്പോൾ ഒരു പക്ഷേ നമുക്ക് അദ്ദേഹത്തെ അങ്ങനെ ഒരു യെല്ലോ പേഴ്സൺ എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ സാധിക്കില്ല. അത് വളരെയധികം പരിചയത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു അവരുമായിട്ടുള്ള എന്താ ഒരു ഇടപഴകൽ, അവരുമായിട്ടുള്ള കുറച്ച് സമയം ചെലവഴിക്കൽ, അങ്ങനെയൊക്കെ വെച്ചിട്ടായി

0: നമ്മൾ ആ ഒരു വ്യക്തിയെ നമ്മുടെ അത്തരത്തിലുള്ള ഫേവറേറ്റ് ആക്കുന്നത്.
1: അതെ, യെല്ലോ പേഴ്സൺ എന്ന് പറയുമ്പോൾ അത് ഫ്രണ്ട്ഷിപ്പ് മാത്രമല്ല, നമ്മുടെ ഫാമിലി എന്നും ആവാം, നമ്മൾക്ക് സിസ്റ്റർ ആവാം, ബ്രദർ ആവാം, നമ്മുടെ അമ്മയാകാം, അച്ഛനാകാം, അപ്പൊ ആർക്ക് വേണമെങ്കിലും ഹസ്ബൻഡ് ആകാം, ആർക്ക് വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിലെ യെല്ലോ പേഴ്സൺ ആവാം. അത് ഫ്രണ്ട്ഷിപ്പ് എന്നല്ല, നമ്മൾ ഒരു കാര്യം ടോപ്പിക് എടുത്ത് പറഞ്ഞപ്പോൾ നമ്മൾ ഫ്രണ്ട്ഷിപ്പ് കുറച്ചുകൂടി ഇതായി പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, ഹസ്ബൻഡ് ആയിരിക്കാം. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടെ ജീവിത രീതി അനുസരിച്ച് യെല്ലോ പേഴ്സണിൽ മാറ്റം ഉണ്ടായിരിക്കും, തീർച്ചയായും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ യെല്ലോ പേഴ്സൺ ഒക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും, നമുക്ക് ഇങ്ങനെ ഒരു ബ്രേക്കിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്.
0: അതെ, അപ്പൊ നമ്മുടെ ശ്രോതാക്കളൊക്കെ നിങ്ങളുടെ യെല്ലോ പേഴ്സണെ കുറിച്ച് മെസ്സേജുകളൊക്കെ അയക്കൂ. അയക്കേണ്ട നമ്പർ 8484857585. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട് പെട്ടെന്ന് തിരികെ എത്താം.
1: ഈ പാട്ട് ശ്രീലക്ഷ്മിയുടെ യെല്ലോ പേഴ്സൺസിനാണ് കേട്ടോ.
0: അതെ, താങ്ക് യു സോ മച്ച്.
1: അപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇന്ന് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം
2: ഞാൻ ശ്രീലക്ഷ്മിയാണ്. അങ്ങനെ നമ്മൾ നല്ലൊരു പാട്ടൊക്കെ കേട്ടു. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുകയാണ്, പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. നമ്മൾ യെല്ലോ പേഴ്സണെ പറ്റിയിട്ടാണ് ഇങ്ങനെ നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പം അതുമായിട്ട് നല്ലൊരു പാട്ടൊക്കെ നമ്മളിങ്ങനെ കേട്ടു, ആസ്വദിച്ചു അല്ലേ.
1: അതെ, അപ്പം യെല്ലോ പേഴ്സണിന് വേണ്ടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മെസ്സേജസ് അയക്കുക അല്ലേ. ആരാണ് നിങ്ങളുടെ ലൈഫിലെ യെല്ലോ പേഴ്സൺ? ഞങ്ങൾക്കും അതറിയാൻ ആഗ്രഹമുണ്ട്. എല്ലാവരും എല്ലാവർക്കും കാണൂലേ, ഒരാളെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും കാണും യെല്ലോ പേഴ്സണായിട്ട്. അത്ര ഇത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് മെസ്സേജസ് അയക്കുക. അയക്കുന്ന വാട്സ്ആപ്പ് നമ്പർ 8848558785. അപ്പൊ ശ്രീലക്ഷ്മി, നമുക്ക് വിശേഷങ്ങളിലോട്ടൊക്കെ പോകണ്ടേ?
2: അതെ, അപ്പൊ എന്തായാലും നമ്മുടെ നിങ്ങളും ഒരു യെല്ലോ പേഴ്സൺ ആണോ എന്നുണ്ടെങ്കിൽ അതും കൂടി മെസ്സേജ് അയക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് നമുക്ക് ഇങ്ങനെ കടക്കാം. അപ്പോ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു മനോഹരമായ പ്രത്യേകതയുണ്ട്. അതെന്താണ്? പാർവതി. അപ്പൊ പാർവതി തന്നെ പറയും. അപ്പൊ ഇങ്ങനെ പാർവതി തുടക്കത്തിൽ ഇങ്ങനെ പറയാണ്, അതിനെ കുറിച്ചൊക്കെ പറയണമെന്ന് വളരെയധികം ആഗ്രഹത്തോടെയും ക്യൂരിയോസിറ്റിയോടെയും കൂടി പറയാണ്.
1: അതെ, ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയിട്ടിരിക്കുന്ന ഒരു ദിവസം തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ആ ഒരു ഫീൽഡിലാണല്ലോ. അപ്പൊ നമ്മളല്ലാതെ പിന്നെ ആര് പറയാം? ഞാനല്ലാതെ പിന്നെ ആര്? യെസ്, ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനമാണ്, നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ആണ്. 1927 ജൂലൈ 23 ഇന്ത്യയിൽ ആദ്യമായി സംഘടിത റേഡിയോ പ്രക്ഷേപണം ചെയ്തത്.
2: അപ്പൊ അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജൂലൈ 23 നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്ന സ്വകാര്യ സ്ഥാപനം ബോംബെയിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചു. അപ്പൊ അതിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ദിവസം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ആയിട്ട് ആചരിക്കുന്നത്.
1: അതെ, പിന്നീട് 1936 ഈ സേവനം ഓൾ ഇന്ത്യ റേഡിയോ അല്ലെങ്കിൽ ആകാശവാണി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ആകാശവാണി എന്ന് കേൾക്കുമ്പോ തന്നെ
2: ആകാശവാണി,
1: അതോടൊപ്പം തന്നെ ഒരു ട്യൂണുണ്ട് ആകാശവാണി എന്ന് പറയുന്നത്.
2: ആകാശവാണി, അപ്പൊ ഒരു ട്യൂൺ ഇങ്ങനെ ഒരു വരും. അതിപ്പോ ഞാനിപ്പോ പാടുന്നില്ല, പക്ഷെ നമ്മൾ ഇവിടെ അല്ലാത്തൊക്കെ സമയത്തിലൊക്കെ നമ്മൾ അതിങ്ങനെ ഇങ്ങനെ ട്യൂണൊക്കെ നമ്മൾ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് പറയാറൊക്കെ ഉണ്ട്.
1: അതെ, നമ്മൾക്കൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ, എനിക്ക് തോന്നുന്നു എല്ലാരും ആദ്യം കേട്ടിട്ടുള്ളത് റേഡിയോ തന്നെ ആകാശവാണി തിരുവനന്തപുരം എന്ന് പറഞ്ഞിട്ടായിരിക്കും.
2: തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട്, കവരത്തി. അപ്പം ഈ ആകാശവാണിയും ഞാനും അടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? പണ്ട് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാണ്, കൊച്ചുനാളിലൊരു സംഭവം പറയാണ്. പണ്ട് എനിക്ക് ആകാശവാണി ഇങ്ങനെ കേൾക്കുന്നത് ഇഷ്ടമായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ രാവിലെ 5:00 ആ ഒരു സമയം ആകുമ്പോഴത്തേക്കും റേഡിയോ വെക്കും. അപ്പൊ ആ സമയത്ത് ഈ റേഡിയോ കേട്ടോണ്ട് ഞാൻ എണ്ണീക്കുന്നത്. ആ ഒരു സമയത്ത് എനിക്കത് ആ ഒരു സമയത്ത് ഇങ്ങനെ വന്ദേ മാതരം അതിങ്ങനെ പാടി ആ ഒരു സമയത്ത് കേട്ടോ. അപ്പൊ ആ കുഞ്ഞായിരുന്ന സമയത്ത് എനിക്ക് അതിനെ പറ്റി ഒന്നും അറിയാത്തത് കൊണ്ടാണ്. പക്ഷെ പിന്നീട് പിന്നീട് പിന്നീട് നമ്മൾ അതിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി അല്ലെ. പണ്ടൊരു കാര്യം നമുക്ക് അത് അതിനോട് വലിയ താല്പര്യമില്ല. അപ്പൊ എപ്പോഴും ഇങ്ങനെ രാവിലെ അമ്മ ഇങ്ങനെ റേഡിയോ വെച്ച് ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ഒരു റേഡിയോ കേൾക്കുന്നതിനോടൊപ്പം തന്നെ അടുക്കളയിൽ തട്ടും മുട്ടും പാത്രത്തിന്റെ സൗണ്ടും അങ്ങനെയൊക്കെ കേട്ടുകൊണ്ടാണ് രാവിലെ ഉറക്കം ഉണരുന്നത്.
1: അതെ, അപ്പോൾ റേഡിയോ സംബന്ധിച്ച് നമുക്ക് കാണുന്നില്ല ആരാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആരാണ് എന്താണ് ഇതിന്റെ പിന്നിൽ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ നമ്മളുടെയൊക്കെ സൗണ്ടിലൂടെയാണ് അല്ലെങ്കിൽ ശബ്ദത്തിലൂടെയാണ് നമ്മൾ അതൊക്കെ കേൾക്കുന്നത്. ഇപ്പോൾ ആ വയലും വീടും എന്നൊക്കെ കേൾക്കുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്തെ നമ്മൾ സ്വയം കാണും. ഉള്ളിൽ നമ്മൾ കാണുന്ന സ്ഥലമായിരിക്കില്ല മറ്റൊരാൾ കാണുന്നത്. അപ്പം നമുക്ക് എപ്പോഴും ഒരു ആവിഷ്കാരം, എപ്പോഴും നമ്മുടെ മനസ്സിന് ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും അല്ലേ. നമ്മൾ എന്താണോ കാണാൻ നമ്മുടെ ഇഷ്ടമാണ്, നമ്മൾ എന്താണ് ആരെയാണ് കാണുന്നത്. ഇപ്പൊ ശ്രീലക്ഷ്മി റേഡിയോയിൽ സംസാരിക്കുമ്പോൾ ശ്രീലക്ഷ്മി എങ്ങനെയാണ് വ്യക്തി എന്നുള്ളത് എന്റെ മനസ്സിലൊരു രൂപം ഉണ്ടായിരിക്കും.
2: നേരിട്ട് വന്നപ്പോ അത് മാറി
1: അല്ല, അതല്ല. അപ്പൊ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഒരു ഇതാണല്ലോ. ഒരു സ്വാതന്ത്ര്യമുണ്ട് റേഡിയോയിൽ, നമുക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ കേൾക്കുന്ന സിനിമയാണെങ്കിലും നാടകമാണെങ്കിലും, പണ്ടൊക്കെ നാടകം റേഡിയോയിൽ നമുക്കിപ്പോഴും ഉണ്ട്. നാടകം റേഡിയോയിലൂടെ കേൾക്കുമ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കും, ആ ഇങ്ങനെ ഒരു വ്യക്തി അവിടെ ഉണ്ട്.
2: ഈ നമ്മൾ ഈ സിനിമകളുടെ ശബ്ദരേഖയും റേഡിയോയിലൂടെ കേൾക്കും. എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കോ മറ്റോ ആണ് അത്തരത്തിൽ ശബ്ദരേഖ, 1 മണിക്കോ 2 മണിക്കോ ആ ഒരു സമയത്താണ് എനിക്ക് എൻ്റെ ഒരു ഓർമ്മ വരുന്നത്. അതേപോലെ എല്ലാ ദിവസവും രാവിലെ 9 മണി 9 മണിയല്ല 8 മണി 8:30 to 9 മണിയോ സംതിങ് ഒരു ചലച്ചിത്ര ഗാനങ്ങൾ

0: അല്ല ഒരു ഒരു സാറാണത് സംസാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചോദ്യമൊക്കെ ചോദിക്കും. അതിൻ്റെ ലാസ്റ്റാണ് ആ ഒരു പാട്ടുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ ആൻസർ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഓർമ്മകളുണ്ട്. അപ്പോൾ നമ്മളുടെ സമയം നമ്മൾ ഒരിക്കലും ക്ലോക്കിൽ നോക്കാറില്ല. ആകാശവാണിയിൽ എന്താണ് ആ ഒരു പ്രോഗ്രാം വരുന്നത്, ആ ഒരു സമയത്ത് കറക്റ്റായിട്ട് ആ ഒരു പ്രോഗ്രാം കയറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ക്ലോക്ക് എപ്പോഴും ആകാശവാണിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറയും, അമ്മു ഇങ്ങനെ പറയും, നമ്മുടെ അടുത്ത് പറയും, ഇത്ര സമയമായി, അപ്പോൾ പെട്ടെന്ന് പോയി കുളിക്ക് എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുന്ന ഒരു കാര്യം കൂടി എനിക്ക് ഓർമ്മ വരുകയാണ്.
1: ഒരു കാലഘട്ടത്തിൽ മിക്ക വീടുകളിലും ടി വി ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ആശ്രയിച്ചിരുന്നത് ഈ നമ്മുടെ റേഡിയോയെ തന്നെയായിരുന്നു. എന്ത് ന്യൂസ് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഏത് നാട്ടിലെ കാര്യങ്ങൾ അറിയണമെങ്കിലും നമ്മൾ റേഡിയോയെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഒരു മെമ്മറിയാണ്. ഇന്ന് ദേശീയ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ ആണ്. അപ്പോൾ റേഡിയോയും വാർത്തകളും സംഗീതവും നാടകങ്ങളും കാർഷിക വിദ്യാഭ്യാസ പരിപാടികളും ദുരന്ത സമയ മുന്നറിയിപ്പുകളും ഒക്കെ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ ഒരു നിർണായക പങ്ക് റേഡിയോ വഹിച്ചിട്ടുണ്ട്.
0: അതെ അതെ. അപ്പോൾ ആ ഒരു ചെറിയ ഒരു പെട്ടിയിൽ നിന്ന് എത്രമാത്രം വിവരങ്ങളാണ് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഈ ഒരു ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒക്കെ തന്നെ ഒരു എന്താ ഒരു കാലഘട്ടത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റേഡിയോയ്ക്ക് വളരെ വലിയൊരു പങ്കുണ്ട്.
1: അതെ, ഈ ഒരു ദിവസം നമുക്ക് കുറച്ചും കൂടി സ്പെഷ്യൽ ആണല്ലോ.
0: അതെ തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾ നിങ്ങളുടെ ആ ഒരു കാലത്തെ ഒരു നൊസ്റ്റു ഓർമ്മകളൊക്കെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8848558785. അപ്പോൾ നമുക്കൊരു കാലഘട്ടത്തിന്റെ ഓർമ്മകളാണ് ഈ ഒരു നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേയിൽ നമ്മൾ ഇങ്ങനെ
1: ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളും ഇപ്പം നമ്മുടെ ശ്രോതാക്കളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ദിവസത്തിൽ. അത് നമുക്ക് ഈ മൈക്കിലൂടെ ഇങ്ങനെ പറയാൻ കഴിയുന്നു എന്നുള്ളതിൽ ഭയങ്കരമായ ഒരു അഭിമാനമുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ.
0: അതെ. അപ്പൊ ഇന്നും ഉൾനാടൻ ഗ്രാമങ്ങളിലടക്കം ഏറ്റവും വിശ്വസനീയമായ വാർത്താ മാധ്യമമായിട്ട് ആകാശവാണി പ്രവർത്തിക്കുന്നു എന്നുള്ളതൊക്കെ ആ ഒരു അതിൻ്റെ ഇപ്പോൾ നമുക്കറിയാം ടി വി അല്ലെങ്കിൽ മൊബൈലൊക്കെ വന്നതിന് ശേഷം ഇത്തരത്തിൽ റേഡിയോയ്ക്ക് പ്രാധാന്യം കുറഞ്ഞോ എന്ന് ചോദിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അങ്ങനെയല്ല. ഇതിലും ഇപ്പോഴും ആകാശവാണിയിലെയൊക്കെ റേഡിയോയെ ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മളുടെ റേഡിയോയിൽ തന്നെയാണ് റേഡിയോ സാന്ത്വനത്തെ പോലും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ശ്രോതാക്കൾ നമുക്കറിയാം. അതേപോലെ തന്നെ ആകാശവാണിയുടെ മഹിമയും മഹത്വവും ഒരിക്കലും എത്ര കാലഘട്ടം കഴിഞ്ഞാലും മാറാൻ പോകുന്നില്ല. അത് എപ്പോഴും ജനങ്ങളുടെ ഹൃദയത്തിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഈ അന്ന് നമ്മളിങ്ങനെ റേഡിയോയിലൂടെ കേട്ടു, അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിക്കുമായിരുന്നു ഒരു ഇതാരാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ആ ഒരു അതേ രീതിയിൽ തന്നെയാണ് നമ്മളും ഇങ്ങനെ ഇരുന്ന് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്.
1: അതെ, 1927 ഇന്ത്യയിലെ റേഡിയോ പ്രക്ഷേപണത്തിന് തുടക്കമായ ദിനത്തിൻ്റെ ഓർമ്മയാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടല്ലേ, ഏറ്റവും കൂടുതൽ ഒരു അഭിമാനമുണ്ട്. നമ്മളിങ്ങനെ ഇവിടെ ഇരിക്കുന്നു, നമ്മളും റേഡിയോയിലൂടെ സംസാരിക്കുന്നു, നമ്മൾ ചെറുപ്പത്തിൽ കേട്ട് വളർന്ന നമ്മൾ ഒരുപാട് സൗണ്ടുകളൊക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് സൗണ്ടുകളൊക്കെ ഉണ്ട്. ആ ഒരു മേഖലയിൽ നമ്മൾ ഇന്ന് സംസാരിക്കുമ്പോൾ അത് ഈ ദിവസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാട് അഭിമാനമുണ്ട്. കൂടാതെ പ്രേക്ഷകരും ഞങ്ങളോട് ആകാശവാണിയിലെ ഓർമ്മകളും വിശേഷങ്ങളും ഒക്കെ ഞങ്ങളോട് പങ്കുവെക്കേണ്ടതാണ്.
0: അതെ. അപ്പം നിങ്ങൾക്ക് അന്നൊരു സമയത്ത് ഇപ്പോൾ കണ്ടതും കേട്ടതും എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ അന്ന് ആകാശവാണിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് കേട്ട പല പരസ്യങ്ങളും നമുക്ക് ഇന്ന് ഓർമ്മയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പാടിറക്കണം. ബീന ചേച്ചി സാരിയിൽ പാട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരസ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇപ്പോഴും ഒരു മനോഹരമായ ഓർമ്മകൾക്കുള്ളിൽ ഇങ്ങനെ ഇതിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും തീർച്ചയായിട്ടും നിങ്ങൾക്കും ആകാശവാണി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്.
1: ശ്രീലക്ഷ്മി ഓർത്ത പോലെ പരസ്യങ്ങളോ രസകരമായ അനുഭവങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളോടും പറയേണ്ടതാണ്. ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
0: അയക്കേണ്ട നമ്പർ 8848585785. അപ്പോൾ പാർവതി, നമുക്കൊരു പാട്ട് കേൾക്കേണ്ട ഒരു സമയമായല്ലേ. നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ആ മെസ്സേജിലോട്ടൊക്കെ പോകാം. അപ്പോൾ അതിനു മുൻപ് നല്ലൊരു ഗാനം കേട്ടിട്ട് തിരികെ എത്താം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്നാ. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: No. 1 പ്രദീപ് ഫ്ലവർ മോച്ചിന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിലേക്ക്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും നല്ല നല്ല പാട്ടുകളും ഒക്കെയായി. പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി.
4: ശ്രീലക്ഷ്മിയോടൊപ്പം ഇന്ന് പാർവതിയാണ്.

0: അപ്പൊ ശ്രീലക്ഷ്മി, നമുക്ക് വിശേഷങ്ങളൊക്കെ കേൾക്കേണ്ട സമയമായിട്ടുണ്ട്.
1: അതിനു മുമ്പ് നമ്മുടെ ശ്രോതാക്കളൊക്കെ കുറച്ച് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്, നമുക്കതൊന്ന് വായിച്ചാലോ? അപ്പോ നമ്മുടെ രഞ്ജൻ ജീവൻ മെസ്സേജ് അയച്ചിരിക്കുകയാണ്, സൂര്യ മൈ സോൾ, എന്റെ ഭാര്യ, എന്റെ യെല്ലോ പേഴ്സൺ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ ആ മെസ്സേജ് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പൊ അത്രത്തോളം നല്ലൊരു പാർട്ട്ണറിനെയാണ് കിട്ടിയത്. അപ്പോൾ സൂര്യക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ പരസ്പരം നിങ്ങളുടെ യെല്ലോ പേഴ്സൺ ആയിട്ട് തന്നെ ഇരിക്കുക, അത് വളരെ മനോഹരമായി ഇങ്ങനെ കൊണ്ടുപോവുക, അതാണ് ഒരു സക്സസ് എന്ന് പറയുന്നത്. എല്ലാവിധ ആശംസകളും നമ്മൾ രഞ്ജന് വേണ്ടി, രഞ്ജനും സൂര്യക്കും നേരുകയാണ്.
0: അതെ, ഒരു പാർട്ട്ണറിനോട് എല്ലാ കാര്യവും ഷെയർ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ആ ഒരു കംഫർട്ട് സോൺ ആണ് എൻ്റെ വൈഫ് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഒരു ഒരു സന്തോഷമായ ഒരു കാര്യം തന്നെയാണ് അല്ലേ. കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കൂടുതലും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞതെങ്കിലും ഒരു യെല്ലോ പേഴ്സൺ എൻ്റെ വൈഫാണ് എന്ന് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമായ ഒരു കാര്യം തന്നെയാണ്.
1: അതെ അതെ, അപ്പോൾ അവിടെ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് വരുന്നില്ല എന്നുള്ളതാണ് ഹൈലൈറ്റ്.
0: അതെ,
1: അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ മിഖിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ശുഭദിനം നേരുന്നു മിഖിൽ അടിമാലി. പിന്നെ ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇൻസ്പെക്ടർ ദാവൂദ് ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിത്രത്തിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പാട്ടൊക്കെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതാണ്. അതേപോലെ തന്നെ നമുക്കൊരു ഹായ് വന്നിട്ടുണ്ട്, എൻ്റെ പേര് മായ എന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ മായ, വിശേഷങ്ങളൊക്കെ പോരട്ടെ, ഞങ്ങളിങ്ങനെ വിശേഷങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണ്. ആരാണ് മായയുടെ യെല്ലോ പേഴ്സൺ? ഇനി മായ ആരുടെയെങ്കിലും യെല്ലോ പേഴ്സൺ ആണോ? അപ്പോൾ അതൊക്കെ മെസ്സേജ് അയക്കും, ഞങ്ങളിങ്ങനെ കേൾക്കാൻ കാത്തിരിക്കുകയാണ്, കേൾക്കാനും അറിയാനും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സുചിത്ര ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ശ്രീലക്ഷ്മി, പാർവതി, ഗുഡ് മോർണിംഗ്, മക്കളെ സുഖമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. സുചിത്ര ചേച്ചിക്ക് സുഖമാണോ സന്തോഷമായിരിക്കുന്നു എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്, അതൊക്കെ മെസ്സേജ് അയച്ചോണം. അതേപോലെ ഭക്ഷണമൊക്കെ കഴിച്ചോന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാം നല്ല ഫുഡൊക്കെ കഴിച്ച് രാവിലെ വളരെയധികം എനർജി ആയിട്ട് വന്നിരിക്കുകയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ. റേഡിയോയിലെ എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു,
0: എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ആ എല്ലാവർക്കും സുഖമാണ് അല്ലേ, പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും വരിക, വിശേഷങ്ങളൊക്കെ അറിയാമല്ലോ.
1: അതെ അതെ, അപ്പം ചോദിക്കുകയാണ്, ഓണം എന്തൊക്കെയാണ് ഓണം തയ്യാറെടുപ്പുകൾ, നല്ല പ്രോഗ്രാമുകൾക്ക് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ മെസ്സേജ് ഉണ്ട്.
0: കാത്തിരിക്കുക, തീർച്ചയായും നല്ല അടിപൊളി അടിപൊളി പ്രോഗ്രാം ഒക്കെ വരുന്നുണ്ട്.
1: വെറൈറ്റി പ്രോഗ്രാംസ് ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പൊ ഇത് വെറും വാക്കല്ല കേട്ടോ, തീർച്ചയായിട്ടും നല്ല അടിപൊളി പ്രോഗ്രാംസ് ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ബീന ഗുവേരെ സ്പെഷ്യൽ ആയിട്ട് തിരക്കിയതായി പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓണത്തിന് നമ്മളെ എല്ലാവരെയും ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്മൈലി ഇമോജി ഒക്കെ ഇട്ടിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞങ്ങൾ വരും കേട്ടോ, ഇങ്ങനെ ക്ഷണിച്ചത് കൊണ്ട് ഉറപ്പായിട്ട് ഞങ്ങൾ എല്ലാവരും വീട്ടിൽ വരും.
0: ബീനശേഷി ഇത് കേൾക്കുന്നുണ്ടാവും, അപ്പൊ ബീനശേഷി എന്തായാലും ഇനി കേൾക്കുന്നില്ല എങ്കിൽ ഞങ്ങൾ പറഞ്ഞേക്കാം ബീനശേഷി ഇങ്ങനെ തിരക്കിയിട്ടുണ്ടെന്ന്.
1: അതെ അതെ, അപ്പൊ എന്തായാലും നമ്മളെല്ലാവരും ഒരു ദിവസം ഒരു സർപ്രൈസ് ആയിട്ട് ഞങ്ങൾ വരുമല്ലോ. അപ്പൊ എന്തായാലും സുചിത്ര ചേച്ചി താങ്ക് യു സോ മച്ച്, നല്ലൊരു മെസ്സേജ് അയച്ച് നമ്മളിങ്ങനെ വളരെയധികം ഒരു വൈബ് കൊണ്ടുവന്നു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനിയും മെസ്സേജുകളൊക്കെ അയക്കുക. നമ്മുടെ കവിത ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് മോർണിംഗ്, രണ്ടുപേർക്കും സ്നേഹത്തോടെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ കവിത ചേച്ചി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ചേച്ചിക്കും നല്ലൊരു ദിവസം ഞങ്ങൾ ആശംസിക്കുകയാണ്, മനോഹരമായി പോകട്ടെ ഇനിയുള്ള ദിവസങ്ങൾ. എനിക്കുമുണ്ട് ഒരു ഫ്രണ്ട്, പക്ഷേ അത് ഒരാളല്ല, മൂന്ന് പേരാണ്, ഒരേ മനസ്സായി വർഷങ്ങളായി പോകുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. അത് കേട്ടപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം, ഞാൻ മാത്രമല്ല ഒന്നിൽ കൂടുതൽ എല്ലോ പേഴ്സൺസ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ മൂന്ന് പേരാണ്, അപ്പോൾ അത് അപ്പോഴും അതങ്ങനെ തന്നെ കൊണ്ടുപോകാനും കൂടി സാധിക്കട്ടെ. നമ്മുടെ സ്വരത്തിൽ വരുന്ന വ്യത്യാസം പോലും, അതായത് ഫോൺ എടുക്കുമ്പോൾ ഹലോ എന്ന് പറയുമല്ലോ, ആ ഹലോയിൽ പോലും ഒരു ചെറിയ മാറ്റം ഉണ്ടായാൽ പോലും അത് മനസ്സിലാക്കുകയും സുഖ ദുഃഖങ്ങളിൽ ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന ചങ്കുകൾ, എന്നും ഇങ്ങനെ പോകണമെന്ന പ്രാർത്ഥന മാത്രം എന്ന് പറഞ്ഞ് ചേച്ചി മെസ്സേജ് അവസാനിപ്പിച്ചിരിക്കുന്നു. അപ്പം എന്തായാലും ആ ഒരു മൂന്ന് പേരുള്ള അല്ലേ ഒരു ഗ്യാങ്, കുറച്ച് വെറൈറ്റിയാണ്. അത് നമ്മളിപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിലും ഈ മൂന്ന് പേർക്ക് മൂന്ന് മെൻറ്റാലിറ്റി ആണെങ്കിൽ പോലും അവരെപ്പോഴും ഒരുമിച്ചായിരിക്കും. ചിലപ്പോൾ ഇതിപ്പം കവിത ചേച്ചിയുടെ പറയുമ്പോൾ ആ ഒരു എല്ലോ പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എന്താ ഒരു ഒരാളെ തന്നെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. മൂന്ന് പേരെ കിട്ടുന്ന അതും വളരെ അത് അത്രയേറെ റെയറാണ് നമ്മളെ മനസ്സിലാക്കി.
0: കുഞ്ഞ് മഞ്ഞ റോസാ പൂക്കൾ അല്ലേ, അവർ ഇത്രയും വർഷമായിട്ട് അത് ഇങ്ങനെ തന്നെ
1: വാടാതെ പോകുന്നു എന്നുള്ളതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം.
0: അങ്ങനെ തന്നെ പോകട്ടെ,
1: ആ ഒരു സൗഹൃദം എപ്പോഴും അതേ രീതിയിൽ അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് മൂന്ന് പേർക്കും സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. അപ്പൊ ഇങ്ങനെ മനോഹരമായൊരു മെസ്സേജ് ഞങ്ങളിലേക്ക് വന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പൊ ബാക്കിയുള്ള എല്ലോ പേഴ്സൺസിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ബാക്കിയുള്ള ശ്രോതാക്കൾ മെസ്സേജ് അയക്കുവോ? അയക്കേണ്ട നമ്പർ 8848585,
0: നമ്പർ ഒരിക്കൽ കൂടി 8848585785. ശ്രീലക്ഷ്മി, നമുക്ക് ഇന്ന് വിശേഷങ്ങളിലൊക്കെ പോകണം. അപ്പൊ ഇന്ന് നമ്മളൊരു അവയവദാനത്തെ കുറിച്ചാണ് പറയുന്നത്.
1: അതെ, അപ്പം നമ്മളിങ്ങനെ രാവിലെയൊക്കെ പത്രം തുറന്നപ്പോൾ അതേപോലെ തന്നെ സോഷ്യൽ

0: മീഡിയയിലൂടെയൊക്കെ നമ്മൾ അറിഞ്ഞൊരു വാർത്തയാണ്. അത് നമ്മുടെ കൊല്ലത്ത് അഞ്ചാലുമൂടിലാണ് ഒരു കാര്യം നടന്നത്. അകാലത്തിൽ മരിച്ച കൊല്ലം കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷൻ ബി അജിത് കുമാറിന്റെ അവയവങ്ങൾ ഇനി അഞ്ചു പേർക്ക് പുതു ജീവനേകും എന്നുള്ളൊരു വാർത്തയാണ് ഒരു നമ്മൾ ഇന്ന് രാവിലെ കണ്ടത് അല്ലേ.
1: അതെ, വിദ്യാഭ്യാസ കായിക സ്ഥിരസമിതി അധ്യക്ഷനാണ് അദ്ദേഹം. അദ്ദേഹം ഇന്നലെ മരിച്ച അദ്ദേഹത്തിന്റെ കണ്ണും കരളും വൃക്കകളും ഉൾപ്പെടെ അഞ്ച് അവയവങ്ങൾ ദാനം ചെയ്തു. കഴിഞ്ഞ ഞായർ വൈകിട്ട് തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്നാണ് അദ്ദേഹം അന്തരിച്ചത്. അത് പുലർച്ചെയാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. ഒരു വൃക്കയും കരളും കൊല്ലത്ത് നിന്ന് ഇന്നലെ വൈകിട്ട് 3:14 റോഡ് മാർഗം പ്രത്യേക ഗ്രീൻ കോറിഡോർ ഒരുക്കിയാണ് തലസ്ഥാനത്തെ വിവിധ ആശുപത്രികളിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഒരു ജീവൻ, അഞ്ച് ജീവനുകൾക്ക് പുതുജീവൻ നൽകിയിരിക്കുകയാണ്.
0: അതെ, അഞ്ച് പേർക്ക് ജീവിതത്തിൻ്റെ ഒരു പുതിയ വെളിച്ചമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ ഒരു തീരുമാനത്തിനോടൊപ്പം നിന്ന ഫാമിലിയും തീർച്ചയായിട്ടും നമ്മൾ അഭിനന്ദിക്കുകയാണ്. കാരണം അവരുടെ ആ ഒരു തീരുമാനത്തിലാണ് ആ ഒരു അഞ്ചു പേർക്ക് പുതിയ ജീവിതം ലഭിച്ചത്. അപ്പോൾ കേരളത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ സുതാര്യമായി അർഹമായ രോഗികളിലേക്ക് എത്തിക്കാൻ കേരള സർക്കാർ ആരംഭിച്ച ഒരു ഔദ്യോഗിക പദ്ധതിയാണ് മൃതസഞ്ജീവിനി. അപ്പോൾ അതുവഴിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇത്തരത്തിൽ ഒരു അവയവ മാഫിയ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ
1: അതിനൊരു തടയിടാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി ഒരുക്കിയത് തന്നെ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു തീരുമാനങ്ങൾ എടുക്കുക അല്ലേ. ഒരാളുടെ ജീവൻ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഫാമിലിയാണ് അതിൽ ഏറ്റവും വലിയ ബാക്ക് ബോൺ തീരുമാനം എടുക്കുക എന്നുള്ളത്. ഈ ഒരു നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി എത്ര നമ്മൾ നന്ദി പറഞ്ഞാലും അതിൽ ഒരു ഇതും കാണാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഫാമിലി ഈ ഒരു തീരുമാനം എടുത്ത് അഞ്ച് പുതുജീവനാണ്.
0: അതിൽ നമുക്ക് വാക്കുകൾക്ക് അതീതമാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. എത്ര പേർ അതിന് തയ്യാറാകും എന്നുള്ളതും തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അത്രയും നമുക്ക് ഇമോഷണലായിട്ട് കുറേ കാര്യങ്ങൾ അവിടെ വരാറുണ്ട്.
1: ശ്രീലക്ഷ്മി, അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു യഥാർത്ഥ പൊതുപ്രവർത്തകനും അത്രത്തോളം നാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണെന്നാണ് ആ നാട്ടിലുള്ള എല്ലാവരും പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹം മൂലം പുതിയ അഞ്ച് ജീവനുകൾക്ക് ജീവൻ നൽകിയിട്ടാണ് അദ്ദേഹം വിട പറഞ്ഞത്. അപ്പോൾ ഈ ഒരു നിമിഷത്തിൽ അദ്ദേഹത്തിനെ നമ്മൾ റേഡിയോ സാന്ത്വനം 90.4 FM നമ്മുടെ കുടുംബത്തിൻ്റെ വക അദ്ദേഹത്തിന്
0: ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അതേപോലെ നമ്മൾ ഈ മൃതസഞ്ജീവിനെ പറ്റി പറയുമ്പോൾ 2012 August 12 ഇത്തരത്തിൽ ഈ ഒരു സംരംഭം തുടങ്ങുന്നത്. ഒരു മസ്തിഷ്ക മരണം സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിയുടെ അവയവദാനത്തിലൂടെ 8 പേർക്ക് വരെ പുതുജീവൻ നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം. അപ്പം എന്തായാലും നമുക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള അവയവങ്ങൾ ആവശ്യമുള്ള രോഗികൾക്കും അവയവദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും മൃതസഞ്ജീവനി വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് ഒന്ന് അറിയിച്ചതാണ്. അപ്പോൾ എന്തായാലും അജിത് കുമാർ സാറിനെ പറ്റി പറയാതെ, ഒരിക്കലും അദ്ദേഹം ചെയ്ത പ്രവൃത്തിയെപ്പറ്റി പറയാതെ നമുക്ക് ഒരിക്കലും ഈ ഒരു ലൈവിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ അദ്ദേഹത്തെ വളരെയധികം ബഹുമാനത്തോടു കൂടി നമ്മൾ ഓർക്കുകയാണ്.
1: യെസ്, അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളിലൊക്കെ പോകണം. ഇന്നലെ മുതൽ നമ്മുടെ കൊല്ലത്തൊക്കെയാണ്, എനിക്ക് നമുക്ക് കൊല്ലം ആയതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, കൊല്ലത്തൊക്കെ ഒരു എനർജിയുണ്ട്, ഒരു ബഹളമുണ്ട്, ഒരു ആർപ്പുവിളിയുണ്ട്. അപ്പം ശ്രീലക്ഷ്മി ശ്രദ്ധിച്ചിരുന്നോ, നമുക്കിപ്പോൾ ചിന്നക്കടയിലൂടെ അല്ലെ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലൂടെ ഒക്കെ ഒന്ന് നമുക്കൊന്ന് പോകാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
0: എനിക്ക് തോന്നുന്നു കൂടുതലും വിജയ് ഫാൻസിനാണല്ലേ ആ ഒരു ഒരു ബഹളവും ഒരു വൈബും ഒക്കെ ഇങ്ങനെ വന്നത് അല്ലേ.
1: അതെ, കാരണം അവർ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ട് ഒരു സിനിമയൊക്കെ റിലീസ് ചെയ്തെടുത്തതിൻ്റെ ഒരു ആഹ്ലാദ പ്രകടനമായിരുന്നു കഴിഞ്ഞ രാത്രിയിലൊക്കെ നമ്മൾ കണ്ടത്. ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കരമായ ആഘോഷങ്ങളായിരുന്നു നമ്മുടെ തിയേറ്റേഴ്സിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുക ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മുടെ തമിഴ്നാട് മിനിസ്റ്ററിൻ്റെ സിനിമ റിലീസായിട്ടുണ്ട്. ജനനായകനാണ് റിലീസ് ചെയ്തത്. July 23 ഇന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. ഞാനൊരു വിജയ് ഫാനാണ് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിക്ക് ഇഷ്ടമാണോ?
0: എനിക്ക് രണ്ടുപേരെ ഇഷ്ടമാണ്, വിജയ് ഇഷ്ടമാണ്, സൂര്യ ഇഷ്ടമാണ്. അപ്പൊ നമ്മള് പണ്ട് തൊട്ടേ ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ അടി കൂടാറുണ്ടല്ലോ,
1: ഫാൻ ഫൈറ്റ്
0: ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മള് പുതിയതായിട്ട് രൂപീകരിച്ചൊരു ഫാനാണ് വിസു ഫാൻസ്, അതായത് വിജയ് പ്ലസ് സൂര്യ ഇസിക്കൽ ടു വിസു. അതെ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാൻ പെട്ടെന്ന് നമ്മുടെ ഒരു ഓർമ്മയാണ് കേട്ടോ ഇതൊക്കെ. അപ്പൊ അത് ഇപ്പം ഇപ്പൊ വിജയ് ആണെങ്കിലും സൂര്യ ആണെങ്കിലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെ ആ ഒരു എന്തോ നമുക്ക് ആ ഒരു അവരുടെ ആ ഒരു മനസ്സിന്റെ ആ ഒരു കാരുണ്യം അല്ലേ, അപ്പൊ മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കാനുള്ള അവരുടെ ഒരു പ്രയത്നം, അതൊക്കെ നമ്മളുടെ ഓരോ പ്രമുഖ നടന്മാരാണെങ്കിലും അതല്ലെങ്കിൽ പ്രമുഖ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും അവരുടെ ആ ഒരു ഇപ്പോൾ നടനം അല്ലെങ്കിൽ അഭിനയം മാറ്റി വെച്ചാലുള്ള ആ ഒരു പ്രവർത്തനത്തിലും കൂടി അവരുടെ ഒരു മൂല്യം കൂടുകയാണ് ചെയ്യുന്നത്.
1: അതെ, കാരണം ഇന്നലെയൊക്കെ തിയേറ്ററിലൊക്കെ ഭയങ്കര ആഘോഷമായിരുന്നു. എനിക്ക് തന്നെ ഞാൻ ഞെട്ടിപ്പോയി, എന്താണ് ഇത്രയും വലിയ ആഘോഷം എന്നുള്ളത്. ഇത് അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ അവസാന സിനിമ

0: ാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു അഭിനയ ജീവിതം വിട്ട് അടുത്തൊരു ട്രാക്കിലേക്ക് അദ്ദേഹം ഇപ്പൊ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ ആണ്.
1: നമ്മൾ എല്ലാവരും ഉറ്റുനോക്കൊണ്ടിരിക്കുന്ന ഒരു എന്താ ഇപ്പൊ ഒരു സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട്. അവിടെ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുന്നത്?
0: അതെ, ഓരോ ദിവസവും അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ അറിയുന്നുണ്ട് അവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ട്, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പുള്ള മിനിസ്റ്റേഴ്സ് ഒക്കെ ഇരിക്കുമ്പോൾ അത്രയും വില, കാരണം ഇത് വിജയ ആയതുകൊണ്ടായിരിക്കാം കുറച്ചും കൂടി ആൾക്കാർക്കൊരു ആകാംക്ഷയാണ് എന്താണ് അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്.
1: അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും പലതും ഇങ്ങനെ സംശയങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് എത്രമാത്രം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 6 മാസം, അങ്ങനെ പലരും പല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അത് സ്വാഭാവികമാണ് അല്ലേ? അപ്പോൾ എന്തായാലും അദ്ദേഹം ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് സ്വാഗതം ചെയ്യാൻ പറ്റുന്ന ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്.
0: അതോടൊപ്പം എനിക്ക് തോന്നുന്നു അദ്ദേഹം അങ്ങനെയുള്ള സിനിമകളാണ് കൂടുതലും ചെയ്തു വരുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ ജനങ്ങൾക്ക് ഓക്കെ ഇദ്ദേഹത്തിനെ കൊണ്ട് പറ്റും, കാരണം ഓൾറെഡി അങ്ങനെയാണല്ലോ സിനിമകളൊക്കെ വരുന്നത്, ആ ഒരു ഉറപ്പ് എന്തായാലും ഉണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും എല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടേയിരിക്കുന്നത്.
1: സിനിമ പോലെ അദ്ദേഹം സിനിമയിൽ അദ്ദേഹം അത്രത്തോളം മികവുറ്റ അഭിനയ രീതി കൊണ്ട് നമ്മൾ ജനഹൃദയം കീഴടക്കിയതാണ്. ഇനി ജനങ്ങളുടെ നായകനായിട്ട് യഥാർത്ഥ ജീവിതത്തിലും ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്രമാത്രം അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം അതിങ്ങനെ സാധിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എന്നുള്ളൊരു കാര്യം കൂടി നമ്മളിങ്ങനെ ഈ ഒരു സമയത്ത്, കാരണം ഇന്നത്തെ യുവാക്കൾ പല സ്ഥലങ്ങളിലുള്ളവരും പല സംസ്ഥാനങ്ങളിലുള്ളവരും എല്ലാം ഈ ഒരു സംസ്ഥാനത്തെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. പലരും ഇപ്പോൾ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങളിലും മറ്റുമൊക്കെ.
0: അപ്പോൾ ജനനായകൻ സിനിമയിലൂടെ ജനത്തിൻ്റെ നായകനായിട്ട് അങ്ങനെ ഇറങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ അവസാന സിനിമയാണ് ഇത്. സംവിധാനം ചെയ്തിരിക്കുന്നത് എച്ച് വിനോദാണ്, സംഗീതം ചെയ്തിരിക്കുന്നത് അനിരുദ്ധാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന സിനിമയായതുകൊണ്ട് തന്നെ ഫാൻസുകാരെല്ലാവരും ഭയങ്കര ആഘോഷമാക്കി അത് എടുത്തിരിക്കുകയാണ്. പാട്ടും ഡാൻസും ടിക്കറ്റ് കിട്ടാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അദ്ദേഹം അടിച്ചു പൊളിച്ചാണ് എല്ലാവരും ആ സിനിമ കൈയടിച്ച് ഏറ്റു വാങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം എല്ലാവർക്കും വിഷമമുണ്ട്, കാരണം ഇനി ഇതേപോലൊരു ഫാൻ ഷോ അവർക്ക് ഉണ്ടാവില്ല എന്നവർക്കറിയാം. ആ ഒരു വിഷമത്തിലൂടെയും കൂടെയാണ് ഇന്നലെ സിനിമ കഴിഞ്ഞ്, ഇന്ന് റിലീസിന് ശേഷം ഇന്ന് രാവിലെയാണ് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങിയത്. അപ്പോൾ ആ ഒരു സിനിമയിലൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ
1: ആ സിനിമയിലൊരു പാട്ട് കേൾക്കണ്ടേ?
0: അതെ, തീർച്ചയായും നമുക്ക് ജനനായകൻ്റെ ഒരു പാട്ടൊക്കെ കേൾക്കണം. നിങ്ങൾ പോയി ജനനായകൻ്റെ പാട്ടൊക്കെ കേട്ടിട്ട് വരൂ. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ ത്വക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, വിശേഷങ്ങളൊക്കെ, പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെച്ച് നിങ്ങളോടൊപ്പം ഇന്ന് ഞാൻ പാർവതിയാണ്.
3: പാർവതിയോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ടു, ജനനായകൻ്റെ പാട്ടിങ്ങനെ കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ ഇതാണ്, 8 8 4 8 5 5 8 7 8 5.
1: നമ്പർ ഒരിക്കൽ കൂടി 8848558785. എത്രയും പെട്ടെന്ന് മെസ്സേജസ് ഒക്കെ അയക്കുക. എല്ലോ പേഴ്സൺ ആരാണെന്നും ആദ്യമായി കേട്ട റേഡിയോ എന്താണെന്നും ഒക്കെ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ
3: പ്രോഗ്രാം,
1: യെസ്, റേഡിയോ പ്രോഗ്രാം എന്തൊക്കെയാണെന്ന് കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജസ് അയക്കുക.
3: അതെ, അപ്പം നമ്മൾക്ക് ഒരു ക്യൂരിയോസിറ്റിയാണ്. അപ്പം നമ്മളുടെ ഒരു കാലഘട്ടത്തിൽ കേട്ടതും അറിഞ്ഞതുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലേ. അപ്പം നമ്മളെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഒരുപാട്, എന്താ, പ്രായ വ്യത്യാസം ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഒരു കാലഘട്ടത്തിലെ ആ ഒരു റേഡിയോ പ്രോഗ്രാം ഏതായിരുന്നു, അതിൽ നിങ്ങൾക്ക് എന്താ ഏത് പ്രോഗ്രാമായിരുന്നു ഇഷ്ടം, അല്ലെങ്കിൽ ആ ഒരു ഓർമ്മകളൊക്കെ ഈ ഒരു സമയം നമ്മളായിട്ട് പങ്കുവെക്കാവുന്നതാണ്. നമ്മുടെ ലൈവിൻ്റെ സമയം ഏകദേശം 11:30 വരെയാണ്. അപ്പോൾ ചില സമയത്തൊക്കെ ഇച്ചിരി നീട്ടൊക്കെ പോകാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഒരു സമയത്തിന് മുൻപ് തന്നെ മെസ്സേജ് അയക്കണം എന്നുകൂടി പറയുകയാണ്. ഇപ്പോൾ സമയം 10:53 ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മെസ്സേജുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവ് അരവിന്ദാക്ഷൻ സാർ ഇന്നും നമുക്കൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം ഇതേപോലെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോയാലും അദ്ദേഹം ആ ഒരു മെസ്സേജിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മറ്റ് പല ശ്രോതാക്കളും അത്തരത്തിൽ അപ്ഡേഷനായിട്ടുള്ള മെസ്സേജ് നമുക്ക് തരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പക്ഷേ നമുക്ക് പറയാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു മെസ്സേജ് കാണുന്ന സമയത്ത് നമുക്ക് ആ മെസ്സേജിനോടൊപ്പം തന്നെ ആ ഒരു സന്ദേശം നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ടൊക്കെ പങ്കുവെക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം അയച്ചിരിക്കുന്ന മെസ്സേജ്, ഇന്ത്യൻ നാഷണൽ ആർമിയിലെ ഝാൻസി റാണി റെജിമെൻറ്റിൻ്റെ കേണലായി സേവനമനുഷ്ഠിച്ച വനിതയാണ് ഡോക്ടർ ലക്ഷ്മി സേഗൾ. ക്യാപ്റ്റൻ ലക്ഷ്മി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അവർ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആസാദ് ഹിന്ദ് ഗവൺമെൻറ്റിൽ വനിതാ ക്ഷേമ വകുപ്പ് മന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2012 July 23 അന്തരിച്ച ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ ഓർമ്മ ദിനമാണിന്ന്. അതായത് ഇന്ന് നമുക്കറിയാം ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ ഓർമ്മ ദിനമാണ് ഇന്ന്. അപ്പോൾ അതാണ് നമ്മുടെ അരവിന്ദാക്ഷൻ സാറ് നമുക്ക് മെസ്സേജായിട്ട് അയച്ചിരിക്കുന്നത്. ഝാൻസി റാണി റെജിമെൻറ്റിൻ്റെ കമാൻഡറായിരുന്ന ക്യാപ്റ്റൻ ലക്ഷ്മി സേഗൾ 1914 October 24 കേരളത്തിലെ പട്ടാമ്പിയിലാണ് ക്യാപ്റ്റൻ ലക്ഷ്മി ജനിച്ചത്. വൈദ്യശാസ്ത്ര ബിരുദം നേടിയ ശേഷം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു. പിന്നീട്

0: സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ രാഷ്ട്രീയത്തിലും സജീവമായി പങ്കെടുത്ത വനിതയാണ്. അപ്പം നമ്മുടെ പട്ടാമ്പിക്കാരിയാണ് കേട്ടോ. യഥാർത്ഥ പേര് ലക്ഷ്മി സ്വാമിനാഥൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ഇന്ത്യൻ നാഷണൽ ആർമി, ഡോക്ടർ, രാഷ്ട്രീയ പ്രവർത്തക എന്നൊക്കെ നിലയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. INA ആദ്യ വനിതാ റെജിമെൻ്റായ ഝാൻസി റാണി റെജിമെൻറ്റിൻ്റെ കേണൽ. അപ്പോൾ 1998 രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിക്കുകയൊക്കെ ഉണ്ടായി. അപ്പം നമുക്ക്
1: സ്ത്രീകളെയൊക്കെ സ്ത്രീകളെയും സമര സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച ഒരു ധീര വനിത എന്ന് തന്നെ പറയാം അല്ലേ. നമ്മൾ ഒരു ഘട്ടത്തിൽ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോലും ഇറങ്ങാൻ ഭയന്നിരുന്ന കുറച്ച് സ്ത്രീകളെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ചുകൊണ്ട് പോയ ഒരു ധീര വനിതയെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
0: അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ഈ പാഠപുസ്തകത്തിലൊക്കെ നമ്മൾ കണ്ടും അറിഞ്ഞും ഉള്ള അല്ലെ ഒരു ധീര വനിത. പക്ഷെ എനിക്ക് 2012 ജൂലൈ 23 അന്തരിച്ചത്. അപ്പോൾ ഈ ഒരു ദിവസം ആ ഒരു മെസ്സേജ് ആയിട്ട് നമ്മളിലേക്ക് എത്തിയ അരവിന്ദാക്ഷൻ സാറിന് ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നമ്മൾ ഒരുപക്ഷെ ഈ ഒരു അപ്ഡേറ്റ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിച്ചില്ലായിരുന്നെങ്കിൽ വളരെയധികം ഒരു നഷ്ടം തന്നെ ആയിരുന്നേനെ. അത് ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ആ ഒരു ഓർമ്മകളിലേക്ക് കൂടി പോവുകയാണ്.
1: യെസ്, അതെ. അതേപോലെ തന്നെയാണ് നമ്മൾ സുഭാഷ് ചന്ദ്രബോസ്, നേതാജി സുഭാഷ് ചന്ദ്രബോസ് സാറിൻ്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോസൊക്കെ നമ്മൾ ഇതിനോടൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട്, പഠിക്കുന്ന സമയങ്ങളിലൊക്കെ പാഠപുസ്തകങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഒരു മലയാളിയാണ്, അതോടൊപ്പം ഒരു സ്ത്രീയാണ് എന്നുള്ളതിൽ എപ്പോഴും അഭിമാനം തന്നെയാണ്.
0: അതെ, കേരളത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അഭിമാനകരമായ സ്ഥാനമുള്ള ഒരു വ്യക്തിത്വമാണ് ക്യാപ്റ്റൻ ലക്ഷ്മി എന്ന് പറയുന്നത്. ഡോക്ടറായിരിക്കുന്ന സമയത്ത് 2nd World War സിംഗപ്പൂരിൽ ജോലി ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ INA ആകൃഷ്ടയാകുന്നത്. തുടർന്ന് സ്ത്രീകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഝാൻസി റാണി റെജിമെന്റ് രൂപീകരിച്ചു. അതിന്റെ ക്യാപ്റ്റനായി ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ ധീരമായി പോരാടുകയും ചെയ്തു. സ്വാതന്ത്ര്യത്തിന് ശേഷം കാൺപൂരിൽ ഇത്തരത്തിൽ സ്ഥിരതാമസമാക്കിയ ലക്ഷ്മി പാവപ്പെട്ട രോഗികളെ സൗജന്യമായി ചികിത്സിക്കുകയും തൊഴിലാളി യൂണിയൻ പ്രവർത്തനങ്ങളിലും അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷനിലും സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തു എന്നുള്ള ഒരു ഇൻഫർമേഷനും കൂടി നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ്. അരവിന്ദാക്ഷൻ സാറിന് ഒരിക്കൽ കൂടി ഒരു താങ്ക് യു അറിയിക്കുകയാണ്.
1: അതെ, ഓരോ തവണയും നമുക്കിങ്ങനെ ഓരോ അപ്ഡേറ്റ്സുകൾ, നമ്മൾ വിട്ടുപോയിട്ടുള്ള അപ്ഡേറ്റ്സുകളൊക്കെ നമ്മുടെ ശ്രോതാക്കൾ നമുക്കിങ്ങനെ തരാറുണ്ട്. ഇനിയും അങ്ങനെ തന്നെ തരിക. തരേണ്ട വാട്സപ്പ് നമ്പർ 8848 5785. അപ്പോൾ ശ്രീലക്ഷ്മി, മീൻ കഴിക്കുന്ന ഇഷ്ടമാണോ?
0: പിന്നെ അതങ്ങനെ ഒരു ചോദ്യമാണോ ആ പാർവതി? അത് അങ്ങനെ നമ്മൾ ചോദിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് കൊല്ലംകാരോട്.
1: എനിക്കത്ര അങ്ങോട്ട് ഇതല്ല, ഞാൻ അത്ര ഒരു ഫിഷ് ലവർ അല്ല. പക്ഷെ ശ്രീലക്ഷ്മി ഒക്കെ നന്നായിട്ട് മീൻ കഴിക്കും അല്ലേ?
0: തീർച്ചയായിട്ടും, നമ്മൾ കഴിക്കാം, അത്യാവശ്യം നമുക്ക് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്.
1: അപ്പൊ കുറച്ച് നാളായി നമുക്കൊക്കെ ഇങ്ങനെ ട്രോളിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നമുക്കൊക്കെ മീൻ കിട്ടുന്നതിലൊക്കെ കുറച്ച് കമ്മിയായിട്ടൊക്കെയാണ് മീൻ കിട്ടുന്നത്. ചെറുവള്ളങ്ങൾ മാത്രമേ അല്ലേ പോകാറുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് മീനൊക്കെ വളരെ കുറച്ചായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഇനി ആ വിഷമം ഒന്നും വേണ്ട, ഇനി 9 ദിവസം മാത്രമേ ഉള്ളൂ. നമ്മുടെ കൊല്ലത്ത് ബോട്ടുകളൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർ പുതിയ ബോട്ട് ഉണ്ടായിരുന്ന ബോട്ടൊക്കെ അവർ പെയിന്റൊക്കെ അടിച്ച് അത് കുട്ടപ്പനാക്കിയിട്ടുണ്ട്,
0: സുന്ദരനാക്കി.
1: അതെ, നമുക്കൊക്കെ മീൻ കൊണ്ടുവരാനായിട്ട് ഇങ്ങനെ കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇനി 9 ദിവസം കൂടി ഉള്ളു ട്രോളിംഗ് ഒക്കെ തീരാനായിട്ട്. അപ്പോൾ നല്ല ഫ്രഷ് ഫ്രഷ് മീനൊക്കെ നമുക്ക് കഴിക്കാം. എനിക്ക് നമ്മൾ കൊല്ലത്ത് നല്ല ഫ്രഷ് മീനാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ. അപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇനിയിപ്പോൾ 9 ദിവസം മാത്രമേ ഉള്ളൂ.
0: അപ്പോൾ അതെ, ഇപ്പം നമുക്ക് അത്രയേറെ ഈ മീനൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളുടെ ഒരു അല്ലേ കൊല്ലത്തിനും മാത്രമല്ല, കൊല്ലത്ത് മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ചെറിയൊരു ആശ്വാസമാണ്, ചെറിയ ആശ്വാസമല്ല വലിയ ആശ്വാസമാണ്. അപ്പോൾ ട്രോളിംഗ് ഒക്കെ ഏകദേശം കഴിയാൻ 9 ദിവസം മാത്രമേ ഉള്ളൂ.
1: അതെ, ട്രോളിംഗ് പ്രമാണിച്ച് അതിഥി തൊഴിലാളികളൊക്കെ തിരിച്ചു പോയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരൊക്കെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ. നമ്മളിപ്പോൾ ഒരു ട്രോളിംഗ്, ഒരു ചെയ്യുന്ന ഒരു ജോലി കുറച്ച് നാളത്തേക്ക് നമ്മൾ നിർത്തി വെക്കുക എന്നൊക്കെ പറയുന്നത് ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. അത് ഫിനാൻഷ്യലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും ഒരു വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട ഒരു ജോലിയാണ് അല്ലെങ്കിൽ അയാളുടെ അധ്വാനമാണ് എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര
0: അത് ഓക്കെയാണ്. പക്ഷേ നമ്മൾ മത്സ്യസമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ
1: അത് നമുക്ക് ആവശ്യമായ കാര്യമാണ്. ഇനി അതൊക്കെ മാറ്റി അവർക്കൊക്കെ സന്തോഷമായിട്ട് പോകാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ തയ്യാറെടുപ്പുകളൊക്കെ ഇങ്ങനെ പിന്നാമ്പുറത്തൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 9 ദിവസം കൂടിയേ ഉള്ളൂ, അതിഥി തൊഴിലാളികളൊക്കെ തിരിച്ചു വരാൻ തുടങ്ങി. അവർ പോയിട്ട് അവർ വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ചിട്ട് അവർ തിരിച്ചിങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്.
0: അതെ, അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ, ഒരു നമുക്കൊരു ചെറിയൊരു പാട്ട് കേൾക്കാനുള്ളൊരു സമയമായല്ലേ?
1: അതെ, തീർച്ചയായും. 10:59 അതായത് 11 മണിയായി, നമുക്കൊരു പാട്ട് കേൾക്കേണ്ട സമയമായി. നമുക്കൊന്ന് ബ്രേക്കിലേക്ക് പോയിട്ട് തിരികെ എത്താം. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരിനേരം ഒത്തിരി കാര്യം. ഇത്തിരിനേരം ഒത്തിരി കാര്യത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ശ്രീലക്ഷ്മി.
2: ഞാൻ പാർവതി.
1: അപ്പൊ നമ്മളിങ്ങനെ നല്ലൊരു പാട്ടൊക്കെ കേട്ടു അല്ലെ?
2: അപ്പൊ
1: നമുക്കിങ്ങനെ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 11:04 പെട്ടെന്ന് തന്നെ മെസ്സേജുകളൊക്കെ അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785. അപ്പൊ നമ്മുടെ വനജ ചേച്ചി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തുടങ്ങുന്നു, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് വനജാമ്മ. നമ്മളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. വനജാമ്മയും അതേപോലെ തന്നെ ആരോഗ്യവതിയായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും മെസ്സേജുകളൊക്കെ അയക്കുക, പ്രോഗ്രാമൊക്കെ കേൾക്കുക. അതേപോലെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ നമുക്ക് ഫീഡ്ബാക്ക് ഒക്കെ തരാറുണ്ട്. അതിലൊക്കെ നമ്മളൊരുപാട് സന്തോഷം അറിയിക്കുകയാണ് പ്രിയപ്പെട്ട ശ്രോതാക്കളോട്. ബിനീഷ് ചേട്ടൻ നമുക്കിങ്ങനെ 2 ലവൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബാബുരാജൻ സാറ് ഒരു ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ട്, പക്ഷേ കുറച്ച് 11:05 എന്നാലും നമുക്ക് ചോദ്യം ചോദിക്കാം അല്ലേ? ഇതാണ് ചോദ്യം. വെള്ളമില്ലാത്ത സമുദ്രം അവിടെയുണ്ട് എവിടെ എന്നുള്ളതാണ് ചോദ്യം. വെള്ളമില്ലാത്ത സമുദ്രം അവിടെയുണ്ട് എവിടെ എന്നുള്ളതാണ് കുസൃതി ചോദ്യം. അപ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് ആർക്കെങ്കിലും ഉത്തരം അറിയാമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഒരു ഉത്തരം വരുമല്ലോ, അപ്പോൾ അത് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785. അപ്പോൾ നമുക്ക് മെസ്സേജ് വായിച്ചാലോ പാർവതി?
2: യെസ്, വായിക്കാം.
1: അദ്ദേഹം അയക്കുകയാണ്, തിരുവനന്തപുരം ആകാശവാണിയുടെ പരിപാടികൾ കൊല്ലത്ത് കിട്ടില്ല. തിരുവനന്തപുരത്തെ പരിപാടികൾ ആലപ്പുഴ ആകാശവാണി നിലയം വഴിയാണ് കൊല്ലത്ത് പരിപാടികൾ കേൾക്കുന്നത്. ലളിത സംഗീതം പഠിപ്പിക്കുന്ന പരിപാടിയിൽ പണ്ട് എഴുതി എടുക്കുമായിരുന്നു, അത് വാദ്യവൃന്ദത്തോടെ കേൾക്കുമായിരുന്നു. ഞായറാഴ്ച രാത്രി 10 മണിക്ക് രഞ്ജിനി, 8 മണിക്ക് കണ്ടതും കേട്ടതും കൗതുക വാർത്തകൾ. കൗതുക വാർത്തകൾ വായിക്കുന്ന രാമചന്ദ്രൻ സാറിനെ മറക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പരിപാടികൾ, എല്ലാം ഒന്നിനൊന്ന് മെച്ചം. പണ്ടത്തെ വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രമാണ് ഇന്നത്തെ അനന്തപുരി FM. ഞാൻ അനന്തപുരി FM-ൽ മെസ്സേജ് അയക്കാറുണ്ട്, ഗാനം കേൾപ്പിക്കാറുമുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ എഴുതാനുണ്ട്, ചുരുക്കി എഴുതിയിരിക്കുന്നു. ആകാശവാണിക്ക് തുല്യം ആകാശവാണി മാത്രം എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മ, പണ്ടത്തെ കണ്ടതും കേട്ടതും വയലും വീടും, അതേപോലെ തന്നെ കുറേ പരിപാടികൾ നമ്മളുടെ ഓർമ്മകളിൽ ഇങ്ങനെ ഉണ്ട്. രഞ്ജിനി, അതേപോലെ അങ്ങനെ കുറച്ച് കുറച്ച് നമുക്കൊരു ചില ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് നമ്മൾ പണ്ട് കേട്ട കുറേ പ്രോഗ്രാംസാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വളരെയധികം ചെറിയ ചെറിയ ഒരു ബ്രോക്കൺ പീസസ് മാത്രമേ നമ്മുടെ ഓർമ്മകളിലുള്ളൂ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുകയാണ്, നിങ്ങൾക്ക് അത്തരത്തിൽ ഒരുപാട് ഓർമ്മകളുണ്ട്, അപ്പോൾ അതൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യണമെന്നും കൂടി നമ്മൾ പറയുകയാണ് ഈ ഒരു ദിവസം, നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ഡേ പ്രമാണിച്ച്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട നമ്പർ 8848558785. അപ്പോൾ നെൽസൺ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ഗുഡ് മോർണിംഗ്, സർഗം മൂവിയിലെ നല്ലൊരു പാട്ട് വെച്ച് തരണേന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ആ പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നതാണ്. അപ്പോൾ നെൽസൺ ചേട്ടൻ സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു, നല്ലൊരു പ്രഭാതം നേരുന്നു. അങ്ങനെ നമുക്ക് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ മൻസൂർ ചേട്ടൻ ചെറിയ വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബാക്കിയുള്ള വിശേഷങ്ങളിലോട്ട് കൂടി പോകാം. അപ്പോൾ നമ്മളുടെ കുസൃതി ചോദ്യം മറക്കണ്ട, വെള്ളമില്ലാത്ത സമുദ്രം അവിടെയുണ്ട് എവിടെ എന്നുള്ളതാണ് ബാബുരാജൻ സാർ ചോദിച്ചിരിക്കുന്ന ആ ഒരു കുസൃതി ചോദ്യം. പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രോതാക്കളൊക്കെ മെസ്സേജ് അയച്ചോളും.
2: യെസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പുതിയ അപ്ഡേറ്റ്സിലൊക്കെ പോകാനുള്ള സമയമായിട്ടുണ്ട്. ഇന്ന് നമ്മളിപ്പോൾ കറണ്ടായിട്ട് 3-4 ദിവസമായിട്ട് നമ്മളിതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റാഗിംഗ് തടയുന്നതിന് നിയമം കൊണ്ടുവരാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഒരു റാഗിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോഴും മനസ്സിൽ എപ്പോഴും ഒരു ഇത് തന്നെയാണ്. ഇതിന് ചെറിയ രീതിയിലാണെങ്കിൽ കൂടിയും വലിയ രീതിയാണെങ്കിൽ കൂടിയും റാഗിംഗ് എന്ന് പറയുന്നത് റാഗിംഗ് തന്നെയാണ്. ഒരാൾക്കും മറ്റൊരാളെ റാഗ് ചെയ്യാനുള്ള ഒരവകാശം അവകാശവും ഈ ഭൂമിയിലില്ല. ഒരാളെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ അയാളെ വേദനിപ്പിച്ചുകൊണ്ട് സംസാരിക്കാനോ അയാളെ ശാരീരികമായി ഉപദ്രവിക്കാനോ ആർക്കും തന്നെ അവകാശമില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ വ്യക്തിപരമായ കാര്യങ്ങളുണ്ട്. നമ്മൾ കോളേജിലൊക്കെ പഠിക്കാൻ പോയാൽ കോളേജിൽ പഠിക്കുക, നമ്മൾ ആ നല്ല കാലഘട്ടം നമ്മൾ സന്തോഷമായിട്ട് തീർക്കാനാണ് ചെയ്യുക. പക്ഷേ റാഗ് ചെയ്യുക, നമ്മൾക്ക് ജൂനിയറായിട്ട് വരുന്ന കുട്ടികൾ അവർക്ക് അവരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാണ് വേണ്ടത്. കാരണം നമ്മൾ ഓൾറെഡി അവിടെ പഠിച്ച സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കൂടുതലും ആ കോളേജിനെ കുറിച്ച് നന്നായിട്ട് അറിയാമായിരിക്കും. കോളേജാണെങ്കിലും സ്കൂളാണെങ്കിലും എന്ത് തന്നെ ആയാലും നമുക്ക് അറിയാവുന്ന ഒരു മേഖലയായിരിക്കുമല്ലോ. പക്ഷേ വരുന്ന കുട്ടികൾക്ക് അത് അത്ര അറിയാവുന്ന ഒരു മേഖലയായിരിക്കില്ല. അവരെ സംബന്ധിച്ച് അത് പുതിയൊരു ജീവിതത്തിൻ്റെ പുതിയൊരു ടേണിംഗ് പോയിന്റിലേക്ക് അവരിങ്ങനെ നടന്ന് വരുന്നതിൻ്റെ ടെൻഷൻ കാണും. അപ്പോൾ ആ സമയങ്ങളിൽ അവരൊപ്പം നിൽക്കാതെ, അവരെ കൂടെ നിൽക്കാതെ, അവരെ റാഗ് ചെയ്യുക, ചിലപ്പോൾ അവർ തമാശക്കായിരിക്കാം, ഫണി ആയിട്ടാണെങ്കിൽ കൂടിയും റാഗ് ചെയ്യുക, അവരെ ഉപദ്രവിക്കുക, അവരെ ചോദ്യം ചെയ്യുക ഒക്കെ ചെയ്യുന്നത് ഒരു ശരിയായ നടപടിയായിട്ട് തോന്നുന്നില്ല.
1: അതിപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഇപ്പോൾ കണ്ടുവരുന്ന തരത്തിലുള്ള റാഗിങ് എന്നൊക്കെ പറയുന്നത് വളരെയധികം ക്രൂരത കൂടുതലുള്ളതാണ് അല്ലേ? നമുക്ക് ചിന്തിക്കുന്നതിൽ അപ്പുറമുള്ള റാഗിങ്ങുകളാണ് നടന്ന് കണ്ടുകൊണ്ട് ഇപ്പം നമ്മൾ കാണുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള, നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ പുതുതായിട്ടൊരു കോളേജിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് റാഗിങ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് വളരെയധികം നമ്മുടെ അടുത്തൊരു പാട്ട് പാടാൻ പറയും എന്നുള്ളതൊക്കെയാണ്. പാട്ട് പാടുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ്. പക്ഷെ അതൊരിക്കലും ഒരു ഉപദ്രവകരമായിട്ട് പോവുകയോ അങ്ങനെയുള്ള രീതിയിലൊന്നും പോയിട്ടേ ഉണ്ടായിരുന്നില്ല.
2: എന്റർടൈൻമെന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൂടിയും നമ്മൾ ഒരാളെ റാഗ് ചെയ്യാതെ നമുക്ക് സന്തോഷകരമായി തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ.
1: അതെ, തീർച്ചയായും.
2: ആ ഒരു ഫണ്ണി ആയിട്ട് അങ്ങ് എടുക്കുകയാണ് ചെയ്യേണ്ടത്.
1: പിന്നീട് നമ്മളെന്ന് പറയുമ്പോൾ ഈ റാഗിങ് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, അവരുമായിട്ടായിരിക്കും ഏറ്റവും കൂടുതൽ സൗഹൃദം നമുക്ക് ഉണ്ടാവുന്നത്. നമുക്ക് ആ കോളേജിൽ നമുക്ക് അറിയാവുന്ന ഒരാൾ ചിലപ്പോൾ ആ ഒരു ദിവസം നമ്മളിങ്ങനെ അവരുമായിട്ട് കൂടുതൽ അടുക്കുകയും പിന്നീട് നമുക്ക് ആ ഒരു പേടിയൊക്കെ മാറി ഏറ്റവും നല്ലൊരു സൗഹൃദം ഉണ്ടാകുന്ന ഒരു പക്ഷേ ആ ഒരു അത്തരത്തിലുള്ള നമ്മൾ പരിചയപ്പെട്ട വ്യക്തികളൊക്കെ ആയിട്ടായിരിക്കും ആ ഒരു സൗഹൃദത്തിൽ വരുന്നത്. പക്ഷെ ഇന്നത്തെ ആ ഒരു റാഗിങ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കുറെ കാര്യങ്ങളാണ്. ഇത്രയേറെ ക്രൂരത കാണിക്കുന്നത് എന്തിനാണ് നമുക്ക് നമ്മൾ ചിന്തിച്ചു പോകും. ഇവർക്ക് ശരീരം നോവുന്നത് പോലെ തന്നെയല്ലേ മറ്റൊരു വ്യക്തിക്കും ശരീരം നോവുന്നത്? ഇവരുടെ അച്ഛനും അമ്മയും കരയുന്നത് പോലെ തന്നെയല്ലേ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും കരയുന്നത്? അങ്ങനെയൊക്കെ ഒന്ന് നമുക്ക് ചിന്തിച്ചുകൂടെ? നമ്മൾ ഒരാളെ ചെയ്യുമ്പോൾ അത് നമ്മൾക്ക് എങ്ങനെയാണ് ഫീൽ ആകുന്നത് എന്ന് കൂടി ചിന്തിക്കാനുള്ളൊരു ബോധം ഇപ്പോഴത്തെ കുട്ടികൾക്ക് എവിടെ പോയി എന്ന് നമ്മൾ ചിന്തിക്കും. എല്ലാവരുടെയും കാര്യമല്ല, ഇത്തരത്തിലുള്ള വൈകൃതമായി ചിന്തിക്കുന്ന ആൾക്കാരുടെ കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത്.
2: അതെ, കാരണം ഒരാളെ നിർബന്ധിച്ച് ഒരു കാര്യം ചെയ്യിക്കാൻ ആർക്കും അവകാശമില്ല. ഇപ്പോൾ നമ്മൾ പറയും സന്തോഷത്തിലാണെങ്കിൽ കൂടി ഒരു പാട്ടൊക്കെ പാട് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവരെ വിടുക. അത് നമ്മൾ ആരെയും കമ്പല് ചെയ്തോ അല്ലെങ്കിൽ നീ ചെയ്തേ പറ്റൂ എന്നൊന്നും ആരോടും ആവശ്യപ്പെടാൻ പറ്റില്ല. നിങ്ങൾക്ക് പാട്ട് പാടാൻ, ഇപ്പോൾ പാട്ട് പാടാൻ താല്പര്യമുള്ളവരാണെങ്കിൽ പാട്ട് പാടും, ഡാൻസ് കളിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ.
1: പാർവതി, പക്ഷേ നമ്മളൊന്ന് ഇടയ്ക്ക് ഒരു സംസാരിച്ചുള്ള സോറി പറയാണ്, നമ്മളൊന്ന് പാട് പാടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാടിയില്ല, ചെറുതായിട്ടൊന്ന് കരയാൻ പോവുകയാണെങ്കിൽ റാഗിങ് ചെയ്യാൻ വന്നവർ അവിടുന്ന് ഓടും.
2: അതെ അതെ, അങ്ങനായിരുന്നു പണ്ടൊക്കെ. പക്ഷെ ഇപ്പം അങ്ങനല്ല, അവരെ കമ്പൽ ചെയ്ത് അത് എങ്ങനെയെങ്കിലും ഒന്ന് നടത്തിയെടുക്കണം, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കുക, അവരെ പല തരത്തിലുള്ള റാഗിങ്.
1: റാഗിങ്ങിന്റെ അപ്പുറം എന്തോ ഒന്ന്, നമ്മൾ നേരത്തെ ഇത് എനിക്ക് തോന്നി ഇതായിരിക്കും ഒരു പക്ഷേ ശരിക്കുള്ള റാഗിങ് എന്നുള്ള രീതിയിലൊക്കെ വരുന്നത്. ഇത് ഇത്രമാത്രം ക്രൂരതയിലൂടെ കൊണ്ടുപോകാൻ നമുക്ക് എങ്ങനെ സാധിക്കുന്നു? അതിനൊരു അവകാശവും നമുക്കില്ല. മറ്റൊരാളെ, നമ്മളുടെ ഒരു സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അത് മറ്റൊരാളുടെ മൂക്കിന്റെ തുമ്പത്ത് തീരും എന്നുള്ള കാര്യം നമ്മൾ ആരും മറക്കരുത്.
2: അപ്പോൾ പറഞ്ഞു വന്നത്, പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ക്രൂര റാഗിങ്ങിന് ഇരയായതിനു പിന്നാലെ ജീവൻ ഒടുക്കിയ JS സിദ്ധാർത്ഥിന്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. സിദ്ധാർത്ഥിന്റെ പേരിലായിരിക്കും ഈ നിയമം ഇനി മുതൽ വരാൻ പോകുന്നത്. കലാലയങ്ങളിൽ റാഗിങ് വർദ്ധിക്കുന്നത് സർക്കാരിന്റെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇതൊരു ഫണ്ണിയാണ്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ കാലമാണ്. അപ്പോൾ എന്തെങ്കിലും ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുക, അത് കൂടുതൽ കൂടുതൽ വൈറലാവുക എന്നൊക്കെയുള്ള ചിന്തയിൽ ഓരോ കാര്യങ്ങൾ അവരൊക്കെ ഇങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പുതിയ നിയമങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്.
1: അതെ, അപ്പോൾ നമ്മൾ ഒരു ചെയ്യുന്നൊരു ഇതിപ്പോൾ നമ്മൾ മുൻപ് എന്നുള്ള ഒരു റാഗിങ്ങിനായിട്ട് നമ്മൾ ഇപ്പോഴത്തെ ഒരു രീതി കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ആ ഒരു കാര്യം പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ മുൻപെന്ന് പറയുമ്പം റാഗിങ് ചെയ്യുന്നവരും അത് ചെയ്യപ്പെടുന്നവരും ഒരു പക്ഷേ അവർ ആസ്വദിക്കുന്നുണ്ടായിരിക്കാം, ആ ഒരു സൗഹൃദം ഉണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ അത് വളരെയധികം മാറിപ്പോയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടിയാണ് നമ്മളിപ്പോൾ ഇപ്പോഴുള്ള പത്രവാർത്തകളിലും ഒക്കെ നമ്മൾ അറിയാൻ സാധിക്കുന്നത്.
2: അപ്പോൾ ഈ റാഗിങ് വർദ്ധിച്ചു വരുന്ന ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ ഇനി മുതൽ ഇത് സംബന്ധിച്ച പരാതികൾ, മുമ്പാണെങ്കിൽ നമുക്ക് റാഗ് ചെയ്തതിന് ശേഷം നമുക്ക് ആരോടും പരാതി ചെന്ന് പറയാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഒരു ബേസിക് ആയിട്ടുള്ള നമുക്കൊരു തീരുമാനം എടുക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു. പക്ഷേ ഇനി മുതൽ അങ്ങനെയല്ല. ഇത് സംബന്ധിച്ച പരാതികൾ അധികൃതരെ അറിയിക്കാൻ സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് സജ്ജമാക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ ആരെങ്കിലും റാഗിംഗ് ഒക്കെ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ പണി കിട്ടും എന്നാണ് നമുക്ക് പറയാനുള്ളത്.
1: അതെ, അപ്പോൾ എന്തായാലും സൗഹൃദമൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ, അതെല്ലാവർക്കും കഴിയട്ടെ എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറയുന്നു. ഇനി അത്തരത്തിലുള്ള എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് മാറ്റി വെച്ചോളൂ കേട്ടോ. അല്ലേ, അതല്ലെങ്കിൽ നമുക്ക് പണി കിട്ടാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ അധികൃതരെ പെട്ടെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ആപ്പുകളൊക്കെ സജ്ജമാക്കിയിരിക്കുന്നത്.
2: അതെ, രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിനെ 2024 February 18 കോളേജിലെ മെൻസ് ഹോസ്റ്റൽ ഡോർമിറ്ററി ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അത് ഇതേപോലെ റാഗിങ്ങിനെ തുടർന്ന് വിഷമത്തിലായിരുന്നു അദ്ദേഹം അത് ചെയ്തത്. അപ്പോൾ ഇനി മുതൽ ഇങ്ങനൊന്നും ആരെയും വേദനിപ്പിക്കാതിരിക്കുക. നിങ്ങളുടെ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ജീവിതത്തിലൊക്കെ കിട്ടുന്ന ഏറ്റവും നല്ല മുഹൂർത്തങ്ങളാണ്. അത് ഏറ്റവും നല്ലതാക്കി മാറ്റാൻ വേണ്ടി മാത്രം ശ്രമിക്കുക. റാഗ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരാളെ വേദനിപ്പിക്കാനോ ഒന്നും ശ്രമിക്കാതിരിക്കുക. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ പഠിച്ച കാലഘട്ടവും നമ്മുടെ ഏറ്റവും നല്ല നിമിഷങ്ങളെല്ലാം നമ്മളുടെ പഠന കാലഘട്ടം തന്നെയായിരിക്കും. ആ നിമിഷങ്ങളിൽ നമ്മൾക്ക് ഒരിക്കൽ പോലും ഒരാളെക്കുറിച്ച് പോലും വേദനിക്കാനൊരവസരം ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കേണ്ടത് നമ്മളുടെ മാത്രം കടമ തന്നെയാണ്. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കൊരു ബ്രേക്കിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്. സമയം 11:14 അപ്പോൾ നമുക്കൊരു ബ്രേക്കിലേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. ശ്രീലക്ഷ്മി, നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, വിശേഷങ്ങളും പാട്ടുകളും ഒക്കെ ആയിട്ട് നിങ്ങളോടൊപ്പം അടിച്ചു പൊളിച്ച് ഇന്ന് ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം
2: ഞാൻ ശ്രീലക്ഷ്മിയാണ്. അപ്പോൾ നല്ലൊരു പാട്ടൊക്കെ കേട്ടിട്ടാണ് നമ്മളിപ്പോൾ റേഡിയോ സാന്ത്വനത്തിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ തിരികെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ബാബുരാജൻ സാറൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, വെള്ളമില്ലാത്ത സമുദ്രം അവിടെയുണ്ട് എവിടെ എന്നുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളുടെ റഷീദ് ചേച്ചി കറക്റ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കൗൺസിലർ അജിത് കുമാറിന് ആദരാഞ്ജലി അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ നമുക്ക് നമ്മുടെ രാജൻ രാജൻ ചേട്ടൻ വയനാടിന് ഒരു ഹായ് അയച്ചിട്ടുണ്ട്. അപ്പം കുറേ നാളായി മെസ്സേജ് അയച്ചിട്ടെന്ന് തോന്നുന്നു. അപ്പം ഇന്ന് ഒരു ഹായ് അയച്ചിട്ടുണ്ട്. അപ്പം എവിടെയായിരുന്നു ഇത്രയും നാൾ അല്ലേ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അപ്പം ഒരുപാട് മിസ് ചെയ്തു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റീജ ചേച്ചിയും കറക്റ്റ് ആൻസറാണ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ റീജ ചേച്ചിക്ക് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാം നല്ല സുഖമായിട്ട് ഇങ്ങനെ ഇരുന്ന് സന്തോഷത്തോടെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് ഇങ്ങനെ കൊച്ചു വർത്തമാനമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
3: അതെ, ഇപ്പം സമയം 11:21, കൊച്ചു വർത്തമാനം ഒക്കെ തീരാനുള്ള സമയം ഇങ്ങനെ വരുന്നു.
2: അതെ, സമയം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക, സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രമേശ് സാർ അയച്ചിട്ടുണ്ട്, വലിയ നമസ്കാരം. 2010 ചെന്നൈയിൽ വെച്ച് ക്യാപ്റ്റൻ ലക്ഷ്മി മാമിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അമ്മ വണക്കം എന്ന് തിരിച്ചു പറഞ്ഞു. INA യൂണിഫോമിലായിരുന്നു. അപ്പോൾ കൊല്ലത്ത് നിന്ന് പോയവരെല്ലാം കൂടി ചേർന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം നമ്മളിലേക്ക് പങ്കുവയ്ക്കുകയാണ് നമ്മുടെ രമേശ് സാറ്. അപ്പോൾ അതിലേക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം. അങ്ങനെ കാണാൻ സാധിച്ചതിൽ നിന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പാഠപുസ്തകത്തിൽ മാത്രം കണ്ട മഹത്തായ വ്യക്തിത്വങ്ങളാണ് അവരൊക്കെ. അപ്പോൾ അവരെയൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം നമ്മൾ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് അറിയിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമുക്ക് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 11:22 ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വിശേഷത്തിലൂടെ കൂടി നമുക്ക് ഇന്ന് പത്രം തുറക്കുന്ന സമയത്ത് നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിശേഷമാണ്, അതായത് നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് ഇങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളു അല്ലേ. അപ്പൊ അടുത്ത
3: മാറിയില്ല നമുക്ക് ഇപ്പോഴും ആ ഒരു ഫിഫ വേൾഡ് കപ്പിൽ തന്നെ നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ചൂടങ്ങോട്ട് മാറുന്നതിന് മുമ്പ് നമ്മൾ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. കോമൺവെൽത്ത് ഗെയിംസ് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. ഇപ്പൊ ഇന്ന് മുതലാണ് തുടങ്ങുന്നത്. ഇന്ന് രാത്രി
2: 10:30 ഉദ്ഘാടനം.
3: അതെ, ഇന്ന് ഉദ്ഘാടനം തുടങ്ങും. മത്സരങ്ങളൊക്കെ ആരംഭിക്കുന്നത് നാളെ മുതലാണ്. ഓഗസ്റ്റ് 2 വരെയാണ് മത്സരങ്ങളൊക്കെ അവസാനിക്കുന്ന ദിവസം. അപ്പോൾ കോമൺവെൽത്ത് എവിടെയാണ് ഈ വർഷം?
2: അപ്പോൾ നമ്മുടെ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്ഗോയിലാണ് ഈ ഒരു കോമൺവെൽത്ത് നടക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാ രാജ്യങ്ങളും ഇങ്ങനെ, അല്ലെങ്കിൽ എല്ലാ ഈ കായികവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും കൂടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ഉറ്റുനോക്കുകയാണ് നമ്മളുടെ ആ ഒരു കോമൺവെൽത്തിൻ്റെ വേദിയിലേക്ക്.
3: അതെ, നമ്മളും ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യയുടെ ഒരുപാട് പ്രതിനിധീകരിച്ചിരുന്ന ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായൊക്കെ നമ്മളിങ്ങനെ എക്സൈറ്റ്മെൻറ്റിലാണ്. കാരണം ആ ഒരു ദേശീയഗാനം, ഈ മത്സരങ്ങൾ ജയിച്ചു കഴിയുമ്പോൾ ദേശീയഗാനം ഇടും. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ദേശീയഗാനം കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഇങ്ങനെ ആകാംക്ഷരായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
2: അതെ അതെ. അപ്പോൾ നമ്മുടെ രാജൻ ചേച്ചി ചോദിക്കുകയാണ്, ചോദ്യം ഒരിക്കൽ കൂടി ഒന്ന് പറയുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചോദ്യം, വെള്ളമില്ലാത്ത സമുദ്രം അവിടെയുണ്ട് എവിടെ എന്നുള്ളതാണ് ആ ഒരു ചോദ്യം. അപ്പോൾ നമ്മളിങ്ങനെ കോമൺവെൽത്തിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2022 ഗെയിംസിൽ 22 സ്വർണം ഉൾപ്പെടെ ഇന്ത്യ 61 മെഡൽ നേടിയിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു ഇന്ത്യൻ ടീമിൽ 126 താരങ്ങളാണ് ഉള്ളത്. മലയാളികളായി അൻസ ബാബു, അതേപോലെ തന്നെ നമ്മുടെ സാജൻ പ്രകാശ്, നമ്മുടെ നീന്തൽ വിദഗ്ധൻ അല്ലേ, അദ്ദേഹമുണ്ട്. KP സ്വാദിഷ്, അതേപോലെ മുഹമ്മദ് ബാസിൽ എന്നിവരൊക്കെയാണ് നമ്മളുടെ ആ ഒരു കോമൺവെൽത്തിലുള്ള മലയാളി സാന്നിധ്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഉറ്റുനോക്കുന്ന ലോകരാജ്യങ്ങളും ഒക്കെ ഉറ്റുനോക്കുന്ന ഒരു വ്യക്തിയാണ് നീരജ് ചോപ്ര, മീരാഭായ് ചാനു അങ്ങനെ പറഞ്ഞ കുറേ പേരല്ല, അവരൊക്കെ നമ്മളിങ്ങനെ ഈ ഒരു കോമൺവെൽത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവരൊക്കെ വളരെയധികം നല്ല രീതിയിൽ നമുക്കൊരു പ്രതീക്ഷ തരുന്നത് കൂടിയാണ്. അപ്പോൾ എല്ലാം നമ്മുടെ രാജ്യം മുഴുവനും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. 74 രാജ്യങ്ങളാണ് കേട്ടോ ഇത് ഇവിടെ മത്സരിക്കുന്നത്. 10 കായിക ഇനങ്ങളിലെ 215 മത്സര വിഭാഗങ്ങളിലായി 3000+ താരങ്ങൾ പങ്കെടുക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 17 മത്സര ഇനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ പലതരത്തിലുള്ള ചെലവ് ചുരുക്കലിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് അത്. 10 കായിക ഇനങ്ങളിൽ അവിടെ 215 മത്സര വിഭാഗങ്ങളിൽ 3000+ താരങ്ങളാണ് പങ്കെടുക്കുന്നത്.
3: അതെ, ഓഗസ്റ്റ് 2 നടന്ന ഈ മേളയിൽ കോമൺവെൽത്ത് രാജ്യങ്ങളുടെ താരങ്ങളൊക്കെ മാറ്റിരിക്കാനായിട്ടൊക്കെ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. കൂടാതെ നമ്മുടെ ഇന്ത്യയിൽ നമ്മളെപ്പോഴും നമ്മുടെ രാജ്യത്തിനെ ആയിരിക്കുമല്ലേ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഗോൾഡ് മെഡൽ കിട്ടുമോ എന്താണ് എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിനെ തന്നെയാണ്. അതേപോലെ ഇപ്രാവശ്യം മലയാളി ടച്ചുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പോകെ നമുക്ക് വിശേഷങ്ങളൊക്കെ അറിയാം. ഇന്ന്, അതായത് ഇന്ന് രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങ്. അതേപോലെ ഓരോ ചാനലുകളിലൊക്കെ നമുക്ക് ഇങ്ങനെ ലൈവായിട്ട് പരിപാടികളൊക്കെ കാണാൻ പറ്റും. ഓഗസ്റ്റ് 2 കോമൺവെൽത്ത് ഉള്ളത്.
2: അപ്പോൾ ഇനി എല്ലാവരും അങ്ങോട്ടേക്കാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സമയം ഇങ്ങനെ 11:25 ആയിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ സമയം ഇങ്ങനെ കഴിയാറായി. അപ്പോൾ നമ്മുടെ ബാബുരാജൻ സാർ ഒരു കുസൃതി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, വെള്ളമില്ലാത്ത സമുദ്രം അവിടെയുണ്ട് എവിടെ? അപ്പോൾ നമ്മുടെ രാജൻ ചേച്ചിയും കറക്റ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത് കേട്ടോ. കറക്റ്റ് ആൻസർ മാപ്പ് അഥവാ ഭൂപടം അതാണ്. അപ്പോൾ നമ്മുടെ റീജ ചേച്ചി, റഷീദ് ചേച്ചി, രാജം ചേച്ചി, അതേപോലെ തന്നെ രമ്യ, രേവതി, അവരൊക്കെ കറക്റ്റ് ആൻസർ ആണ് അയക്കുന്നത്. അപ്പോൾ നമ്മളുടെ ശ്രോതാക്കളോട് പറയുന്ന ഈ ആൻസർ മാത്രം പോരാ, നിങ്ങളുടെ വിശേഷങ്ങളും കൂടി നമ്മളോടൊന്ന് പങ്കുവെക്കണം എന്നും കൂടി നമ്മൾ പറയുകയാണ്. അപ്പോൾ ഇന്നത്തെ സമയം ഏകദേശം കഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. 11:26 ആയിരിക്കുന്നു. അപ്പോൾ ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നമ്മളുടെ എല്ലാ ലൈവിനും ചേർന്ന് നിൽക്കുക എന്നുകൂടി പറയുന്നു. അപ്പോൾ ഇന്ന് പാട്ടൊക്കെ ചോദിച്ച മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ പാട്ടൊക്കെ നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതാണ്. പിന്നെ അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി മാത്രം, നിങ്ങൾ നിങ്ങളുടെ ചോദിക്കുന്ന പാട്ടുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ലൈവ് ബുധനാഴ്ച ഉച്ചയ്ക്ക് 3:00. അതേപോലെ തന്നെ ആൽബം ഗാനങ്ങൾക്ക് വേണ്ടിയിട്ട് ശനിയാഴ്ച വൈകിട്ട് 4:00 സ്പെഷ്യൽ ലൈവ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾക്കിങ്ങനെ മെസ്സേജ് അയച്ച് പാട്ടുകളൊക്കെ ആവശ്യപ്പെടാവുന്നതാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ ചോദിച്ച പാട്ട് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ലൈവിൽ ചോദിച്ച പാട്ട് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒരു മെസ്സേജ് അയച്ചാലും മതി അല്ലേ.
3: ആരും വിഷമിക്കേണ്ട, നമുക്ക് ആ സമയങ്ങൾ, നമുക്ക് ചെറിയ പരിമിതികളുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് പാട്ടിടാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ പിന്നീട് ട്യൂൺ ചെയ്തുകൊണ്ടേയിരുന്നോളൂ. നിങ്ങൾ ആവശ്യപ്പെട്ട പാട്ടുകളൊക്കെ പുറക്കെ പുറക്കെ പുറക്കെ കേൾക്കുന്നതായിരിക്കും.
2: അതെ, അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ടാറ്റ പറയാനുള്ള ഒരു സമയമല്ലേ. അപ്പോൾ ഇത്രയും നേരം പ്രിയപ്പെട്ട ശ്രോതാക്കളുമായിട്ട് വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നു. ഞാൻ ശ്രീലക്ഷ്മി.
3: ഞാൻ പാർവതി. അപ്പോൾ എല്ലാവരും വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരിക. നാളെ നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതായിരിക്കും. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
0: അഭിനയിക്കാൻ താല്പര്യമുള്ള യുവതികൾക്ക് സുവർണ അവസരം. 2022 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് നേടിയ കുട്ടികളുടെ ചലച്ചിത്രമായ 5 സീറ്റ്സ് എന്ന സിനിമയുടെ പ്രവർത്തകർ പുതിയൊരു സിനിമാ സംരംഭവുമായി ഉടൻ എത്തുന്നു. ഈ ചിത്രത്തിലേക്ക് 25 മുതൽ 40 വയസ്സ് വരെയുള്ള യുവതികളെ ക്ഷണിക്കുന്നു. അഭിനയിക്കാൻ താല്പര്യമുള്ളവർ 1 മിനിറ്റിൽ കവിയാത്ത സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ, ഒരു പുതിയ ഫോട്ടോ എന്നിവ 9495245394 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 9495245394. നിങ്ങളുടെ കഴിവുകൾ വെള്ളിത്തിരയിലേക്ക് എത്തിക്കാനുള്ള മികച്ച അവസരമാണിത്. ഡോണ്ട് മിസ് ഇറ്റ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഹേ ജെമിനായി, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
2: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
1: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
2: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
2: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
1: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
2: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MESൽ ലഭ്യമാണ്.
1: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MESലേക്ക് തന്നെ.
3: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
3: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447607603 9400070890 9447560336.
1: എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ, രാജീവ്

പ്രണയ പദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളൂ രാജീവം വിടരും നിൻ മിഴികൾ കാശ്മീരം കുതിരും നിൻ

വിടരും നിൻമിഴികൾ, കാശ്മീരം പുതിരും നിൻ ചുടികൾ, എന്നിൽ പൂക്കുമ്പോൾ ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു. ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു. ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ. അരുളൂ രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം പുതിരും.

0: நடா
1: ஒன் லாஸ்ட் டான்ஸ்.
0: ஓகேடா படே.
2: ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കൃഷ്ണായനം, അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി, September 4 ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 150 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം September 6 നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st 25,000 രൂപ, 2nd 5,000 രൂപ, 3rd 3,000 രൂപ, 4th 2,000 രൂപ, 5th 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 8121212680.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ WhatsApp number 8848558785.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി പ്രധാന വാർത്തകൾ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കാനും നിർദ്ദേശം. നീറ്റ് വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ. സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിനുള്ള KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. വയനാട് കള്ളാടി തുരങ്കപാതയിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് നിയോഗിച്ച വിദഗ്ധ സമിതി അല്പസമയത്തിനകം പ്രദേശം സന്ദർശിക്കും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഉന്നതതല സമിതി രൂപീകരിച്ചു. മരണസംഖ്യ 22. അപകടത്തിൽ കാണാതായ മലയാളിയുടെ മൃതദേഹം ഇന്ന് കണ്ടെടുത്തു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരെ. വാർത്തകൾ വിശദമായി. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെ ബുഖാരസ്റ്റിലെത്തും. റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോ ഡാനുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ചകൾ നടത്തും. നിരവധി ധാരണാപത്രങ്ങളെ ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ക്കും. നാളെ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി അവിടെ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. യൂറോപ്യൻ യൂണിയനിൽ ഇന്ത്യയുടെ സുപ്രധാന പങ്കാളിയാണ് റൊമാനിയ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെടുന്നവർക്ക് അതിവേഗം തക്കതായ ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാർ അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ ശ്രീ മോദി വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായി പ്രധാനമന്ത്രി അറിയിച്ചു. യുവജനങ്ങളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീറ്റ് പരീക്ഷാ വിഷയത്തിൽ NDA ഉൾപ്പെടെ എല്ലാ പാർട്ടികളും പാർലമെന്റിൽ ചർച്ച വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു രാജ്യസഭയിൽ പറഞ്ഞു. നീറ്റ് പരീക്ഷ രാജ്യത്തിന് തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് രാഷ്ട്രീയവൽക്കരിക്കപ്പെടരുത്. വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും വിദ്യാർത്ഥികളുടെയും രാജ്യത്തിന്റെയും നന്മ മുൻനിർത്തി പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് പ്രതിപക്ഷം സഹകരിക്കണമെന്നും ശ്രീ റിജിജു അഭ്യർത്ഥിച്ചു.
2: हमने फिर से अनुरोध कर रहे कि नीट एग्जाम को लेकर के कोई राजनीतिकरण नहीं करते हुए बहुत अच्छी तरह से दोनों सदन में चर्चा होना चाहिए कि चर्चा किस प्रकार से कितना लंबा चलेगा ये हम आपस में मिलकर तय करें लेकिन कंडीशन मत लगाइए कंडीशन लगाने से आपका जो इंटेंशन है वो ठीक नहीं है क्योंकि आप
1: എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാതെ ചർച്ചയ്ക്ക് സാധ്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുകയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബഹളത്തെ തുടർന്ന് രാജ്യസഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവെക്കാൻ ചെയർമാൻ CP രാധാകൃഷ്ണൻ ഉത്തരവിട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസ് ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും നിർത്തിവച്ചു. രാവിലെ 11 മണിക്ക് ലോക്സഭ ചേർന്നപ്പോൾ ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷാംഗങ്ങൾ നീറ്റ് വിഷയവും വിദ്യാർത്ഥികളുടെ പ്രതിഷേധവും ഉയർത്തിക്കാട്ടുകയായിരുന്നു. ചോദ്യോത്തരവേളയിൽ മറ്റ് വിഷയങ്ങളൊന്നും സംസാരിക്കാൻ അനുവദിക്കില്ലെന്ന് സ്പീക്കർ വ്യക്തമാക്കി. സഭാ നടപടികളോട് സഹകരിക്കണമെന്ന് സ്പീക്കർ അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നു. ഈ സാഹചര്യത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്കുള്ള ആദര സൂചകമായി രാജ്യസഭയിൽ മൌനമാചരിച്ചു. വിവിധ പ്രദേശങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങളെ തുടർന്നുണ്ടായ ജീവഹാനിയിൽ രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണൻ തീവ്രമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി. സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിനായി KSRTC പരീക്ഷണാടിസ്ഥാനത്തിൽ പിങ്ക് ബസ് സർവീസുകൾ ഇന്നു മുതൽ ആരംഭിക്കും. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ഗതാഗതമന്ത്രി CP ജോൺ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ ടെക്നോ പാർക്ക് റൂട്ടിലാകും പിങ്ക് ബസ് സർവീസ് നടത്തുക. വയനാട് കള്ളാടിയിലെ തുരങ്കപാത നിർമ്മാണ പ്രദേശത്ത് മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി അല്പസമയത്തിനകം സ്ഥലം സന്ദർശിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികളുടെ വിലയിരുത്തൽ, കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം നൽകിയ അനുമതികൾ കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ എന്നും സമിതി പരിശോധിക്കും. തുരങ്കപാത നിർമ്മാണ മേഖലയിലെ സുരക്ഷാ വീഴ്ചകൾ, സാങ്കേതിക പിഴവുകൾ, പരിസ്ഥിതി അനുമതി നടപ്പിലാക്കൽ എന്നിവയും സമിതി പരിശോധിക്കും. സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ പി പുകഴേന്തി, ഭൌമശാസ്ത്രജ്ഞൻ ഡോക്ടർ CP ചന്ദ്രൻ, പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ വിഷ്ണു അടക്കമുള്ള വിദഗ്ധ സംഘമാണ് സ്ഥലം സന്ദർശിക്കുക.

0: പൂർത്തിയാക്കി. ഒരു മാസത്തിനകം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കും.
1: ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെ SIT കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിനായി പി എസ് പ്രശാന്തിനെ കൊല്ലത്തെ പോലീസ് ക്ലബ്ബിലെത്തിച്ചു. ഇതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയേക്കും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ജൂലൈ 23 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോയായി മാറി. രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാനും വിവരങ്ങൾ അറിയിക്കാനും പഠിപ്പിക്കാനും വിനോദത്തിനുമായി പ്രക്ഷേപണം നൽകിയ ഒരു നൂറ്റാണ്ടോളമുള്ള സംഭാവനകളെയാണ് ഈ ദിനം അനുസ്മരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം മേഖലയിൽ ഷിഗെല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജില്ലാ കളക്ടറുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി ജഗൻ നിവാസൻ.
3: ഷിഗെല്ല റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എന്നാൽ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. നീലേശ്വരം നഗരസഭയിലെ ഒരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്ത ആളുകൾക്കാണ് ലക്ഷണങ്ങൾ കണ്ടുവന്നതെന്നും ജില്ലയിൽ 5 ഷിഗെല്ല റിപ്പോർട്ട് ചെയ്തെന്നും DMO പറഞ്ഞു. രോഗലക്ഷണങ്ങൾ ഉള്ളവർ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടണം. സ്വയം ചികിത്സ ഒഴിവാക്കേണ്ടതാണ്. നിർജ്ജലീകരണം സംഭവിക്കാൻ സാധ്യതയുള്ളതിനാൽ ORS ഉപയോഗിക്കണമെന്നും DMO പറഞ്ഞു.
1: സിക്കിമിലെ നാംചിയിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഉന്നതതല അന്വേഷണ സമിതി രൂപീകരിച്ച് സിക്കിം സർക്കാർ. ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസിന്റെ നേതൃത്വത്തിലുള്ള 4 ഉന്നത സമിതി 15 റിപ്പോർട്ട് സമർപ്പിക്കണം. തുരങ്കത്തിനുള്ളിൽ നിന്ന് ഇതുവരെ 22 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. അകത്ത് കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തി പുറത്തെത്തിക്കുന്നതിനായി വിദഗ്ധ പരിശീലനം ലഭിച്ച സംഘങ്ങളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിവരികയാണ്. അതേസമയം തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ മലയാളി ഉദ്യോഗസ്ഥന്റെ മൃതദേഹം കണ്ടെത്തി. കോട്ടയം പാമ്പാടി പത്താഴ കുഴി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹമാണ് ഇന്ന് പുലർച്ചെ 2 കണ്ടെടുത്തത്. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷനിൽ മാനേജരായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ശബരിമല ഉൾപ്പെടുന്ന പെരിയാർ ടൈഗർ റിസർവിലെ കാടുകളെ അറിഞ്ഞ് സെൻസസ് ജോലികൾ ചെയ്യുകയാണ് അധ്യാപകനായ KM സുബീഷ്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വിശാലവും ദുർഘടവുമായതുമായ പ്രദേശത്തെ സെൻസസ് എന്യൂമറേറ്ററാണ് ഈ അധ്യാപകൻ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ.
4: ശബരിമല, പമ്പ, ത്രിവേണി, അട്ടത്തോട്, നിലയ്ക്കൽ ഉൾപ്പെടെ റാന്നി പെരുന്നാട് പഞ്ചായത്തിലെ 9 സെൻസസ് എന്യൂമറേറ്ററാണ് കോഴിക്കോട് പേരാമ്പ്ര സ്വദേശിയും അട്ടത്തോട് ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂൾ അധ്യാപകനുമായ സുബീഷ്. ശബരിമല ശ്രീകോവിലിന്റെ ഉൾപ്പെടെ സെൻസസ് പ്രവർത്തനങ്ങൾ നടത്താനായത് ജന്മപുണ്യമായി കരുതുകയാണ് ഇദ്ദേഹം. സന്നിധാനമടക്കം 1000 കെട്ടിടങ്ങൾക്കും ആദിവാസി ഉന്നതികളിലടക്കം 200 ഭവനങ്ങളും ഉൾപ്പെടുന്ന വിശാല പ്രദേശത്ത് ഏക സെൻസസ് ഉദ്യോഗസ്ഥനായാണ് സുബീഷ് ജോലികൾ നിർവഹിച്ചു വരുന്നത്.
1: പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള PIB കൊച്ചി കാസർഗോഡ് സംഘടിപ്പിച്ച മാധ്യമ ശില്പശാല ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. മാധ്യമ പ്രവർത്തകർ വാർത്തകളുടെ നിജസ്ഥിതി തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് കളക്ടർ പറഞ്ഞു. PIB അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിച്ചു. 23 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാകും. 10 നീണ്ടു നിൽക്കുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ ജിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 മത്സരം ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ അതിവേഗ കോടതികൾ സ്ഥാപിക്കാനും നിർദ്ദേശം. നീറ്റ് വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമെന്ന് രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും പ്രതിപക്ഷ ബഹളം. സ്ത്രീകൾക്ക് സുരക്ഷിതമായ രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിനായുള്ള KSRTC പിങ്ക് ബസ് സർവീസിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. വയനാട് കള്ളാടി തുരങ്കപാതയിലെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് നിയോഗിച്ച വിദഗ്ധ സമിതി അല്പസമയത്തിനകം പ്രദേശം സന്ദർശിക്കും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തെക്കുറിച്ച് അന്വേഷണം നടത്താൻ ഉന്നതതല സമിതി രൂപീകരിച്ചു. മരണസംഖ്യ 22. അപകടത്തിൽ കാണാതായ മലയാളിയുടെ മൃതദേഹം ഇന്ന് കണ്ടെടുത്തു. 23 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കം. ഇന്ത്യ ജിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. റൊമാനിയൻ പ്രസിഡന്റുമായി ചർച്ച നടത്തും. തുരങ്ക അപകടം അന്വേഷിക്കാൻ 4 ഉന്നതതല സമിതിയെ നിയോഗിച്ച് സിക്കിം സർക്കാർ. അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശിയുടെ മൃതദേഹം കണ്ടെടുത്തു. അതിർത്തി കടന്നുള്ള ഭീകരതയെ ദേശീയ നയത്തിന്റെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ നിലപാടിനെ വിമർശിച്ച് ഇന്ത്യ. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിൽ തുടക്കമാകും. അത്ലറ്റിക്സിലും ബോക്സിംഗിലും ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷ. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ ഇന്നും തടസ്സപ്പെട്ടു. ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. ലോക്സഭയിൽ ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ സ്പീക്കർ ഓം ബിർള ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷാംഗങ്ങൾ നീറ്റ് വിഷയം ഉന്നയിക്കുകയായിരുന്നു. സഭാ നടപടികളോട് സഹകരിക്കണമെന്ന് സ്പീക്കർ അഭ്യർത്ഥിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടർന്നു.
1: സർക്കാർ ചർച്ച കണ്ണേക്കോ തയ്യാറ ആയേ കബ് ചർച്ച കണ്ണിയേ കിത്തി ദേർ ചർച്ച കണ്ണിയേ സർക്കാർ ചർച്ച കോ തയ്യാറ ആയേ ചർച്ച കണ്ണേക്കോ ഏസേ ഗലേരി മേ ബേഠ കർ ചർച്ച നീ ഹോഗി ചർച്ച ഹോഗി ആപ് അപ്നി സീറ്റ് പേ ബേഠേ കിത്തി ദേർ കണ്ണി കിസ് നിയം കേ തഹത് കറിയേ ആപ് ദിയേ സർക്കാർ നേ കി ഖുലേ മൻസേ കാ ഹം ചർച്ച കോ തയ്യാർ ഹൈ ഓർ സബ്കാ മത് ആ ഗയാ ഹൈ.
0: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പാർലമെന്റിൽ ചർച്ച വേണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു രാജ്യസഭയിൽ പറഞ്ഞു. നീറ്റ് പരീക്ഷാ വിഷയം രാഷ്ട്രീയവൽക്കരിക്കപ്പെടരുതെന്നും വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ സർക്കാർ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായും യുവജനങ്ങളുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഡൽഹിയിൽ സമരരംഗത്തുള്ള വിദ്യാർത്ഥികളെക്കുറിച്ച് ഭീഷണിപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പ്രസ്താവന രാജ്യരക്ഷാമന്ത്രി നടത്തിയിട്ടില്ലെന്നും വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്നും PIB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 16 മെട്രോ സ്റ്റേഷനുകൾ ഇന്നും രാവിലെ മുതൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അടച്ചിട്ടതായി മെട്രോ റെയിൽ കോർപ്പറേഷൻ. എന്നാൽ രാജീവ് ചൌക്ക്, മൌണ്ടി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ നിന്ന് ട്രെയിൻ മാറിക്കയറാനുള്ള സൌകര്യം ലഭ്യമായിരിക്കും. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെ ബുക്കാറസ്റ്റിൽ എത്തും. റൊമാനിയൻ പ്രസിഡന്റ് നിക്കുഷോർ ഡാനുമായി രാഷ്ട്രപതി പ്രതിനിധിതല ചർച്ചകൾ നടത്തും. നാളെ ഇന്ത്യ റൊമാനിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുന്ന രാഷ്ട്രപതി ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കും. അതിർത്തി കടന്നുള്ള ഭീകരതയെ ദേശീയ നയത്തിന്റെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ നിലപാടിനെ വിമർശിച്ച് ഇന്ത്യ. കശ്മീർ ഇന്ത്യയുടെ അഭിവാജ്യ ഘടകമായി തുടരുമെന്ന് UN സുരക്ഷാ കൌൺസിലിന്റെ തുറന്ന ചർച്ചയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136th പതിപ്പ് ഈ ഞായറാഴ്ച. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നാളെ വരെ പങ്കുവയ്ക്കാം. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചു. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടം അന്വേഷിക്കാൻ 4 ഉന്നതതല സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. 15 ദിവസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. അതേസമയം അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അപകടസ്ഥലത്ത് നിന്ന് ഇതുവരെ 22 മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത്. വയനാട് കള്ളാടി തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട സമഗ്ര അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ഇന്ന് സ്ഥലം സന്ദർശിക്കും. ദുരന്ത കാരണം കണ്ടെത്തൽ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകിയ പരിസ്ഥിതി അനുമതികൾ വിലയിരുത്തൽ, കരാർ വ്യവസ്ഥകൾ പാലിച്ചിട്ടുണ്ടോ തുടങ്ങിയവ പരിശോധിക്കുന്ന സമിതി 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. രാജ്യത്തെ ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖലയിൽ പുത്തൻ ഉണർവ് നൽകാൻ ഒരുങ്ങി കേന്ദ്ര സർക്കാർ. തമിഴ്നാട്ടിൽ 1,012 കോടിയിലധികം രൂപ നിക്ഷേപത്തിൽ ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലസ്റ്ററുകൾക്ക് സർക്കാർ അനുമതി നൽകി. വിശദാംശങ്ങളിലേക്ക്.
1: ഇലക്ട്രോണിക്സ് ഉൽപാദന മേഖലയ്ക്ക് കരുത്തേകാനും ഈ രംഗത്ത് രാജ്യത്തിന് സ്വയം പര്യാപ്തത കൈവരിക്കാനുമുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് തമിഴ്നാട്ടിലെ മണല്ലൂർ, പിള്ളപ്പാക്കം എന്നിവിടങ്ങളിൽ 2 ക്ലസ്റ്ററുകൾ വികസിപ്പിക്കുന്നത്. 2014-15 ഏകദേശം 1.9 ലക്ഷം രൂപയായിരുന്ന രാജ്യത്തെ ഇലക്ട്രോണിക്സ് ഉൽപാദനം 2025-26 13.11 ലക്ഷം രൂപയായി. ഇതേ കാലയളവിൽ കയറ്റുമതി 38,000 കോടി രൂപയിൽ നിന്ന് 4.24 ലക്ഷം രൂപയായും വർദ്ധിച്ചു. മൊബൈൽ ഫോൺ ഉൽപാദനം 30-ലധികം മടങ്ങ് വർദ്ധിച്ച് 6.27 ലക്ഷം രൂപയിലെത്തി. പുതിയ ഇലക്ട്രോണിക്സ് നിർമ്മാണ ക്ലാസ്.
0: പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യ സിംബാബ്വെ 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ഹരാരയിൽ നടക്കും. ഇന്ത്യൻ സമയം വൈകുന്നേരം 4:30 മത്സരം ആരംഭിക്കും. പരമ്പരയിലെ 2 മത്സരം ശനിയാഴ്ചയും 3 മത്സരം ഞായറാഴ്ചയും ഇതേ വേദിയിൽ നടക്കും. 23 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമാവും. 10 ദിവസം നീളുന്ന മത്സരങ്ങളിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്.
1: അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്ധഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാഭായ് ചാനു, ലവ്ലിന ബോർഗോഹെയ്ൻ എന്നിവരാണ് ഇന്ത്യയെ നയിക്കുന്നത്. പാരാ അത്ലറ്റിക്സ് ഉൾപ്പെടെ 125 അംഗ സംഘവും ഗെയിംസിന്റെ ഭാഗമാകും. ഇത്തവണ 10 കായിക ഇനങ്ങൾ മാത്രമാണ് ഗെയിംസിൽ ഉണ്ടാവുക. കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 61 മെഡലുകൾ നേടി 4 സ്ഥാനം കരസ്ഥമാക്കിയിരുന്നു. ഓഗസ്റ്റ് 2 ഗെയിംസിന്റെ സമാപനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സ്വാതന്ത്ര്യസമര സേനാനി ബാലഗംഗാധര തിലകിന്റെ ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. അദ്ദേഹത്തിന്റെ അചഞ്ചലമായ ദേശസ്നേഹവും സ്വരാജ്യത്തിനായുള്ള ദൃഢനിശ്ചയവും വരും തലമുറകൾക്ക് പ്രചോദനമാണെന്ന് കേന്ദ്രമന്ത്രിമാരായ അമിത്ഷായും രാജ്നാഥ് സിംഗും അനുസ്മരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. ചോദ്യപേപ്പർ വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന നിലപാട് ആവർത്തിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിയിലും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. 2 സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് റൊമാനിയയിലെത്തും. റൊമാനിയൻ പ്രസിഡന്റുമായി ചർച്ച നടത്തും. തുരങ്ക അപകടം അന്വേഷിക്കാൻ 4 ഉന്നതതല സമിതിയെ നിയോഗിച്ച് സിക്കിം സർക്കാർ. അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശിയുടെ മൃതദേഹം കണ്ടെടുത്തു. അതിർത്തി കടന്നുള്ള ഭീകരതയെ ദേശീയ നയത്തിന്റെ ഉപകരണമാക്കുന്ന പാകിസ്ഥാൻ നിലപാടിനെ വിമർശിച്ച് ഇന്ത്യ. 23 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിൽ തുടക്കമാകും. അത്ലറ്റിക്സിലും ബോക്സിംഗിലും ഇന്ത്യയ്ക്ക് മെഡൽ പ്രതീക്ഷ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി സമയം 1:00. ഒരു വട്ടം കൂടി.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: പാറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
2: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
1: ലോട്ടറി ഒന്നും അല്ല,
2: പിന്നെ
1: ചിട്ടിയാണ് അടിച്ചത്.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
1: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
1: 9446340979.
3: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
1: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
3: Really, we can grow together.
4: പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ആകാശവാണി നമസ്കാരം.
1: ആകാശവാണി നമസ്കാരം.
2: സംപ്രതി വാർത്താഃ ശ്രീയന്ത പ്രവാചകഃ ബലദേവാനന്ദ സാഗരഃ.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ദിന പ്രത്യേക പരിപാടി ആകാശവാണിയിൽ നിന്ന് ഹൃദയത്തിലേക്ക്. ആശയം അവതരണം RJ ആതിര, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: പണ്ടൊരു കാലം ഉണ്ടായിരുന്നു, വീട്ടിലെ വലിയ മര അലമാരിയുടെ മുകളിലോ ജനലരികിലെ ചെറിയ മേശപ്പുറത്തോ ഒരു കുഞ്ഞു റേഡിയോ ഇരിക്കുന്ന കാലം. വൈകുന്നേരം 6 മണിയാകുമ്പോ വീട്ടിലെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാള് ആ നോബ് ഒന്ന് തിരിച്ചു വയ്ക്കും. അപ്പൊ ഒരു ചെറിയ ശബ്ദം കേൾക്കാം, പിന്നെ കേൾക്കുന്നതോ ഹൃദയസ്പർശിയായ ഒരു പരിചിത ശബ്ദവും.
0: ആകാശവാണി
3: ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ.
4: പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ
5: ജീവനുള്ള പ്രതിമകൾ, എം രാജീവ് കുമാർ എഴുതിയ നാടകം.
1: വാചകം കേൾക്കുമ്പോ വീട്ടിലാകെ നിശബ്ദത പടരാറുണ്ട്. വാർത്തകൾ കേൾക്കാൻ അച്ഛനും നാടകങ്ങളും ലളിത ഗാനങ്ങളും കേൾക്കാൻ അമ്മയും ചലച്ചിത്ര ഗാനങ്ങളൊക്കെ കേട്ട് രസിക്കാൻ കുഞ്ഞു കൂട്ടുകാരും, അങ്ങനെ ഒരു റേഡിയോയ്ക്ക് ചുറ്റും ഒരു കുടുംബം മൊത്തം ഒന്നിച്ചിരുന്ന കാലം. അന്ന് റേഡിയോ ഒരു ഉപകരണം മാത്രമായിരുന്നില്ല, അത് വീട്ടിലെ ഒരംഗം തന്നെയായിരുന്നു. സന്തോഷവും സങ്കടവും ഉത്സവവും വാർത്തകളും പാട്ടുകളും പ്രതീക്ഷകളും എല്ലാം ശബ്ദത്തിന്റെ ചിറകിലേറി വീടുകളിലെത്തിയിരുന്ന കാലം.

0: ഒരുപാട് മാറിയിരിക്കുന്നു. വലിയ വാൽവ് റേഡിയോകൾ ഇന്ന് ചെറിയ ട്രാൻസിസ്റ്ററുകളായി മാറിയിരിക്കുന്നു. പിന്നെ ഇന്നത്തെ എഫ് എം ലോകം എന്നുള്ളത് വളരെ വിസ്മയകരമായി മാറിയിരിക്കുന്ന ഒരു കാലമാണ്. ശബ്ദങ്ങൾക്ക് കൂടുതൽ നിറങ്ങൾ എത്തിയിരിക്കുന്നു, കൂടുതൽ ചിരികൾ, കൂടുതൽ കഥകൾ. അങ്ങനെ റേഡിയോ എന്നത് കുറച്ചധികം നിറങ്ങളുടെ ലോകമായി തന്നെ മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നൊരു മൊബൈൽ ഫോണിൽ ഒറ്റ ക്ലിക്കിൽ തന്നെ ലോകമെമ്പാടുമുള്ള റേഡിയോകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. പക്ഷേ മാറാത്തത് ഒന്ന് മാത്രമാണ്, മനുഷ്യരെ മനുഷ്യരുമായി ബന്ധിപ്പിക്കുന്ന ആ ശബ്ദത്തിന്റെ ആത്മാവ്. പണ്ട് റേഡിയോയിൽ സംസാരിച്ചിരുന്ന അവതാരകരെ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവർക്കും വളരെ പ്രിയങ്കരായിട്ടുള്ള വ്യക്തികളായിരുന്നു. പ്രത്യേകിച്ചും ലോകമെമ്പാടുമുള്ള വിചിത്രവും രസകരവുമായ വിശേഷങ്ങൾ ഉൾപ്പെടുത്തി എം രാമചന്ദ്രൻ അവതരിപ്പിച്ച 90s റേഡിയോ ശ്രോതാക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട പരിപാടിയായിരുന്നു ആകാശവാണിയിലെ കൗതുക വാർത്തകൾ എന്ന പരിപാടി. ഇന്റർനെറ്റ് ഇല്ലാതിരുന്ന കാലത്ത് മലയാളികൾക്ക് ലോകവിശേഷങ്ങൾ അറിയാനുള്ള ഒരു ജനാല തന്നെയായിരുന്നു ഈ മനോഹരമായ പരിപാടി. അദ്ദേഹം സ്വന്തമായി തയ്യാറാക്കിയിരുന്ന സ്ക്രിപ്റ്റും ആകാംക്ഷ നിറഞ്ഞ ശബ്ദ ഗാംഭീര്യവും തന്നെയായിരുന്നു ഈ പരിപാടിയെ ഏറ്റവും ജനപ്രിയമാക്കിയത്. 90s ആകാശവാണിയിലെ പ്രിയങ്കരമായ ഒരുപാട് പരിപാടികൾ നമുക്കുണ്ടായിരുന്നു. അതിലേറ്റവും മികച്ചു നിന്ന ഒരു പരിപാടിയായിരുന്നു കാർഷിക പരിപാടിയായി നാം സ്നേഹിച്ച എസ് ശരത്ചന്ദ്രന്റെ വയലും വീടും. അതുപോലെ എസ് ഗോപൻ നായർ എന്ന അവതാരകനെ നമുക്ക് പിൽക്കാലത്ത് അറിയപ്പെടുന്നത് സിനിമാ തിയേറ്ററുകളിൽ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന പ്രശസ്തമായ പരസ്യത്തിന്റെ ശബ്ദമായിട്ടാണ്. എന്നാൽ അദ്ദേഹം ഡൽഹിയിലെ ആകാശവാണിയിലെ പ്രധാന വാർത്താ അവതാരകൻ കൂടിയായിരുന്നു. എം ജി രാധാകൃഷ്ണൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾക്ക് പ്രിയങ്കരനായൊരു സംഗീതജ്ഞനാണ്. എന്നാൽ ആകാശവാണിയുടെ ഏറ്റവും മികച്ചൊരു പ്രോഗ്രാം പ്രൊഡ്യൂസർ കൂടിയായിരുന്നു എം ജി രാധാകൃഷ്ണൻ. 1980 മുതൽ ഏകദേശം 4 പതിറ്റാണ്ട് കാലം ആകാശവാണിയിൽ സജീവമായിരുന്നു ഏറ്റവും ജനപ്രിയ വനിതാ വാർത്താ ശബ്ദമായ ടി എൻ സുഷമ്മ. മലയാളി കുടുംബങ്ങളുടെ സ്വീകരണ മുറികളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഈ മനോഹരമായ ശബ്ദ സാന്നിധ്യം. ഡൽഹി, തിരുവനന്തപുരം ആകാശവാണി നിലയങ്ങളിൽ 3 പതിറ്റാണ്ടിലേറെ കാലം വാർത്തകൾ വായിച്ച പ്രമുഖ അവതാരകനായിരുന്നു അനിൽ ചന്ദ്രൻ. അദ്ദേഹത്തിന്റെ ഗൗരവമേറിയ ശബ്ദ ഗാംഭീര്യം ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു. കേരളത്തിലെ റേഡിയോ പ്രക്ഷേപണത്തിന്റെ ആദ്യകാല ചരിത്രകാരന്മാരിൽ ഒരാളായിരുന്നു നാഗവള്ളി ആർ എസ് കുറുപ്പ്. അദ്ദേഹം ഒരു മികച്ച എഴുത്തുകാരനും വ്യാഖ്യാതാവും കൂടിയായിരുന്നു. ആകാശവാണിയുടെ സുവർണകാലത്ത് മലയാളികളുടെ പ്രിയങ്കരരായ അവതാരകർ ഒട്ടനവധിയായിരുന്നു. ശ്രോതാക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആകാശവാണി അവതാരകൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരുടെ പേരായിരിക്കും പറയുന്നത്? എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അവതാരകരിൽ ഒരാളായിരുന്നു ഹക്കീം. അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് കേൾക്കുന്നതിലും കൂടുതൽ എങ്ങനെയാണ് പറയുന്നത് എന്ന് കേൾക്കാനായിരുന്നു എനിക്കിഷ്ടം. ഓരോ വാക്കും ഓരോ ചിരിയും ഓരോ നിശബ്ദതയും ഓരോ മോഡുലേഷനും എന്നെ ഓരോ ദിവസവും അത്ഭുതപ്പെടുത്തിയിരുന്നു. പലപ്പോഴും ഞാൻ റേഡിയോ ഓൺ ചെയ്തിരുന്നത് പരിപാടി കേൾക്കാനല്ല, ആ ശബ്ദത്തെ മനോഹരമായി ആസ്വദിക്കാനാണ്. ഒരു ശബ്ദത്തിന് ഒരാളെ ഇത്രയധികം സ്വാധീനിക്കാൻ കഴിയുമെന്ന് അന്നാണ് ഞാൻ ആദ്യമായി മനസ്സിലാക്കുന്നത്. പക്ഷെ ആ ചെറിയ പെൺകുട്ടി ഒരിക്കലും കരുതിയിരുന്നില്ല ഒരു ദിവസം അവളും ഒരു മൈക്കിന് മുൻപിലിരിക്കുമെന്ന്. കാലം ഒരുപാട് കടന്നുപോയിരിക്കുന്നു. വാൽവ് റേഡിയോ ട്രാൻസിസ്റ്ററായി മാറി, ട്രാൻസിസ്റ്റർ എഫ് എം ആയി മാറി. എഫ് എം ഡിജിറ്റൽ ലോകത്തേക്ക് മനോഹരമായി തന്നെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ശബ്ദത്തിന്റെ ഹൃദയം മാത്രം ഒരിക്കലും മാറിയിട്ടില്ല. ഇന്ന് ഞാനൊരു റേഡിയോ ജോക്കിയാണ്. ഈ മൈക്കിന് മുൻപിൽ ഓരോ തവണ ഇരിക്കുമ്പോഴും എന്റെ മുന്നിൽ ഒരു സ്റ്റുഡിയോ മാത്രമല്ല, കാണാത്ത 1000 മുഖങ്ങളാണ്. ചിലർ യാത്രയിലായിരിക്കും, ചിലർ ഹോസ്പിറ്റലിലായിരിക്കും, ചിലർ അവരവരുടെ വീടുകളിലായിരിക്കും, ചിലർ ജോലി സ്ഥലത്തായിരിക്കും. അവരിലേക്കെല്ലാം എത്തുന്നത് എന്റെ ശബ്ദമാണ്. ഒരു കാലത്ത് ഞാനും വിചാരിച്ചിരുന്നു റേഡിയോ ജോക്കി എന്ന് വെച്ചാല് മൈക്കിന് മുൻപിൽ വെറുതെ ഇങ്ങനെ സംസാരിച്ചാൽ മതിയെന്ന്. പക്ഷേ ഈ മൈക്ക് എന്നെ പഠിപ്പിച്ചത് മറ്റൊന്നായിരുന്നു. ഇവിടെ വാക്കുകൾ പറയുന്നില്ല, വികാരങ്ങളാണ് പറയുന്നത്. ഇവിടെ പാട്ടുകൾ പ്ലേ ചെയ്യുക മാത്രമല്ല, പലരുടെയും ഓർമ്മകളെയാണ് ഉണർത്തുന്നത്. പരിപാടികൾ അവതരിപ്പിക്കുന്നത് മാത്രമല്ല, മനുഷ്യരെ ബന്ധിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഒരു നല്ല പാട്ട് കേൾക്കുമ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഓർമ്മ തന്നെ നാം ഇങ്ങനെ ജീവിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് റേഡിയോ കേൾക്കുന്നത് ചെവി കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ടെന്ന് പറയപ്പെടുന്നത്. ഇന്ന് നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ദിനം. ഒരു ആഘോഷമായി മാത്രമല്ല മനുഷ്യ ബന്ധങ്ങളിലൂടെ ശബ്ദങ്ങളുടെ മനോഹരമായൊരു ആദരവ് തന്നെയാണ് ഈ ഒരു ദിവസം. 1927 ജൂലൈ 23 ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി IBC ബോംബെയിൽ നിന്ന് സ്ഥിരമായ റേഡിയോ പ്രക്ഷേപണം ആരംഭിക്കുന്നത്. പിന്നീട് അത് ഓൾ ഇന്ത്യ റേഡിയോ ആയി വളർന്നു. നമുക്കെല്ലാം പ്രിയപ്പെട്ട ആകാശവാണിയായി മാറി. ഇന്ന് FM റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, ഓൺലൈൻ റേഡിയോ, പോഡ്കാസ്റ്റ് എന്നിങ്ങനെയുള്ള വിവിധ രൂപങ്ങളിലൂടെ മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. റേഡിയോയുടെ ആത്മാവ് ഇന്നും അതുപോലെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി റേഡിയോയുടെ കാര്യം പറയുമ്പോൾ അത് വെറും ഒരു സ്റ്റേഷനായി മാത്രം നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു നാടിന്റെ ശബ്ദമാണ്, ഒരു ഗ്രാമത്തിന്റെ കഥയാണ്. കേൾക്കപ്പെടാതെ പോകുന്ന ശബ്ദങ്ങൾക്ക് സംസാരിക്കാൻ കിട്ടുന്ന മനോഹരമായൊരു വേദിയാണ്. അതിനാലാണ് ഞങ്ങൾ ഓരോ ദിവസവും ഈ മൈക്കിന് മുന്നിൽ ഇരിക്കുന്നത്. പറയാൻ വേണ്ടി മാത്രമായിരിക്കില്ല, കേൾക്കപ്പെടേണ്ട ശബ്ദങ്ങളെ ലോകത്തിലേക്ക് എത്തിക്കാനാണ്. ഇന്ന് ഈ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ദിനത്തിൽ ആകാശവാണിയുടെ ആദ്യ ശബ്ദം മുതൽ ഇന്നത്തെ ഓരോ FM തരംഗവും ഓരോ കമ്മ്യൂണിറ്റി റേഡിയോയും ഓരോ അവതാരകനും ഓരോ ടെക്നീഷ്യനും ഓരോ പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സിനും ഏറ്റവും പ്രധാനമായി ഓരോ ശ്രോതാവിനും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. 18 വർഷങ്ങൾക്ക് മുൻപ് റേഡിയോയിലൂടെ പല പ്രോഗ്രാമും കേൾക്കുമ്പോൾ അവതാരകരെ മനോഹരമായി ഇമിറ്റേറ്റ് ചെയ്യാൻ ഞാനൊരു ശ്രമം നടത്താറുണ്ട്. അന്ന് ഞാനൊരു ശ്രോതാവായിരുന്നു, ഇന്ന് ഞാനൊരു അവതാരകയാണ്. നാളെ ഒരു പക്ഷേ എന്റെ ശബ്ദം കേട്ട് മറ്റൊരാൾ ഒരു സ്വപ്നം കാണും. എനിക്കും ഒരിക്കൽ ആ മൈക്കിന് മുന്നിൽ ഇരിക്കണം. അങ്ങനെ മനോഹരമായ ഒരു സ്വപ്നം കാണാൻ നിങ്ങളെ ഞാൻ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു സ്വപ്നത്തിന് ഒരു ചെറിയ കാരണമായെങ്കിലും മാറാൻ കഴിഞ്ഞാൽ അതിലും വലിയൊരു പുരസ്കാരം എനിക്ക് ലഭിക്കാനില്ല. റേഡിയോ ശബ്ദം മാത്രമല്ല, ഓരോ വികാരങ്ങൾ കൂടിയാണ്. ഈ മൈക്കിന് മുന്നിൽ ഇരിക്കുന്ന ഓരോ ദിവസവും ഒരു തൊഴിൽ ചെയ്യുന്നു എന്നതിലുപരി ഒരു വിശ്വാസം കൈമാറുകയാണ്, ഒരു മനോഹരമായ ചിരി സമ്മാനിക്കുകയാണ്, ഒരു കൂട്ടായ്മയെ സൃഷ്ടിക്കുകയാണ് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അത് ഇന്നും നാളെയും എന്നും തുടരട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരു മനോഹരമായ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ദിനം ആശംസിക്കുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. സൈനിങ് ഓഫ്, ദിസ് ഇസ് RJ ആതിര.
1: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ദിന പ്രത്യേക പരിപാടി ആകാശവാണിയിൽ നിന്ന് ഹൃദയത്തിലേക്ക്. ആശയം അവതരണം RJ ആതിര, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

0: next round at World Squash Junior Championships in Niagara-on-the-Lake, Canada. That's all for today. Thank you.
1: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ റേഡിയോ സാന്ത്വനം 90.4 FM.

0: 90.4 FM. Stay tuned.
1: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നു വരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023273.

0: സെൻസസ് ന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സരിഗമ കാർവ.

അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവിഗതികളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
3: റേഡിയോ സാന്ദ്രം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
4: റേഡിയോ സ്വാന്തനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും വിനീത നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. നമ്മുടെ ഭരണഘടനയും മൗലികാവകാശങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണ പരമ്പരയുടെ 3rd ഭാഗമാണിത്. ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന 6 മൗലികാവകാശങ്ങളിൽ പ്രഥമ സ്ഥാനം റൈറ്റ് ടു ഇക്വാളിറ്റി അഥവാ സമത്വത്തിനുള്ള സ്വാതന്ത്ര്യത്തിനാണ്. 14 മുതൽ 18 വരെയുള്ള അനുച്ഛേദങ്ങളിലായാണ് ഇത് വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നത്. ഇതിൽ 16, 17, 18 അനുച്ഛേദങ്ങളെക്കുറിച്ചുള്ള പ്രാഥമികമായ ഒരു വിവരണമാണ് ഈ ഭാഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. Article 16 അവസര സമത്വത്തെക്കുറിച്ചുള്ളതാണ്. അതായത് എല്ലാ പൗരന്മാർക്കും രാഷ്ട്രത്തിന്റെ കീഴിലുള്ള എല്ലാ ഉദ്യോഗ നിയമനങ്ങളിലും അവസര സമത്വം ഉറപ്പാക്കുന്നതാണ് ഈ പ്രധാന അനുച്ഛേദം. സർക്കാർ നിയമനങ്ങളിൽ യാതൊരുവിധ വിവേചനങ്ങളും പാടില്ല എന്നും അനുബന്ധമായി നിഷ്കർഷിച്ചിരിക്കുന്നു. മതം, വംശം, ജാതി, ലിംഗം, സ്ഥാനം, ജനനസ്ഥലം, വാസസ്ഥലം എന്നീ 7 കാരണങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള വിവേചനങ്ങൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സർക്കാർ നിയമനങ്ങളിൽ വിവേചനമില്ലാതെ അവസര സമത്വം ഉറപ്പാക്കുമ്പോൾ തന്നെ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട പൗരന്മാർക്ക് അനുകൂലമായി സർക്കാർ നിയമനങ്ങളിൽ സംവരണം ഏർപ്പെടുത്തുന്നതിന് സ്റ്റേറ്റിനെ ഭരണഘടന അനുവദിക്കുന്നുമുണ്ട്. ഇങ്ങനെ സംവരണം ഏർപ്പെടുത്താൻ ഭരണകൂടം അവലംബിക്കേണ്ട മാനദണ്ഡം ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് സ്റ്റേറ്റിന്റെ അഭിപ്രായത്തിൽ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട പൗരന്മാർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ മതിയായ പ്രാതിനിധ്യം ഇല്ല എന്ന് സർക്കാരിന് അഭിപ്രായമുണ്ടെങ്കിൽ സംവരണം ഏർപ്പെടുത്താനുള്ള അനുവാദമാണ് ഭരണഘടന നൽകിയിരിക്കുന്നത്. ഇത്തരം സംവരണ ആനുകൂല്യം ലഭിക്കേണ്ട വിഭാഗങ്ങളെ ഭരണഘടനയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ബാക്ക്വേർഡ് ക്ലാസ് അഥവാ പിന്നോക്ക വിഭാഗം എന്നാണ്. ചരിത്രപരമായ കാരണങ്ങളാൽ മുഖ്യധാരയിൽ നിന്നകന്ന് പിന്നോക്കം പോയ ജനവിഭാഗത്തിന്റെ ഉന്നമനമാണ് ഭരണഘടന ഇതിലൂടെ ഉറപ്പാക്കുന്നത്. ഇത്തരം സംവരണത്തെ അവസര സമത്വത്തിന്റെ അപവാദമായി അല്ല സുപ്രീം കോടതി പരിഗണിക്കുന്നത്. പകരം ഇത് സമത്വം ഉറപ്പാക്കാനുള്ള ഒരവസരമായാണ് കണ്ടിരിക്കുന്നത്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് നിയമനങ്ങളിൽ സംവരണം ഉറപ്പാക്കുമ്പോൾ അതിൽപ്പെട്ട ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗങ്ങൾക്ക് ഉദ്യോഗ കയറ്റങ്ങളിലും അഥവാ പ്രമോഷനിലും സംവരണം ഏർപ്പെടുത്താൻ സ്റ്റേറ്റിനെ അനുവദിക്കുന്ന അനുച്ഛേദമാണ് 16(4)(a). എല്ലാ പിന്നോക്ക വിഭാഗങ്ങൾക്കും പ്രമോഷനിൽ സംവരണ ആനുകൂല്യം ലഭ്യമല്ല. ഇത് SC/ST വിഭാഗങ്ങൾക്കും മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. സ്റ്റേറ്റിന്റെ ഉദ്യോഗങ്ങളിൽ SC/ST വിഭാഗങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം ഇല്ല എന്ന് സ്റ്റേറ്റിന് അഭിപ്രായമുണ്ടെങ്കിൽ പ്രമോഷനിലും സംവരണം ഏർപ്പെടുത്തും.

ത്താമെന്നാണ് ഭരണഘടന നിർദ്ദേശിക്കുന്നത്. 1995 77 ഭരണഘടന ഭേദഗതി പ്രകാരമാണ് പ്രമോഷനിലും സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. അതായത് 1950 നിലവിൽ വന്ന ഭരണഘടനയിൽ 45 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രമോഷനിൽ സംവരണം ഏർപ്പെടുത്തിയത്. സംവരണം വഴി നിയമനം നടത്തേണ്ടതോ പ്രമോഷൻ നൽകേണ്ടതോ ആയ ഒഴിവുകൾ ഒരു വർഷം പൂർണ്ണമായും നികത്താൻ കഴിയുന്നില്ല എങ്കിൽ ആ ഒഴിവുകൾ അടുത്ത വർഷത്തേക്ക് കാരി ഫോർവേഡ് ചെയ്ത് സംവരണ വിഭാഗങ്ങളിൽ നിന്ന് തന്നെ നിയമനമോ പ്രമോഷനോ നടത്തണമെന്ന് അനുശാസിക്കുന്നതാണ് Article 16(4)(b). 2001 85 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ അനുച്ഛേദം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗങ്ങളിലുള്ള പിന്നോക്ക വിഭാഗങ്ങളുടെ സംവരണ തത്വങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത രണ്ടു വിഷയങ്ങളാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടും ഇന്ദിരാസാഹ്നി കേസും. 1979 മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് Article 340 അനുസരിച്ച് മണ്ഡൽ കമ്മീഷൻ രൂപീകരിച്ചത്. സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ കണ്ടെത്താനും അവരുടെ ക്ഷേമത്തിനും വികസനത്തിനും വേണ്ടി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനുമായിരുന്നു ഈ കമ്മീഷൻ. സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ 52% ജനങ്ങളും സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസുകളിൽ ഉൾപ്പെടുന്നു എന്നതായിരുന്നു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കണ്ടെത്തൽ. ഇവരുടെ ഉന്നമനത്തിനു വേണ്ടി സർക്കാർ നിയമനങ്ങളിൽ 27% സംവരണം നൽകണം എന്ന നിർദ്ദേശം മണ്ഡൽ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. 1990 VP Singh പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ത്യയിൽ നടപ്പാക്കി. അപ്പോൾ നിലവിലുണ്ടായിരുന്ന 22.5% സംവരണം കൂടാതെ 27% സംവരണം കൂടി ഏർപ്പെടുത്തിയത് സംവരണ ആനുകൂല്യം ലഭ്യമല്ലാത്ത വിഭാഗങ്ങളുടെ ശക്തമായ എതിർപ്പിനും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കി. ഇതേ തുടർന്ന് രാജ്യവ്യാപകമായ സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങളും വാദപ്രതിവാദങ്ങളും ചർച്ചകളും നടക്കുകയുണ്ടായി. എന്നാൽ തുടർന്നുണ്ടായ പ്രശസ്തമായ ഇന്ദിരാസാന്നി കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 9-അംഗ ബെഞ്ച് മണ്ഡൽ കമ്മീഷന്റെ ഭരണഘടനാ സാധുത ശരിവെക്കുകയുണ്ടായി. രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന്റെ പാതയിലെ നാഴികക്കല്ലുകളാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടും ഇന്ദിരാസാന്നി കേസും. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതോടുകൂടി നിലവിലുണ്ടായിരുന്ന 22.5% സംവരണം 49.5% ഉയരുകയും ചെയ്തു. ആകെ സംവരണം 50% കൂടാൻ പാടില്ല എന്ന നിയമം നിലവിൽ വന്നത് മണ്ഡൽ കേസ് അഥവാ ഇന്ദിരാസാന്നി കേസിന്റെ വിധിയിലാണ്. ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലെ വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായി മുന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ സംവരണത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഇന്ദിരാസാന്നി കേസിലെ മറ്റൊരു പ്രധാന തീരുമാനമായിരുന്നു. ക്രീമി ലെയർ അഥവാ മേൽത്തട്ട് സംവരണ നിരോധനം എന്നാണ് ഇതറിയപ്പെടുന്നത്. SC ST വിഭാഗങ്ങൾക്ക് മാത്രമേ ഉദ്യോഗ നിയമനത്തിലും പ്രമോഷനിലും സംവരണത്തിന് അർഹതയുള്ളൂ എന്നും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഉദ്യോഗ നിയമനത്തിൽ മാത്രമേ സംവരണ ആനുകൂല്യം ഉള്ളൂ എന്നും വ്യക്തമാക്കിയതും ഇന്ദിരാസാന്നി കേസിലാണ്. ഉദ്യോഗ നിയമനങ്ങളിലും പ്രമോഷനിലും ഉള്ള സംവരണ സമ്പ്രദായം തുടരേണ്ടതുണ്ടോ എന്ന് ആനുകാലികമായി അവലോകനം നടത്തി വേണം തീരുമാനിക്കേണ്ടതെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സംവരണം ഒരു പൗരന്റെ മൗലിക അവകാശം അല്ല എന്നും സ്റ്റേറ്റിന്റെ അഭിപ്രായത്തിൽ മാത്രം നടപ്പാക്കേണ്ട ഒരു ആനുകൂല്യമാണെന്നും സുപ്രീം കോടതി പല വിധിന്യായങ്ങളിലൂടെയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നോക്കാവസ്ഥയുടെ ഏക മാനദണ്ഡം ജാതി മാത്രമല്ല എന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. മതം അടിസ്ഥാനമാക്കി നിയമന വിവേചനം സ്റ്റേറ്റ് അവലംബിക്കാൻ പാടില്ല എന്ന നിരോധനം ഉള്ളപ്പോഴും അനുച്ഛേദം 16 അപവാദമായി മതാടിസ്ഥാനത്തിലുള്ള നിയമനം സാധ്യമാണെന്ന് പറയുന്ന വകുപ്പാണ് Article 16(5). ഉദാഹരണമായി കേരളത്തിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഭരണ ചുമതല നിർവഹിക്കുന്ന ദേവസ്വം ബോർഡിലെ അംഗങ്ങളെയും മറ്റു ഭരണകർത്താക്കളെയും ഹിന്ദുമതത്തിൽ നിന്നും മാത്രമാണ് നിയമിക്കേണ്ടത്. 16(5) പറയുന്നതനുസരിച്ച് മതപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നതും സ്റ്റേറ്റിന്റെ നിർവചനത്തിൽ വരുന്നതുമായ സ്ഥാപനങ്ങളിൽ അതാത് മതങ്ങളിൽ നിന്നും മാത്രമായി നിയമനങ്ങൾ നടത്താൻ അനുവാദമുണ്ട്. പൊതു നിയമനങ്ങളിൽ വാസസ്ഥലം അടിസ്ഥാനമാക്കി വിവേചനം പാടില്ല എന്ന് നിഷ്കർഷിക്കുമ്പോഴും ഏതെങ്കിലും ഉദ്യോഗത്തിന് ഒരു സ്റ്റേറ്റിലോ കേന്ദ്രഭരണ പ്രദേശത്തിലോ

0: താമസമാക്കിയ പൗരന്മാർ തന്നെ വേണമെന്ന് വ്യവസ്ഥ ചെയ്ത് നിയമം നിർമ്മിക്കാനും പാർലമെന്റിന് അധികാരമുണ്ടെന്ന് ആർട്ടിക്കിൾ 16 അനുശാസിക്കുന്നു. ഏറ്റവും അവസാനമായി സർക്കാർ നിയമനങ്ങളിൽ സംവരണ ആനുകൂല്യം ലഭിച്ച വിഭാഗമാണ് EWS അഥവാ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ്. സാമ്പത്തികമായി ദൗർബല്യം അനുഭവിക്കുന്ന വിഭാഗം എന്നാണ് ഇതിനർത്ഥം. സംവരണ ആനുകൂല്യമുള്ള പിന്നോക്ക വിഭാഗങ്ങളിൽ പെടാത്ത, സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ മാത്രം മാനദണ്ഡമാക്കിയുള്ള സംവരണ ആനുകൂല്യമാണിത്. 2019 103 ഭരണഘടനാ ഭേദഗതി പ്രകാരം EWS വിഭാഗത്തിൽപ്പെട്ട മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പൗരന്മാർക്ക് സർക്കാർ നിയമനങ്ങളിൽ 10% സംവരണം ഏർപ്പെടുത്തിയത് നരേന്ദ്രമോദി സർക്കാരാണ്. ഇനി നമുക്ക് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 17-ാമത് അനുച്ഛേദത്തെ സംബന്ധിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ അറിയാം. തൊട്ടുകൂടായ്മയുടെ നിർത്തലാക്കലാണ് Article 17 നൽകുന്ന മൗലികാവകാശം. തൊട്ടുകൂടായ്മ, അസ്പർശ്യത തുടങ്ങിയ കൊടിയ അനാചാരങ്ങൾക്കെതിരെ സന്ധിയില്ലാത്ത സമരം നടത്തിയ അംബേദ്കറും മഹാത്മാഗാന്ധിയും ഒക്കെ ഇത്തരണത്തിൽ സ്മരിക്കപ്പെടേണ്ട ദേശീയ നേതാക്കളാണ്. മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ചുകൊണ്ട് ഹർഷാരവത്തോടുകൂടിയാണ് കോൺസ്റ്റിറ്റ്യുവന്റ് അസംബ്ലിയിൽ Article 17 പാസാക്കിയത് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ടുകൂടായ്മയുടെ നിരോധനത്തിനൊപ്പം ഏതെങ്കിലും രീതിയിലുള്ള ഇതിന്റെ ആചരണവും ശിക്ഷാർഹമാണ്. ഇതിനെ തുടർന്ന് അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് 1955 എന്ന നിയമം നിർമ്മിക്കുകയുണ്ടായി. എന്നാൽ അൺടച്ചബിലിറ്റി എന്ന പദം പോലും പ്രയോഗത്തിലിരിക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കി അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ടിനെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955 എന്ന് പുനർനാമകരണം ചെയ്യുകയുണ്ടായി. അൺടച്ചബിലിറ്റി എന്ന പദം പോലും പ്രയോഗത്തിലിരിക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കി അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് 1955 പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955 എന്ന് പുനർനാമകരണം ചെയ്യുകയുണ്ടായി. സമത്വത്തിനുള്ള അവകാശത്തിലെ അവസാനത്തെ അനുച്ഛേദമായ Article 18 പറയുന്നത് പ്രത്യേക പദവികളോ സ്ഥാനമാനങ്ങളോ ഒരു പൗരന് സ്റ്റേറ്റ് നൽകാൻ പാടില്ല എന്നതാണ്. മറ്റുള്ളവരെക്കാൾ കൂടുതലായി അധികാരമോ ആഭിജാത്യമോ ഉണ്ടെന്ന് ധ്വനിപ്പിക്കുന്നതാണ് പ്രത്യേക പദവികൾ. മഹാരാജാവ്, നവാബ്, ബഹാദൂർ തുടങ്ങിയ പദവികൾ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഭാരതത്തിൽ നിലവിലിരുന്നത് നമുക്കറിവുള്ളതാണല്ലോ. എന്നാൽ ഇത്തരം പദവികൾ ജനാധിപത്യ ഭരണക്രമവും സമത്വത്തിന് പരമപ്രാധാന്യം നൽകുന്നതുമായ ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്തെ അനുവദനീയം അല്ല എന്നതാണ് Article 18 വിവക്ഷ. എന്നാൽ രാജ്യം നൽകുന്ന സിവിലിയൻ അവാർഡുകളായ പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും ഭാരതരത്നയും സൈനികർക്ക് നൽകുന്ന ധീരതയ്ക്കുള്ള അവാർഡുകളും Article 18 പരിധിയിൽ വരുന്നതല്ല എന്നും ഭരണഘടന വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ ഒരു ഇന്ത്യൻ പൗരന് വിദേശ രാജ്യങ്ങൾ നൽകുന്ന പദവികൾ സ്വീകരിക്കുന്നതിന് പ്രസിഡന്റിന്റെ അനുവാദം ആവശ്യമാണെന്ന് നിഷ്കർഷിച്ചിരിക്കുന്നതും Article 18 നമ്മുടെ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന നിയമത്തിന് മുന്നിലുള്ള സമത്വം, നിയമത്താലുള്ള തുല്യ സംരക്ഷണം, വിവേചനങ്ങളുടെ നിരോധനം, പൊതുനിയമനങ്ങളിലെ അവസര സമത്വം, തൊട്ടുകൂടായ്മയുടെ നിരോധനം, പ്രത്യേക പദവികളുടെ നിരോധനം എന്നീ അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രാഥമികമായ വിവരണം ഇവിടെ സമാപിക്കുന്നു.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

ഉപയോഗത്തെക്കുറിച്ചും അത് സൃഷ്ടിക്കുന്ന സാമൂഹിക വിപത്തുകളെക്കുറിച്ചും ശ്രോതാക്കളോട് അറിവുകൾ പങ്കുവയ്ക്കുന്നു ശ്രീ വി രാജേഷ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ, വിമുക്തി മിഷൻ, കൊല്ലം.

നമസ്കാരം. ഞാൻ വി രാജേഷ്, അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ, വിമുക്തി മിഷൻ, കൊല്ലം. സംസ്ഥാന എക്സൈസ് വകുപ്പ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും മദ്യ മയക്കുമരുന്നിൻ്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് വിമുക്തി മിഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വിമുക്തി മിഷൻ്റെ ഈ ഒരു ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ യുവതലമുറ അടക്കമുള്ള നമ്മുടെ ഈ സമൂഹം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മദ്യ മയക്കുമരുന്നിനെതിരെയുള്ള ഒരു ബോധവൽക്കരണ സന്ദേശമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ

ഒരു സന്തോഷം അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ ആസ്വാദ്യതകളും ചേർന്ന് വരുന്നത് നമ്മുടെ കുടുംബത്താണ്. പക്ഷേ പലപ്പോഴും അത് പരസ്യമായിട്ട് പറഞ്ഞാലും രഹസ്യമായിട്ടാണെങ്കിൽ പോലും പല കുടുംബങ്ങളിലും മദ്യത്തോടുള്ള അമിതമായ ആസക്തിയും മയക്കുമരുന്നിൽ അടിമപ്പെട്ട ഒരവസ്ഥയും ഇന്ന് കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഏറ്റവും ദുരിതപൂർണമായ ഒരു സ്ഥിതിവിശേഷത്തിലാണെന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അപ്പം ഇതിൽ നിന്ന് നമുക്ക് കരകടക്കേണ്ടതുണ്ട്. ഏറ്റവും സന്തോഷകരമായി കടന്നു പോകുന്ന ഒരു കുടുംബത്ത് ഒരു കുട്ടി അല്ലെങ്കിൽ മുതിർന്ന ആളാകട്ടെ മദ്യത്തിനോ മയക്കുമരുന്നിനോ അമിതമായ ആസക്തിയിൽ അങ്ങനെ ചെല്ലുമ്പോഴുണ്ടാകുന്ന ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. പ്രധാനമായും മനസ്സിലാക്കുക, ലഹരി എന്നുള്ളത് എന്താണെന്ന് അല്ലെങ്കിൽ ആ ലഹരിയുടെ വലിയ ഒരു മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ലഹരിയിൽ പോയി ജീവിതം നശിപ്പിക്കുന്നതിന് പകരം ആ ലഹരി എന്താണ് എന്നുള്ളത് ഒരു 6, 7 അല്ലെങ്കിൽ 8 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ ഒരു കൊച്ചു കുട്ടിയെ പറഞ്ഞു പ്രാപ്തമാക്കുക എന്നുള്ളതാണ് വിജയിയായ ഏതൊരു രക്ഷകർത്താവിൻ്റെയും അടിസ്ഥാനപരമായ അടയാളമെന്നുള്ളത്. കുട്ടിക്ക് കൃത്യമായ ബോധം കൊടുക്കുക. കാരണം പണ്ടുള്ള ഒരു കാലത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇന്നുള്ളത്. ഈ ന്യൂ ജനറേഷനിൽ കുട്ടികൾക്ക് ഏറ്റവും അരോചകമായി തോന്നുന്നത് ഉപദേശം എന്നുള്ളതാണ്. നീ അത് ചെയ്യരുത്, നീ ഇത് ചെയ്യരുത്, അത് പാടില്ല, ഇത് പാടില്ല. ഇതൊക്കെ കാലഹരണപ്പെട്ട ഒരു പ്രക്രിയയാണ്. അതിനു പകരം രക്ഷകർത്താക്കൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് കുട്ടികൾക്ക് നല്ല ഉപദേശങ്ങൾ എന്നുള്ളത് ഒഴിവാക്കിയിട്ട് നല്ല ശീലങ്ങൾ 6, 7, 8, 9 വയസ്സിൽ അവരിൽ സ്വായത്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെയേറെ ഒരു നല്ല റിസൾട്ട് കിട്ടും. ലഹരി എന്നുള്ളത് അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെടുക എന്നുള്ളത് കേവലം ഒരു ദിവസം കൊണ്ടൊന്നും ഉണ്ടാകുന്ന ഒരു പ്രക്രിയയല്ല, അതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കുട്ടി ലഹരിക്ക് അടിമപ്പെടുന്നത് എന്നുള്ളത് കുറച്ച് കൂടുതൽ കാര്യങ്ങളെടുത്ത് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്നുള്ളതിലേക്ക് ആകുമ്പോഴാണ് ലഹരിക്ക് അടിമപ്പെട്ടു എന്ന് പറയാൻ പറ്റുന്നത്. അല്ലാതെ ഒരു ദിവസം കൊണ്ടല്ല. സംസ്ഥാന സർക്കാർ നിരവധി കാര്യങ്ങൾ ബോധവൽക്കരണ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ചെയ്യുന്നുണ്ട്. രക്ഷകർത്താക്കൾ മനസ്സിലാക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മളുടെ കുറച്ച് നേരമെങ്കിലും ഒരു ദിവസം കുട്ടികൾക്കായിട്ട് മാറ്റിവെക്കുക. നമ്മളെത്ര തിരക്കുള്ളവരാണെങ്കിലും കുറച്ച് നേരം നമ്മളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വിലപ്പെട്ട ആ ഒരു സമയം എന്ന് പറയുന്നത് അവരോട് ചെലവഴിക്കണം. വീട്ടിലൊന്നിച്ച് വായന വേണം, വർത്തമാനം വേണം, അന്നം പങ്കിട്ട് കഴിക്കണം, അവരോട് സംസാരിക്കണം, അവരെ കേൾക്കണം. കുട്ടികളെ പരിഗണിക്കുന്നു എന്നുള്ളൊരു ചിന്ത വരുമ്പോൾ തന്നെ അവരുടെ ഒരു സ്ഥാനം, ആ കുട്ടിയെ രക്ഷകർത്താക്കൾ കൃത്യമായ ഒരു അടയാളത്തിലേക്കാണ് നയിക്കുന്നതെന്ന് കുട്ടി മനസ്സിലാക്കണം. അതൊരു പ്രധാന ഭാഗമാണ്. എങ്ങനെ നമ്മൾ കുട്ടികളെ വാത്സല്യത്തോടും സ്നേഹത്തോടു കൂടി വളർത്തി നമ്മൾ കൊണ്ടുവന്നാലും ശരി, മനസ്സിലാക്കുക അവരുടെ ഇവിടെ അഡോളസൻസ് ഏജിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്കൊരു സുഹൃത്തിനെ ആവശ്യമായിട്ട് വരും. ഒന്നല്ലെങ്കിൽ ഒന്നിലധികം അല്ലെങ്കിൽ ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ ഒരു ലോകത്തേക്കാണ് അവർ പോകുന്നത്. ആ സുഹൃത്ത് നല്ലതാകാം, ചീത്തയാകാം, മദ്യം വിൽക്കുന്നവനാകാം, മയക്കുമരുന്ന് വ്യാപാരിയാകാം, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാകാം, ആൻറ്റി സോഷ്യൽ എലമെൻ്റ് എത്തരത്തിലുള്ള ആളുമാകാം. അവിടെ കൃത്യമായ ആ സുഹൃത്തിൻ്റെ സ്ഥാനത്തേക്ക് രക്ഷകർത്താവ് കടക്കുക, ഒരു പുതിയ ഫ്രണ്ടായി ഒരച്ഛനും അമ്മയും മാറുക എന്നുള്ളിടത്താണ് കാലം ആ രക്ഷകർത്താവിനെ വിജയിയായി അടയാളപ്പെടുത്തുന്നത്. അതിനവർക്ക് ഉപദേശമല്ല, അവരോട് ചേർന്ന് നിൽക്കുക. തോൽവി ഉണ്ടാകാം, പഠനഭാരങ്ങളിൽ പലതരത്തിലുള്ള സ്ട്രെസ് ഉണ്ടാകാം, സ്ട്രെയിൻ ഉണ്ടാകാം. അപ്പോഴൊക്കെ അവരോട് നമ്മൾ ചേർന്ന് നിൽക്കുക. തോറ്റാലൊന്നും ഒരു കുഴപ്പമില്ലട, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലടി, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം. ആ പ്രശ്നത്തിന് എന്താണ് ഒരു നല്ല സുഹൃത്തിൻ്റെ ഭാഗത്ത്, ഒരു അച്ഛൻ അമ്മ എന്നുള്ളതിനപ്പുറം ഒരു സുഹൃത്തിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്തു കൊടുക്കേണ്ടത് എന്നുള്ളൊരു പാഠം ആ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കി അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ കൂടെ വരൂ എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അനുകരണം ഈ അഡോളസൻസ് ഏജിൽ കുട്ടികൾ ശീലിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. സിനിമ കാണുക അല്ലെങ്കിൽ സിനിമയോ മറ്റുള്ള ഏത് പരസ്യങ്ങളോ ആണെങ്കിലും ശരി, അവരതിനുള്ള അനുകരണത്തിലേക്ക് പോകും. അപ്പോൾ അതിനെയൊന്നും സിനിമയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റിനോ നമ്മൾ വിമർശിക്കാതെ ഭാവനയൊന്നാണ്, യാഥാർത്ഥ്യം ഒന്നാണ് എന്നുള്ളൊരു ബോധം കുട്ടികളെ മനസ്സ് പറഞ്ഞ് മനസ്സിലാക്കുക. ഇതൊരു ഇൻഡ്യൂഷനും ഇല്യൂഷനുമാകാം. അപ്പം ആ ഭാവനയ്ക്കപ്പുറത്ത് യാഥാർത്ഥ്യ ജീവിതമുണ്ട്. ഇപ്പോൾ കുഞ്ഞ് ഒരു സിഗരറ്റ് വലിച്ചു തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു മയക്കുമരുന്നോ മദ്യമോ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടോ എന്നൊന്നും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട. അതിനു മുമ്പ് തന്നെ കുഞ്ഞിനോട് പറയേണ്ട കാര്യം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകാരോഗ്യ സംഘടനയുടെ പഠനമനുസരിച്ച് ഒരു പുക വലിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ 13.8 മിനിറ്റ് 14 മിനിറ്റ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതായത് ചുരുക്കമുള്ള ജീവിതമാണ്, ഒരു 10-35 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന മനുഷ്യ ജീവിതം. അതിലൊരു 14 മിനിറ്റ് അപഹരിച്ചു കൊണ്ടുപോകാൻ ഒരു സിഗരറ്റിന് സംഭവിക്കുമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എത്ര പെട്ടെന്നാണ് ഈ മദ്യവും മയക്കുമരുന്നും ഇല്ലാതാക്കുന്നത് എന്നുള്ള ചിത്രം ഒരു എലമെൻ്റ് ഓഫ് ഫിയർ പോലെ, ഒരു ഭീതി പോലെ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. നോ പറയാനുള്ള ധൈര്യം കുട്ടിക്കാലത്ത് തന്നെ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഉണ്ടാക്കിയെടുക്കും. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യത്തിനോട് നോ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. സംടൈംസ് നോ ഈസ് മോർ പവർഫുൾ ദാൻ യെസ് എന്നാണ്.

പറയുന്നത്. എല്ലാത്തിനും സമ്മതം മൂടുന്ന അല്ലെങ്കിൽ എല്ലാം ഞാൻ ചെയ്യാം എന്ന് പറയുന്നതിനപ്പുറം നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യങ്ങൾക്ക് നോ തന്നെ പറയാനുള്ളൊരു ശീലം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് ഏതൊരു പാരൻറ്റും എപ്പോഴും ശ്രദ്ധിക്കുക. അതിലുപരി തന്നെ ഈ കുട്ടിക്കാലം തൊട്ട് തന്നെ ചില ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ ഒരു 15 വയസ്സൊക്കെ ആകട്ടെ അല്ലെങ്കിൽ ഒരു 16 or 20 വയസ്സാകട്ടെ അവനെ ഒന്ന് ശരിയാക്കി എടുക്കണം, അല്ലെ അവൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അതൊരു തെറ്റാണ്. അവൻ്റെ 5, 6, 7 വയസ്സ് വരുമ്പോൾ തന്നെ അവനിൽ ആദ്യം കൊടുക്കേണ്ട ഭാഗമെന്ന് പറയുന്നത് നിയമങ്ങളനുസരിക്കുക, ഹെൽമെറ്റ് ഇടുക, സീറ്റ് ബെൽറ്റ് ഇടുക, ഇതൊക്കെ സർക്കാർ സംവിധാനത്തിൽ നമുക്ക് തന്ന നിർദ്ദേശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ നിയമത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. അതിനൊരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ജീവനും സ്വത്തും രക്ഷപ്പെടും. അതിലുപരി ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ നിയമവ്യവസ്ഥയെ നമ്മൾ അനുസരിക്കുന്നു. സ്ത്രീകളോടുള്ള പെരുമാറ്റം എത്തരത്തിലായിരിക്കണം, ഇങ്ങനെ പലതരത്തിലുള്ള സത്യം പറയാൻ പഠിക്കുക. അത് കണക്ക് തന്നെ നമ്മുടെ പ്രകൃതിയെ മുറിവേൽപ്പിക്കാതിരിക്കാൻ പഠിപ്പിക്കുക, മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ പഠിക്കുക. അങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ നിരവധി നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക വഴി അവനിലേക്ക് അല്ലെങ്കിൽ ആ കുട്ടിയിലേക്ക് ഒരു പുതിയ നിർമ്മിതി ഉണ്ടാകും. അത് ലഹരിയിൽ നിന്ന് മാറി നിൽക്കുന്ന, ലഹരിയിൽ നിന്ന് എപ്പോഴും ദൂരെ അകലം പാലിക്കുന്ന ഒരു നല്ല ശീലമായിരിക്കും. ഇത്തരത്തിൽ വളർത്തിയെടുക്കുന്നൊരു കുട്ടി ഒരു 15 or 16 വയസ്സ് കഴിയുമ്പോൾ ഒരു പരിധിവരെ എന്നല്ല ഭൂരിപക്ഷം അത് ലഹരിയിൽ നിന്ന് എന്നും മാറി നിൽക്കാനുള്ളൊരു ടെൻഡൻസിയാണ് കാണപ്പെടുന്നത്. പല കുടുംബത്തും പല പ്രശ്നങ്ങളുണ്ട്. കുട്ടികൾക്ക് നല്ല എലമെൻ്റ് ഓഫ് ഫിയർ തന്നെ കൊടുക്കുക. ഒരു പുക വലിക്കുമ്പോൾ നമുക്കൊരു 14 മിനിറ്റ് നഷ്ടപ്പെടുന്നു. സിന്തറ്റിക് ഡ്രഗ്, പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഗഞ്ചാ ചാരായം അങ്ങനെയൊക്കെ ആയിരുന്നു മദ്യമയക്കുമരുന്നുകളെ വിഷിച്ചിരുന്നത്. ഇന്നതൊക്കെ മാറി സിന്തറ്റിക് ഡ്രഗിൻ്റെ ഭാഗത്തേക്കായി. വിദഗ്ധന്മാരായ ഡോക്ടർമാരുൾപ്പെടുന്ന ലോകാരോഗ്യ സംഘടനയുടെ പഠനമനുസരിച്ച് സിന്തറ്റിക് ഡ്രഗ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 4 or 5 വർഷം കഴിയുമ്പോൾ ഏകദേശം മരണം സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ദൂഷ്യവശത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളോട് ഉപദേശമല്ലാതെ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇതിനൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളോട് കൂടുതലായിട്ട് കുറച്ച് സമയം കണ്ടെത്തേണ്ടതുണ്ട്. അടിമയായതിന് ശേഷം അവരെ ചികിത്സിക്കുക എന്നതിലുപരിയായി അതിലേക്ക് പോകാതെ നല്ല ആരോഗ്യമുള്ള കുട്ടികളായിട്ട് അല്ലെങ്കിൽ തലമുറയായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അവർക്ക് ടൈം മാനേജ്മെൻറ്റ് വേണം. കുട്ടിക്കാലത്ത് തന്നെ കുട്ടിക്ക് കൃത്യമായ ലക്ഷ്യബോധം വേണം. നമ്മൾ ആ കുട്ടികൾക്ക് ആവശ്യമുള്ള പണം കൊടുക്കുകയും അല്ലെന്നുണ്ടെങ്കിൽ മറ്റു തരത്തിലുള്ള എല്ലാ സൗകര്യ സംവിധാനങ്ങളും കൊടുക്കുമ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതൊരു സാധാരണ കുടുംബത്തിൽ അല്ലെങ്കിൽ ബ്രോക്കൺ ഫാമിലീസിൽ മാത്രം സംഭവിക്കുന്ന ഒന്നായിട്ട് കാണാൻ പറ്റില്ല. നമ്മളുടെ അനുഭവങ്ങളനുസരിച്ച് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് കാണുന്നത് സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന എത്രയോ കുടുംബങ്ങളിൽ നിന്നും കുട്ടികൾ NDPS കേസുകളിൽ ഉൾപ്പെട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അവനെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭ്യമാക്കുമ്പോഴും കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ഇന്ന് നമ്മുടെ രാജ്യത്തുള്ളതിൽ പ്രധാനപ്പെട്ട കർശന നിയമങ്ങൾ അനുശാസിക്കുന്ന ഒരു നിയമമാണ് NDPS നിയമം, നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കട്രോപ്പിക് സബ്സ്റ്റൻസ് ആക്ട് നിയമം. 20 വർഷം തുടങ്ങി അങ്ങോട്ട് ശിക്ഷകൾ അതികഠിനമാണ്. 1 വർഷവും അല്ലെങ്കിൽ 2 വർഷം, 10 വർഷം, അങ്ങനെ 20 വർഷം വരെ അല്ലെങ്കിൽ അതിനപ്പുറവുമുള്ള ശിക്ഷ പറയുന്ന നിയമമാണ് NDPS നിയമം. ഡെത്ത് പെനാൽറ്റി വരെ പറയുന്നു. ഒരാൾ ഒരു NDPS കേസുമായി ബന്ധപ്പെട്ട് അകത്തായാൽ അയാൾ മാത്രമല്ല അയാളുടെ കൂട്ടുപ്രതികൾ അകത്താകും, അയാൾക്ക് സഹായം ചെയ്ത് കൊടുത്തവരകത്താകും, അയാൾക്ക് സാമ്പത്തിക സഹായം ചെയ്തവരകത്താകും, അയാൾക്ക് ഈ ഗഞ്ചായോ MDMA അടക്കമുള്ള ഡ്രഗ്സുകളോ ഒളിപ്പിക്കാനായിട്ടുള്ള സേവനം ചെയ്തവരകത്താകും. അകത്താകുന്നവർക്ക് തുടർന്ന് അവരുടെ ജോലി സംബന്ധമായോ പഠന സംബന്ധമായോ ഉള്ള എല്ലാ ഭാഗങ്ങളും അടയപ്പെടുകയാണ്. അവൻ ജീവിതത്തിൽ ഒറ്റപ്പെട്ടൊരു തുരുത്തിൽ ഒരു കുറ്റവാളിയുടെ ഭാഗത്തേക്ക് പോകുന്നു, അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വസന്തവും ഇല്ലാതാകുന്നു എന്നുള്ള ആ ഒരു ഭീതി ഒരു കുഞ്ഞറിഞ്ഞിരിക്കാം. പലരും അറിവില്ലായ്മ കൊണ്ടുപോകുന്നവരുണ്ട്, അനുകരണ ഭാഗമായി പോകുന്നവരുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പഠനം കുഞ്ഞിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവൻ ജീവിതത്തിൻ്റെ ലഹരി എന്താണെന്ന് അറിയുന്ന ഭാഗം കൂടി അവന് മനസ്സിലാക്കി കൊടുക്കുവാൻ ഒരു രക്ഷകർത്താവ് ശ്രദ്ധിക്കണം. നമുക്ക് പുസ്തകം ലഹരിയാണ്, സ്പോർട്സ് ലഹരിയാണ്, വായന ലഹരിയാണ്, വിവിധ നേതാക്കന്മാരുടെ രാഷ്ട്രീയ സാമ്പത്തിക നയപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, പക്ഷേ അവരുടെയൊക്കെ ചരിത്രങ്ങൾ പഠിക്കാൻ കുട്ടിക്കാലം തൊട്ട് തന്നെ ഒരു കുട്ടിയെ നമ്മൾ പ്രാപ്തരാക്കണം. നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ രാഷ്ട്രീയം വ്യത്യസ്തമാണെങ്കിലും അവരുടെ സാമ്പത്തിക നയതന്ത്ര ചരിത്രങ്ങളെക്കുറിച്ചൊരു കുട്ടി ബോധവാനായിരിക്കണം. EM ഫോസ്റ്ററും ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസും അടക്കമുള്ള ആൾക്കാരുടെ പുസ്തകങ്ങളിലേക്ക്, അവർക്ക് വലിയ സാഹിത്യമൊന്നും നമുക്ക് അടിച്ചേൽപ്പിച്ചില്ലെങ്കിലും ശരി, ആ സർഗാത്മകതയുടെ ലഹരി അവരിലേക്ക് നമ്മൾ കുത്തിക്കൊടുക്കണം. കാൽപന്ത് കളിക്കാർ പുഷ്കാസും ലയണൽ മെസ്സിയും എംബാപ്പയും കടന്നുള്ള ആൾക്കാരുടെ അവരനുഭവിക്കുന്ന ലഹരി, എത്ര വലിയ സ്പോർട്സ് താരമാണെങ്കിലും ശരി അവൻ ഏറ്റവും പ്രധാനം അവൻ്റെ ശരീരമാണ്. ഒരു തരത്തിലുള്ള മദ്യവോ മയക്കുമരുന്നുകളോ തൻ്റെ ശരീരത്തെ ബാധിക്കാൻ
പാടില്ല. തൻ്റെ ജീവിതത്തിൽ അത്യാനന്ദകരമായ ഒരു ലഹരി എന്ന് പറയുന്നത് സ്പോർട്സാണ്, വായനയാണ്, സാമൂഹിക സേവനമാണ്, എൻ്റെ കുടുംബമാണ്, ജീവിതമാണ് എന്നുള്ള ഒരു ബോധം ഒരു കുട്ടിയെ പ്രാപ്തമാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഒരു സംശയവും വേണ്ട, അവൻ ലഹരി എന്താണെന്ന് മനസ്സിലാക്കുകയും ആരോഗ്യപരമായി അവനുണ്ടാകുന്ന നാശങ്ങളിൽ നിന്ന് മാറി കൃത്യമായി അവൻ ജീവിതത്തിൻ്റെ പാഠങ്ങൾ പഠിക്കുകയും ചെയ്യും. 10ാം ക്ലാസ്സും പ്ലസ് ടുവും കഴിഞ്ഞതിന് ശേഷം സാധാരണഗതിയിലുള്ള രക്ഷകർത്താക്കളോട് പറയാനുള്ളത്, പല ആൾക്കാരും ഒരു വീണ്ടു വിചാരവുമില്ലാതെ തന്നെ നമ്മുടെ നാടിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ കൊണ്ടുപോയി ഹയർ സ്റ്റഡീസിനുണ്ടാക്കാറുണ്ട്. നമ്മൾ നമ്മുടെ നാടിന് അപ്പുറത്തേക്കുള്ള നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥാപനങ്ങളൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ മനസ്സിലാക്കേണ്ടത്, മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഏത് സ്ഥാപനമാണ്, എന്ത് വിദ്യാഭ്യാസ ഗുണനിലവാരമാണ് അവിടെ നിന്ന് കിട്ടുന്നത്, അവിടെ എൻ്റെ മക്കളെ നോക്കാനായിട്ട് ആരെല്ലാമുണ്ട്, എന്ത് സൗഹൃദമാണ് അവിടെ കിട്ടുന്നത്, അവിടുത്തെ അന്തരീക്ഷം എന്താണ്, രാത്രിയും പകലും ഒന്നും വലിയ വ്യത്യാസമില്ലാത്ത മെട്രോപൊളിറ്റൻ നഗരങ്ങളിലേക്ക് നമ്മൾ കുട്ടികളെ പറിച്ച് പഠനത്തിനായിട്ട് അയക്കുമ്പോൾ അവിടെ ആ കുട്ടിക്കുണ്ടാകുന്ന സ്വഭാവത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുണ്ടാകുന്ന ചങ്ങാത്തങ്ങൾ, ആ ചങ്ങാത്തങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധവാന്മാരാകുന്ന രക്ഷകർത്താക്കളായി നമ്മൾ മാറേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അഡ്വൈസ് എന്നുള്ളതല്ല പ്രധാനം, അവർക്ക് നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക, അത് കുട്ടിക്കാലം തൊട്ട് തന്നെ വേണം. ചികിത്സയ്ക്ക് ആയിട്ട് നമുക്കിന്ന് തന്നെ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ എല്ലാ ജില്ലകളിലും വിമുക്തിയുടെ ഡി അഡിക്ഷൻ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ലഹരി വിമോചന കേന്ദ്രങ്ങളുണ്ട്. കൊല്ലം ജില്ലയിൽ പരവൂര് നെടുങ്ങോലോ എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് ഡി അഡിക്ഷൻ സെൻ്റർ പ്രവർത്തിക്കുന്നത്. 8 ബെഡ് സൗകര്യം, കിടത്തി ചികിത്സയുണ്ട്, ഡോക്ടർ, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ, നഴ്സുമാർ, മറ്റാരോഗ്യ പ്രവർത്തകർ അടക്കമുള്ള സംവിധാനത്തിൽ, സർക്കാർ സംവിധാനത്തിൽ ചെയ്യുന്നുണ്ട്. അതവിടെ കൊല്ലത്ത് പരവൂര് നെടുങ്ങോലത്ത് രാമറാവു താലൂക്ക് ആശുപത്രിക്കകത്താണ് പ്രവർത്തിക്കുന്നത്. ഇതൊക്കെ പറയുന്നെങ്കിലും ശരി, ഒരു ചികിത്സയിലേക്ക് എത്താതെ അല്ലെങ്കിൽ അതിനൊരു അഡിക്ഷൻ ഉണ്ടാക്കാതെ നമ്മളുടെ ശരിയായ പാതയിലേക്ക് നമ്മുടെ യുവതലമുറയെ കൊണ്ടുവന്നാൽ അവിടെ നമ്മൾ വിജയിച്ചു എന്ന് പറയാം. ഇനി അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സൈസ് വകുപ്പിൻ്റെ ഈ സംവിധാനം ഉപയോഗപ്പെടുത്താവുന്നതാണ്. കിടത്തി ചികിത്സയ്ക്ക് ഒരു ബൈ സ്റ്റാൻഡറുടെ സഹായം ആവശ്യമുണ്ട് എന്നേ ഉള്ളൂ. സർക്കാർ സംവിധാനത്തിൽ സൗജന്യമായിട്ടാണ് ഡി അഡിക്ഷൻ സെൻ്ററുകൾ അവിടെ പ്രവർത്തിക്കുന്നത്. അത്തരത്തിൽ അവിടെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള ഏത് തരത്തിലുള്ള സഹായങ്ങളും അവിടെ ഉണ്ടാകുന്നതാണ്. കുട്ടികളെ നല്ല രീതിയിൽ നമ്മൾ പഠനത്തോടൊപ്പം തന്നെ ടൈം മാനേജ്മെന്റിന്റെ, ചിലർ പറയാറുണ്ട് അമിതമായ സ്ട്രെസ്സൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ട, അത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് അവരെ കൊണ്ടുപോകും. നല്ല രീതിയിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എന്ത് പരാജയങ്ങളിലും രക്ഷകർത്താവ് ഒരു സുഹൃത്തിൻ്റെ സ്ഥാനത്ത് നിന്നാണ് അവനോട് അല്ലെങ്കിൽ അവളോട് പെരുമാറുന്നതെന്നൊരു തോന്നൽ ആ കുഞ്ഞിനുണ്ടാകുകയാണെങ്കിൽ ഒരു പരിധിവരെ പരാജയത്തിൻ്റെ അല്ലെങ്കിൽ വിഷമത്തിൻ്റെ ഘട്ടത്തിൽ ഒരാശ്വാസ തീരമെന്നുള്ള രീതിയിൽ ആ പാരൻറ്റിനോട് ആ കുട്ടി അടുക്കും. അപ്പോൾ ആത്മഹത്യാ പ്രവണത അടക്കമുള്ള പല വാർത്തകളും നമ്മൾ പത്രത്തിൽ വായിക്കാറുണ്ട്. അവിടെയൊക്കെ രക്ഷകർത്താക്കൾക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, കുട്ടിയെ ഒരു സുരക്ഷിത തീരത്തെത്തിക്കുക എന്നുള്ള രക്ഷകർത്താവിൻ്റെ അതിരുകടന്ന ഏതൊക്കെയോ ബോധമാണ് അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്. നമ്മൾ അതിനൊക്കെ നന്നായി തന്നെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷേ ഒരു പോരായ്മയുണ്ടെങ്കിൽ അവർക്ക് താങ്ങായി തണലായി എന്തിനും ഏതിനും ഞങ്ങളുണ്ടെന്നുള്ളൊരു ചിന്ത ഒരു രക്ഷകർത്താവ് കൊടുക്കുക എന്നുള്ളൊരു അടിസ്ഥാനപരമായ കാര്യമാണ്. NDPSമായി ബന്ധപ്പെട്ട നിരവധി കേസുകൾ ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലയിലും സംസ്ഥാനത്തെമ്പാടും തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് കണ്ടെടുക്കുന്നുണ്ട്. കേസുകൾ കണ്ടെടുക്കുന്നു, അവരെ നിയമത്തിന് മുന്നിലെത്തിക്കുന്നു, കോടതികളിൽ വിചാരണ നടത്തി പരമാവധി ശിക്ഷ മേടിച്ചു കൊടുക്കുന്നു. പക്ഷെ ഇത്തരത്തിൽ സർക്കാർ സംവിധാനത്തിനോടൊപ്പം തന്നെ ഓരോ വ്യക്തികളും നമ്മൾ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്, എല്ലാവരും കൂടി ചേർന്ന് പരസ്പര വിമർശനങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ ഒരു കൂട്ടായ്മയോടു കൂടി നിന്നാൽ മാത്രമേ ഈ സമൂഹം ഒരു സ്വർഗമാക്കി മാറ്റാൻ കഴിയൂ എന്നുള്ള ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കുക. അതിന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം, കുട്ടിയായാലും വലുതായാലും ശരി, അവരെ നിയമത്തെക്കുറിച്ച് പഠിപ്പിക്കുക. ഒരു സീറ്റ് ബെൽറ്റ് ഇടുക, ഹെൽമെറ്റ് ഇടുക, സ്ത്രീകളോടുള്ള പെരുമാറ്റം, ക്യൂ നിൽക്കാൻ പഠിപ്പിക്കുക. കുട്ടികളൊക്കെ ചിലയിടത്ത് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഇടയിൽ കൂടി കയറുക എന്ന് പലരും പറയാറുണ്ട്. അതല്ല, ക്ഷമയുടെ പാഠം പഠിക്കണം. ആ ക്ഷമയുടെ പാഠം പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് വരികയാണ്. സത്യം പറയാനുള്ള ശീലം പഠിക്കും. അത്തരത്തിൽ നമ്മളുടെ ഓരോ പ്രവൃത്തികളും വരുമ്പോഴത്തേക്ക് ആ പാരൻസിന്, ആ ചെറിയ സമൂഹത്തെ തന്നെ നമുക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റും. നിങ്ങൾ ഒന്നും കൂടി മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും ശക്തമായ നിയമമാണ് NDPS നിയമം. മദ്യത്തിന്റെ കേസിൽ അകപ്പെടുന്ന പോലെ അല്ല അത്. ഒരു ഗഞ്ചാവ് കേസിലോ ഒരു MDMA പോലുള്ള സിന്തറ്റിക് ഡ്രഗിന്റെ NDPS കേസിലോ ഒരു വ്യക്തി ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ തുടർ ഭാവി തന്നെ അപകടത്തിലാണ്. അത് ആ കുട്ടിയോട് പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കുക. പലർക്കും അറിവുകേടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അവർ ഇതിങ്ങനെ ചെയ്യുന്നത്, ഒരു പുക വലിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡ്രഗ് ഉപയോഗിക്കുന്നത് സമൂഹത്തിലെ ഏതോ ഒരു അട്രാക്ഷൻ കിട്ടാനുള്ള ഭാഗമാണെന്നൊരു കുട്ടി ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ, വളരെ മുൻപ് തന്നെ ഇതിന് ഇങ്ങനെ ഒരു ആപത്തിൻ്റെ
പ്രശ്നമുണ്ട്. പഠനം അവസാനിക്കുന്നു, തൊഴിൽ അവസാനിക്കുന്നു, നമ്മളുടെ മൗലികാവകാശങ്ങളെല്ലാം ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് ജയിൽ ജീവിതത്തിലേക്ക് പോകുന്നു, മറ്റു പല പ്രശ്നങ്ങളിലേക്ക് പോകുന്നു, നമ്മളുടെ എല്ലാ ഭാവിയും അടഞ്ഞു പോകുന്നു എന്നുള്ളൊരു ഭീതിതമായ അവസ്ഥ ഒരു കുഞ്ഞു കുട്ടിക്കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലഹരിയിലേക്ക് പോകാതെ നമുക്ക് അവരെ സംരക്ഷിക്കാൻ പറ്റും. ഒരു ഡി അഡിക്ഷൻ സെന്ററിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതിലേക്ക് നമ്മൾ ആരും തന്നെ എത്തിച്ചേരാതെ, കാരണം അത്തരത്തിലൊരു അവസ്ഥ സംജാതമാക്കാതെ തന്നെ ഈ തലമുറയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും

0: വലിയ കാര്യമെന്ന് പറയുന്നത്. പ്രതികൂല അവസ്ഥകളാണെന്ന് ലോകത്തുള്ളത്, വെറുപ്പും അസഹിഷ്ണുതയൊക്കെ നിറഞ്ഞ ഒരു ലോകത്ത് ഈ പ്രതികൂല അവസ്ഥകളെ എത്രമാത്രം ദൈക്ഷണികമായി ഒരു രക്ഷകർത്താവ് അല്ലെങ്കിൽ സമൂഹം നേരിടുന്നു എന്നുള്ളിടത്താണ് നമ്മളെ എല്ലാം വിജയിക്കപ്പെട്ടവർ എന്ന രീതിയിൽ ഈ കാലഘട്ടം അടയാളപ്പെടുത്തുന്നത്. അതിനായി നമ്മളുടെ ഇന്ന് പറയുന്ന ഈ വലിയ വിപത്തായിട്ടുള്ള മദ്യ മയക്ക് മരുന്ന് എന്നിവയുടെ ആപത്തിൽ പോകാതെ ശരിയായ ലഹരിയുടെ ഭാഗത്തേക്ക്, ശരിയായ ലഹരി എന്ന് ഉദ്ദേശിക്കുമ്പം വായന, പുസ്തകം, സ്പോർട്സ്, മ്യൂസിക്, നമ്മുടെ കുടുംബം, ജീവിത ലഹരി, അത്തരത്തിലേക്കൊക്കെ പോയി ഇതിനെയൊക്കെ ആസ്വദിക്കാൻ നമുക്ക് കഴിയണം. എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടൈം മാനേജ്മെന്റ്, ലക്ഷ്യബോധം, ഒരുപാട് ജോലി സാധ്യതകളും, പത്രത്തിൽ വരുന്ന വാർത്തകൾ വായിക്കുക, അത് കുറിച്ചു വെക്കുവാനുള്ള ശീലമുണ്ടാക്കുക, സമ്പാദ്യ ശീലമുണ്ടാക്കുക, മറ്റുള്ളവരോട് നമ്മളെ താരതമ്യപ്പെടുത്തുന്ന സമയത്ത് 1000 രൂപയുടെയും 2000 രൂപയുടെയും ഒരാവശ്യം ഒരു കുട്ടി വീട്ടിൽ വന്ന് പറയുമ്പോൾ അത് എത്രയും പെട്ടെന്ന് ഒരു സമ്പത്തുള്ള ആളോട് കിടപിടിക്കുന്ന രീതിയിൽ എൻ്റെ മകനും മകളും മാറണം എന്ന് ചിന്തിച്ച് പെട്ടെന്ന് ആ പണം ഉണ്ടാക്കി കൊടുക്കുന്നിടത്തല്ല, അത് ഉണ്ടാക്കി കൊടുത്തുകൊള്ളൂ. പക്ഷെ അത് കൊടുക്കുമ്പോൾ അത് നേടിയെടുക്കുവാൻ നമ്മുടെ അച്ഛനും അമ്മയും അനുഭവിച്ചപ്പെട്ട ഒരു വഴിയുണ്ട്, ഒരു യാത്രയുണ്ട്. 500 രൂപ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ അച്ഛനും അമ്മയും, സാധാരണക്കാര് യാത്ര ചെയ്യുന്നൊരു ദൈർഘ്യമുണ്ട്, അത് ഇച്ചിരി കഠിനമാണ്. ആ കഠിനതയിലേക്ക് പോകുമ്പോൾ അവന് കുടുംബസ്നേഹം വേണം, അവനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുക, അവന്റെ ലക്ഷ്യബോധം വലുതാകട്ടെ. ഇത്തരത്തിൽ കുട്ടികളെ കൃത്യമായ ഒരു ഗൈഡൻസ് കൊടുക്കുക വഴി നമ്മൾക്കൊരു പരിധിവരെ നമുക്ക് ലഹരി വസ്തുക്കളിൽ നിന്നും അവരെ മാറ്റാൻ കഴിയും. അവരെപ്പോഴും അവരുടെ തുടർ പഠനത്തിനായാലും ഭാവിയിലായാലും NDPS കേസിൽ ഉൾപ്പെട്ടാൽ അതവിടെ അവിടെ അവസാനിക്കുന്നു എന്നുള്ളൊരു ചിത്രം കൊടുക്കുക. ഇത്തരത്തിൽ നല്ല ജീവിത ലഹരി ആസ്വദിക്കുവാൻ നമ്മുടെ തലമുറയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നും മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും മറ്റാരെയും സംശയിക്കേണ്ട പലതരത്തിലുള്ള നമ്പറുകൾ പത്രമാധ്യമങ്ങളിലൂടെ തന്നെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. താഴെ ജില്ലാധിപനായ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ തുടങ്ങി റേഞ്ച് ഇൻസ്പെക്ടർ വരെയുള്ള നമ്പറുകൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ആ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് പറയാം. കൊല്ലം ജില്ലയിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ നമ്പർ 9447178054, 944-7178054. അത് ജില്ലാധിപന്റെ നമ്പറാണ്. ഒരു മദ്യവും മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടുള്ള ഏത് ഇൻഫർമേഷനും അദ്ദേഹത്തെ വിളിച്ച് പറയാം. അത് യാതൊരു ഭയമോ സംശയമോ ഒന്നും വേണ്ട. ആ വിവരം കൃത്യമായി താഴേക്ക് ഇൻഫർമേഷൻ കൊടുത്ത് അതിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടെത്തിക്കുവാനും അതുകൂടാതെ ചികിത്സ ആവശ്യമായിട്ടുള്ളവർക്ക് ഡീഅഡിക്ഷൻ സെന്റർ കൊടുക്കാനുള്ള സംവിധാനവും ഇന്ന് സജ്ജമാണ്.
1: അറിവുകൾ പങ്കുവച്ചത് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ശ്രീ വി രാജേഷ്, വിമുക്തി മിഷൻ, കൊല്ലം.
2: ും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം ഇത് റേഡിയോ സന്തുലം 90.4 FM.

0: ആറു നീ അറിഞ്ഞോ? ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ.
1: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും.
0: ലോട്ടറി ഒന്നും അല്ല,
1: പിന്നെ
0: ചിട്ടിയാണ് അടിച്ചത്.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
0: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
0: 9446340979.
2: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
0: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
2: Really, we can grow together.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: പൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു. ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785. സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാംകുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
3: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
2: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
3: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രചന.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ്, ട്രെയിൻ, കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
2: എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
3: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
2: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
3: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
2: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
3: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
2: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
3: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ലഭ്യമാണ്.
2: അപ്പൊ എന്റെ അടുത്ത ചുവടുവയ്പ് MES തന്നെ.
4: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
2: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
4: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447607603 9400070890 9447560336.
2: എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
5: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, 1.5 മണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം 9:30 മുതൽ 8:00 PM. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം.

പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558 7 8.

0: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാനസേവാ സമിതി സെപ്റ്റംബർ 4-ാം തീയതി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യത്തിനങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6-ാം തീയതി നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1-ാം സമ്മാനം 25,000 രൂപ, 2-ാം സമ്മാനം 5,000 രൂപ, 3-ാം സമ്മാനം 3,000 രൂപ, 4-ാം സമ്മാനം 2,000 രൂപ, 5-ാം സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388-1239-71 അല്ലെങ്കിൽ 81212-1268-0.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2-ാം കുറ്റി. Let's celebrate pregnancy with Kinder Hospitals.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിതറത്തുൽ മുണ്ടക മാതിരി. എന്ത്

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലെളിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: Stay tuned to Radio Santhanam 90.4 FM for your favorite programs and music.
1: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി സെപ്റ്റംബർ 4-ാം തീയതി ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം സെപ്റ്റംബർ 6-ാം തീയതി നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1-ാം സമ്മാനം 25,000 രൂപ, 2-ാം സമ്മാനം 5,000 രൂപ, 3-ാം സമ്മാനം 3,000 രൂപ, 4-ാം സമ്മാനം 2,000 രൂപ, 5-ാം സമ്മാനം 1,000 രൂപ. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും 500 രൂപ മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388-1239971 അല്ലെങ്കിൽ 8121212680.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്ര

0: പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. 72nd ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മലയാള സിനിമ നിരവധി പ്രധാന ബഹുമതികൾ നേടി. അതിൽ ഭ്രമയുഗത്തിലെ അഭിനയത്തിന് മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരം നേടി. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചലച്ചിത്രം. ഷഹിന ജലാൽ ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രാഹകനുള്ള അവാർഡ് നേടി. AR എന്ന സിനിമയിലെ ഗാനത്തിന് വൈക്കം വിജയലക്ഷ്മി മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് നേടി. എല്ലാ അവാർഡ് ജേതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയുടെ അഭിനന്ദനങ്ങൾ. മനസ വാച കർമ്മണ 1979 പുറത്തിറങ്ങിയ മലയാള നാടക ചലച്ചിത്രമായ മനസ വാച കർമ്മണയുടെ സംഭാഷണം ഏകലവ്യനും എ ഷെരീഫും ചേർന്നായിരുന്നു. IV ശശിയുടെ സംവിധാനം. ജയഭാരതി, സുകുമാരൻ, കുതിരവട്ടം പപ്പു, സീമ, MG സോമൻ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത്. ബിച്ചു തിരുമലയുടെ ഗാനങ്ങൾക്ക് AT ഉമ്മർ ഈണമിട്ടു. അന്തരിച്ച അതുല്യ ഗായിക ജാനകിയമ്മയുടെ മനോഹരമായ ആലാപനം. പ്രഭാ

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: വാത്സല്യം ലോഹിതദാസിന്റെ രചനയിൽ കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, സിദ്ദിഖ്, ഗീത, ഇളവരശി, സുനിത എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 1993 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് വാത്സല്യം. ഈ ചിത്രത്തിലെ അഭിനയത്തിന് ആ വർഷത്തെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിച്ചു. മേലേടത്ത് രാഘവൻ നായർ എന്ന കഥാപാത്രം അത്ര മികവുറ്റതായിരുന്നു. കൂടാതെ മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള ഫിലിംഫെയർ അവാർഡ് ഈ ചിത്രം നേടി. കൈതപ്രം തിരുമേനിയുടെ മനോഹരമായ വരികൾക്ക് SP വെങ്കടേഷിന്റെ മികച്ച ഈണം. ദാസേട്ടന്റെ ആലാപനം. ചാരികേശി രാഗത്തിലുള്ള ആ ഗാനത്തിലേക്ക്.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗാനവീഥി തുടരുന്നു. കഭി കഭി 1976 പമേല ചോപ്ര എഴുതി, യാഷ് ചോപ്ര സംവിധാനം ചെയ്ത് നിർമ്മിച്ച ഹിന്ദി സംഗീത റൊമാൻറ്റിക് ഡ്രാമ ചിത്രമാണ് കഭി കഭി. ഈ ചിത്രത്തിൽ വഹീദ റഹ്മാൻ, ശശി കപൂർ, അമിതാഭ് ബച്ചൻ, രാഖി, ഋഷി കപൂർ, നീതു സിംഗ് എന്നിവർ അഭിനയിച്ചു. ഈ ചിത്രം ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 8-ാമത്തെ ഹിന്ദി ചിത്രമായി മാറി. 24-ാമത് ഫിലിംഫെയർ അവാർഡുകളിൽ കഭി കഭിക്ക് മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച നടൻ, മികച്ച നടി, മികച്ച സഹനടൻ, മികച്ച സഹനടി എന്നിവയുൾപ്പെടെ 13 മുൻനിര നോമിനേഷനുകൾ ലഭിച്ചു. മികച്ച സംഭാഷണം, മികച്ച സംഗീത സംവിധായകൻ, മികച്ച ഗാനരചയിതാവ്, മികച്ച പിന്നണി ഗായകൻ എന്നീ 4 അവാർഡുകളും നേടി. സാഹിർ ലുധിയാൻവി എന്ന കവിയുടെ തൂലികയിൽ പിറന്ന കഭി കഭി മേരെ ദിൽ മേം എന്ന ഐക്കോണിക് റൊമാൻറ്റിക് ഗാനം ആഴമേറിയതും ശാശ്വതവുമായ പ്രണയത്തെയും വിധിയെയും പര്യവേഷണം ചെയ്യുന്നു. തന്റെ പ്രിയപ്പെട്ടവൾ തനിക്ക് വേണ്ടി പ്രത്യേകം സൃഷ്ടിക്കപ്പെട്ടതാണെന്നും അവർക്ക് എന്നേക്കുമായി ഒരുമിച്ചായിരിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് അയക്കപ്പെട്ടതാണെന്നും കവിയുടെ അഗാധമായ വികാരം ഇത് പ്രകടിപ്പിക്കുന്നു. ഖയാം കമ്പോസ് ചെയ്ത് പ്രശസ്ത ഗായകരായ മുകേഷും ലതാജിയും ചേർന്ന് ആലപിച്ച ആ യുഗ്മ ഗാനത്തിലേക്ക്.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥി. ശംഖുപുഷ്പം, വിജയന്റെ കഥയ്ക്ക് സുരാസുവിന്റെ തിരക്കഥ. സംഭാഷണം എഴുതി സംവിധാനം ചെയ്തത് ബേബി. 1977 റിലീസായി. സോമൻ, വിതുബാല, സുകുമാരി, പ്രേമ തുടങ്ങിയവർ പ്രധാന വേഷമിട്ടു. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം ബേബി സുമതി നേടി. അന്തരിച്ച പ്രശസ്ത നടൻ സുകുമാരനെ മലയാള ചലച്ചിത്ര മേഖലയിലേക്ക് പരിചയപ്പെടുത്തിയ ചിത്രമായിരുന്നു ശംഖുപുഷ്പം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MK അർജുനൻ മാസ്റ്ററുടെ സംഗീതം. പന്തുവരാളി, ആഭോഗി, തോടി, രഞ്ജിനി എന്നീ രാഗങ്ങൾ ചേർന്ന ഒരു രാഗമാലികയാണ് ഈ ഗാനം. വാണിജ്യറാമായിരുന്നു ഈ മനോഹര ഗാനം ആലപിച്ചത്.

0: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗാനവീഥിയിലെ അവസാന ഗാനത്തിലേക്ക്. സ്ഫടികം 1995 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ കഥയും സംവിധാനവും ഭദ്രനായിരുന്നു. ഈ ചിത്രത്തിൽ ആടുതോമ എന്ന നായക കഥാപാത്രമായി അഭിനയിച്ചത് മോഹൻലാലായിരുന്നു. ഈ ചിത്രത്തിലൂടെ ജോർജ് വില്ലനായി അരങ്ങേറ്റം കുറിച്ചു. ഈ കഥാപാത്രത്തിന്റെ വിജയത്തെ തുടർന്ന് ജോർജ് പിന്നീട് സ്ഫടികം ജോർജ് എന്നറിയപ്പെടാൻ തുടങ്ങി. തിലകൻ, രാജൻ പി ദേവ്, ഇന്ദ്രൻസ്, ഉർവശി, ചിപ്പി, KP ശ്രീലളിത, സിൽക്ക് സ്മിത എന്നിങ്ങനെ പ്രഗത്ഭരായ താരനിര തന്നെ ചിത്രത്തിലുണ്ടായിരുന്നു. 2007 ഡി സുന്ദർ ഈ ചിത്രം വീരാപ്പു എന്ന പേരിൽ തമിഴിൽ പുനർനിർമ്മിക്കുകയുണ്ടായി. മോഹൻലാലിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. കൂടാതെ മികച്ച മലയാള ചിത്രം, മികച്ച സംവിധായകൻ ഭദ്രൻ, മികച്ച നടൻ മോഹൻലാൽ എന്നീ ഫിലിംഫെയർ അവാർഡും നേടി. പി ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾ, SP വെങ്കടേഷിന്റെ ഈണം, MG ശ്രീകുമാറിന്റെ ആലാപനം, കല്യാണി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ആ ഗാനത്തിലേക്ക്.

ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനവീഥി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥി. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: ആറു, നീ അറിഞ്ഞോ ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
4: അതെയോ? വല്ല ലോട്ടറി അടിച്ചു കാണും?
3: ലോട്ടറി ഒന്നും അല്ല,
4: പിന്നെ
3: ചിട്ടിയാണ് അടിച്ചത്.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
6: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേക്കാൻ.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
6: 9446340979.
5: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
6: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
5: Really, we can grow together.
7: ഡോക്ടർ ബാബുസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

0: ശ്വാസകോശ ത്വക്ക് അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ടെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും, വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും, വിവിധ തരം അച്ചാറുകളും, സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM. പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. ശ്രീനാരായണ പോളിടെക്നിക് കോളേജിലെ വിവിധ വിഭാഗങ്ങളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ജൂലൈ 28 രാവിലെ 9 സ്പോട്ട് അഡ്മിഷൻ നടക്കും. വിശദവിവരങ്ങൾക്ക് 9544431825 നമ്പർ ഒരിക്കൽ കൂടി 9544431825. നെടുമന കൃഷിഭവനിൽ ഓഗസ്റ്റ് 17 കർഷക ദിനത്തോടനുബന്ധിച്ച് മികച്ച കർഷകരെ ആദരിക്കുന്നു. മുതിർന്ന കർഷകൻ, നെൽ കർഷകൻ, സമ്മിശ്ര കർഷകൻ, പട്ടികജാതി വിഭാഗം, വനിതാ കർഷക, ജൈവ കർഷകൻ, വിദ്യാർത്ഥി കർഷകൻ, ക്ഷീര കർഷകൻ എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. ജൂലൈ 31 വരെ കൃഷി ഓഫീസിൽ അപേക്ഷകൾ സമർപ്പിക്കാം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കൊല്ലം മർച്ചന്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിൻ പോസ്റ്റർ പ്രകാശനം മേയർ എ കെ ഹഫീസ്, സിറ്റി പോലീസ് SP TR രാജേഷ് എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തു. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കോളേജുകളിലെ MTech പ്രവേശനത്തിന്റെ 1st അലോട്ട്മെന്റ് പട്ടിക www.dtekerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ജൂലൈ 26 നടത്തുന്ന PG നഴ്സിംഗ് കോഴ്സിന് പ്രവേശന പരീക്ഷ അഡ്മിറ്റ് കാർഡുകൾ www.cee.kerala.gov.in ൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. വിശദവിവരങ്ങൾക്ക് 0471-233-2120 നമ്പർ ഒരിക്കൽ കൂടി 0471-233-2120. തേവർതോട്ടം സുകുമാരൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ കഥാപ്രസംഗ പുരസ്കാരം കാഥികൻ ചിറക്കര സലീം കുമാറിന് ലഭിച്ചു. കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ നടത്തിവരുന്ന കഥാപ്രസംഗ പാർട്ട് ടൈം കോഴ്സ് അധ്യാപകനുമാണ് ചിറക്കര സലീം കുമാർ. സ്വകാര്യ മേഖലയിൽ തൊഴിൽ തേടുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ചവറ MSN കോളേജിൽ തൊഴിൽ മേള സംഘടിപ്പിക്കുമെന്ന് പ്രിൻസിപ്പൽ R. മധു അറിയിച്ചു. ജൂലൈ 25 രാവിലെ കോളേജ് അങ്കണത്തിൽ മന്ത്രി ഷിബു ബേബി ജോൺ തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്യും. വിവിധ സ്വകാര്യ കമ്പനികളുടെ പ്രതിനിധികൾ മേളയിൽ പങ്കെടുക്കും. SSLC +2 ബിരുദം, ബിരുദാനന്തര ബിരുദം, എഞ്ചിനീയറിംഗ്, നഴ്സിംഗ്, ഹോസ്പിറ്റൽ ടെക്നീഷ്യൻസ്, മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻസ്, MBBS, പോളിടെക്നിക് യോഗ്യതയുള്ളവർക്ക് പങ്കെടുക്കാം. പരിചയസമ്പന്നർക്കും തൊഴിൽ പരിചയമില്ലാത്തവർക്കും അവസരം. ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയുടെ പകർപ്പുകൾ കൈവശം വയ്ക്കണമെന്ന് കെ ഗോവിന്ദൻകുട്ടി, അജിൽ കുമാർ, അരുൺ കോളശ്ശേരിയിൽ എന്നിവർ അറിയിച്ചു. വിശദവിവരങ്ങൾക്ക് 8078875044 എന്ന നമ്പരിലോ 9539-43-7926 എന്ന നമ്പരിലോ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 8078875044. മറ്റൊരു നമ്പർ 9539-43-7926. ചലച്ചിത്ര ലോകത്തെ സമഗ്ര സംഭാവനകൾക്ക് കൊല്ലം ഫാസ് ഏർപ്പെടുത്തിയ അച്ചാണി രവി ചലച്ചിത്ര അവാർഡ് ജൂലൈ 25 ശനിയാഴ്ച വൈകിട്ട് 5 PM ഫൈൻ ആർട്സ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ വച്ച് നടത്തപ്പെടുന്നു. ബഹുമാനപ്പെട്ട കലാ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ PC വിഷ്ണുനാഥ് ഉദ്ഘാടനം നിർവഹിക്കും. അവാർഡ് സ്വീകർത്താവ് പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ സത്യനന്ദിക്കാട് പങ്കെടുക്കും. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ESICU സഹകരിച്ച് നടത്തുന്ന നിധി ആപ്കെ നികത് ജൂലൈ 27 നടക്കും. കിളിക്കൊല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ രാവിലെ 9 മുതൽ

0: ഉച്ചയ്ക്ക് 1 മണിവരെ. തൊഴിലുടമകൾ, ജീവനക്കാർ, പെൻഷൻകാർ എന്നിവർ പരാതി പരിഹരിക്കുന്നതിനും സേവനങ്ങൾ വേഗത്തിലാക്കുന്നതിനും പങ്കെടുക്കുമെന്ന് അസിസ്റ്റന്റ് PF കമ്മീഷണർ അറിയിച്ചു. ജില്ലയിലെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പദ്ധതിയുടെ ഭാഗമായി റിസോഴ്സ് ടീച്ചേഴ്സിനെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കും. അസിൽ യോഗ്യതാ സർട്ടിഫിക്കറ്റ് ബയോഡേറ്റ സഹിതം ജൂലൈ 27 രാവിലെ 11 കൊല്ലം മലയാളി സമാജം NSS UP സ്കൂളിൽ നടത്തുന്ന വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. വിശദവിവരങ്ങൾക്ക് 7306649845. ഓണം ഖാദിമേള 2026 പ്രമാണിച്ച് ഖാദി തുണിത്തരങ്ങൾക്ക് ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 25 വരെ 30% സ്പെഷ്യൽ റീബേറ്റ്. ഓണം ഖാദിമേള 2026 ഭാഗമായി ആകർഷകമായ സമ്മാന പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഓരോ 1000 രൂപയുടെ ഗ്രോസ് പർച്ചേസിനും കൂപ്പൺ ലഭ്യമാക്കും. വിശദവിവരങ്ങൾക്ക് 0474274358 എന്ന നമ്പറിലോ 7591990823 എന്ന നമ്പറിലോ ബന്ധപ്പെടാം. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ ഭാഗമായ റേഡിയോ സാന്ത്വനം 90.4 FM, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM. ആകാശവാണി, നമസ്കാരം.
2: ആകാശവാണി, നമസ്കാരം.
3: സംപ്രതി വാർത്താ ശ്രീയന്ത പ്രവാചക ബലദേവാനന്ദ സാഗര.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ദിന പ്രത്യേക പരിപാടി ആകാശവാണിയിൽ നിന്ന് ഹൃദയത്തിലേക്ക്. ആശയം അവതരണം RJ ആതിര, സാങ്കേതിക സഹായം ആദർശ് അജയ്.
0: പണ്ടൊരു കാലം ഉണ്ടായിരുന്നു, വീട്ടിലെ വലിയ മര അലമാരിയുടെ മുകളിലോ ജനലരികിലെ ചെറിയ മേശപ്പുറത്തോ ഒരു കുഞ്ഞു റേഡിയോ ഇരിക്കുന്ന കാലം. വൈകുന്നേരം 6 മണിയാകുമ്പോ വീട്ടിലെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാള് ആ നോബ് ഒന്ന് തിരിച്ചു വയ്ക്കും. അപ്പൊ ഒരു ചെറിയ ശബ്ദം കേൾക്കാം, പിന്നെ കേൾക്കുന്നതോ ഹൃദയസ്പർശിയായ ഒരു പരിചിത ശബ്ദവും.
1: ആകാശവാണി,
4: ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ.
5: പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെ
6: ജീവനുള്ള പ്രതിമകൾ, എം രാജീവ് കുമാർ എഴുതിയ നാടകം.
0: വാചകം കേൾക്കുമ്പോ വീട്ടിലാകെ നിശബ്ദത പടരാറുണ്ട്. വാർത്തകൾ കേൾക്കാൻ അച്ഛനും നാടകങ്ങളും ലളിത ഗാനങ്ങളും കേൾക്കാൻ അമ്മയും ചലച്ചിത്ര ഗാനങ്ങളൊക്കെ കേട്ട് രസിക്കാൻ കുഞ്ഞു കൂട്ടുകാരും, അങ്ങനെ ഒരു റേഡിയോയ്ക്ക് ചുറ്റും ഒരു കുടുംബം മൊത്തം ഒന്നിച്ചിരുന്ന കാലം. അന്ന് റേഡിയോ ഒരു ഉപകരണം മാത്രമായിരുന്നില്ല, അത് വീട്ടിലെ ഒരംഗം തന്നെയായിരുന്നു. സന്തോഷവും സങ്കടവും ഉത്സവവും വാർത്തകളും പാട്ടുകളും പ്രതീക്ഷകളും എല്ലാം ശബ്ദത്തിന്റെ ചിറകിലേറി വീടുകളിലെത്തിയിരുന്ന കാലം.

0: ഒരുപാട് മാറിയിരിക്കുന്നു. വലിയ വാൽവ് റേഡിയോകൾ ഇന്ന് ചെറിയ ട്രാൻസിസ്റ്ററുകളായി മാറിയിരിക്കുന്നു. പിന്നെ ഇന്നത്തെ FM ലോകം എന്നുള്ളത് വളരെ വിസ്മയകരമായി മാറിയിരിക്കുന്നൊരു കാലമാണ്. ശബ്ദങ്ങൾക്ക് കൂടുതൽ നിറങ്ങളെത്തിയിരിക്കുന്നു, കൂടുതൽ ചിരികൾ, കൂടുതൽ കഥകൾ. അങ്ങനെ അങ്ങനെ റേഡിയോ എന്നത് കുറച്ചധികം നിറങ്ങളുടെ ലോകമായി തന്നെ മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നൊരു മൊബൈൽ ഫോണിൽ ഒറ്റ ക്ലിക്കിൽ തന്നെ ലോകമെമ്പാടുമുള്ള റേഡിയോകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും. പക്ഷേ മാറാത്തത് ഒന്ന് മാത്രമാണ്, മനുഷ്യരെ മനുഷ്യരുമായി ബന്ധിപ്പിക്കുന്ന ആ ശബ്ദത്തിന്റെ ആത്മാവ്. പണ്ട് റേഡിയോയിൽ സംസാരിച്ചിരുന്ന അവതാരകരെ ആരും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവർക്കും വളരെ പ്രിയങ്കരായിട്ടുള്ള വ്യക്തികളായിരുന്നു. പ്രത്യേകിച്ചും ലോകമെമ്പാടുമുള്ള വിചിത്രവും രസകരവുമായ വിശേഷങ്ങൾ ഉൾപ്പെടുത്തി എം രാമചന്ദ്രൻ അവതരിപ്പിച്ച 90s റേഡിയോ ശ്രോതാക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട പരിപാടിയായിരുന്നു ആകാശവാണിയിലെ കൗതുക വാർത്തകൾ എന്ന പരിപാടി. ഇന്റർനെറ്റ് ഇല്ലാതിരുന്ന കാലത്ത് മലയാളികൾക്ക് ലോകവിശേഷങ്ങൾ അറിയാനുള്ള ഒരു ജനാല തന്നെയായിരുന്നു ഈ മനോഹരമായ പരിപാടി. അദ്ദേഹം സ്വന്തമായി തയ്യാറാക്കിയിരുന്ന സ്ക്രിപ്റ്റും ആകാംക്ഷ നിറഞ്ഞ ശബ്ദ ഗാംഭീര്യവും തന്നെയായിരുന്നു ഈ പരിപാടിയെ ഏറ്റവും ജനപ്രിയമാക്കിയത്. 90s ആകാശവാണിയിലെ പ്രിയങ്കരമായ ഒരുപാട് പരിപാടികൾ നമുക്കുണ്ടായിരുന്നു. അതിലേറ്റവും മികച്ചു നിന്ന ഒരു പരിപാടിയായിരുന്നു കാർഷിക പരിപാടിയായി നാം സ്നേഹിച്ച എസ് ശരത്ചന്ദ്രന്റെ വയലും വീടും. അതുപോലെ എസ് ഗോപൻ നായർ എന്ന അവതാരകനെ നമുക്ക് പിൽക്കാലത്ത് അറിയപ്പെടുന്നത് സിനിമാ തിയേറ്ററുകളിൽ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന പ്രശസ്തമായ പരസ്യത്തിന്റെ ശബ്ദമായിട്ടാണ്. എന്നാൽ അദ്ദേഹം ഡൽഹിയിലെ ആകാശവാണിയിലെ പ്രധാന വാർത്താ അവതാരകൻ കൂടിയായിരുന്നു. എം ജി രാധാകൃഷ്ണൻ എന്ന് കേൾക്കുമ്പോൾ മലയാളികൾക്ക് പ്രിയങ്കരനായൊരു സംഗീതജ്ഞനാണ്. എന്നാൽ ആകാശവാണിയുടെ ഏറ്റവും മികച്ചൊരു പ്രോഗ്രാം പ്രൊഡ്യൂസർ കൂടിയായിരുന്നു എം ജി രാധാകൃഷ്ണൻ. 1980 മുതൽ ഏകദേശം 4 കാലം ആകാശവാണിയിൽ സജീവമായിരുന്നു ഏറ്റവും ജനപ്രിയ വനിതാ വാർത്താ ശബ്ദമായ TN സുഷമ്മ. മലയാളി കുടുംബങ്ങളുടെ സ്വീകരണ മുറികളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു ഈ മനോഹരമായ ശബ്ദ സാന്നിധ്യം. ഡൽഹി, തിരുവനന്തപുരം ആകാശവാണി നിലയങ്ങളിൽ 3 കാലം വാർത്തകൾ വായിച്ച് പ്രമുഖ അവതാരകനായിരുന്നു അനിൽ ചന്ദ്രൻ. അദ്ദേഹത്തിന്റെ ഗൗരവമേറിയ ശബ്ദ ഗാംഭീര്യം ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയായിരുന്നു. കേരളത്തിലെ റേഡിയോ പ്രക്ഷേപണത്തിന്റെ ആദ്യകാല ചരിത്രകാരന്മാരിൽ ഒരാളായിരുന്നു നാഗവള്ളി RS കുറുപ്പ്. അദ്ദേഹം ഒരു മികച്ച എഴുത്തുകാരനും വ്യാഖ്യാതാവും കൂടിയായിരുന്നു. ആകാശവാണിയുടെ സുവർണകാലത്ത് മലയാളികളുടെ പ്രിയങ്കരരായ അവതാരകർ ഒട്ടനവധിയായിരുന്നു. ശ്രോതാക്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആകാശവാണി അവതാരകൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരുടെ പേരായിരിക്കും പറയുന്നത്? എന്റെ ഏറ്റവും പ്രിയപ്പെട്ട അവതാരകരിൽ ഒരാളായിരുന്നു ഹക്കീം. അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് കേൾക്കുന്നതിലും കൂടുതൽ എങ്ങനെയാണ് പറയുന്നത് എന്ന് കേൾക്കാനായിരുന്നു എനിക്കിഷ്ടം. ഓരോ വാക്കും ഓരോ ചിരിയും ഓരോ നിശബ്ദതയും ഓരോ മോഡുലേഷനും എന്നെ ഓരോ ദിവസവും അത്ഭുതപ്പെടുത്തിയിരുന്നു. പലപ്പോഴും ഞാൻ റേഡിയോ ഓൺ ചെയ്തിരുന്നത് പരിപാടി കേൾക്കാനല്ല, ആ ശബ്ദത്തെ മനോഹരമായി ആസ്വദിക്കാനാണ്. ഒരു ശബ്ദത്തിന് ഒരാളെ ഇത്രയധികം സ്വാധീനിക്കാൻ കഴിയുമെന്ന് അന്നാണ് ഞാൻ ആദ്യമായി മനസ്സിലാക്കുന്നത്. പക്ഷെ ആ ചെറിയ പെൺകുട്ടി ഒരിക്കലും കരുതിയിരുന്നില്ല ഒരു ദിവസം അവളും ഒരു മൈക്കിന് മുൻപിലിരിക്കുമെന്ന്. കാലം ഒരുപാട് കടന്നുപോയിരിക്കുന്നു. വാൽവ് റേഡിയോ ട്രാൻസിസ്റ്ററായി മാറി, ട്രാൻസിസ്റ്റർ FM ആയി മാറി. FM ഡിജിറ്റൽ ലോകത്തേക്ക് മനോഹരമായി തന്നെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ശബ്ദത്തിന്റെ ഹൃദയം മാത്രം ഒരിക്കലും മാറിയിട്ടില്ല. ഇന്ന് ഞാനൊരു റേഡിയോ ജോക്കിയാണ്. ഈ മൈക്കിന് മുൻപിൽ ഓരോ തവണ ഇരിക്കുമ്പോഴും എന്റെ മുന്നിൽ ഒരു സ്റ്റുഡിയോ മാത്രമല്ല, കാണാത്ത 1000 മുഖങ്ങളാണ്. ചിലർ യാത്രയിലായിരിക്കും, ചിലർ ഹോസ്പിറ്റലിലായിരിക്കും, ചിലർ അവരവരുടെ വീടുകളിലായിരിക്കും, ചിലർ ജോലി സ്ഥലത്തായിരിക്കും. അവരിലേക്കെല്ലാം എത്തുന്നത് എന്റെ ശബ്ദമാണ്. ഒരു കാലത്ത് ഞാനും വിചാരിച്ചിരുന്നു റേഡിയോ ജോക്കി എന്ന് വെച്ചാല് മൈക്കിന് മുൻപിൽ വെറുതെ ഇങ്ങനെ സംസാരിച്ചാൽ മതിയെന്ന്. പക്ഷേ ഈ മൈക്ക് എന്നെ പഠിപ്പിച്ചത് മറ്റൊന്നായിരുന്നു. ഇവിടെ വാക്കുകൾ പറയുന്നില്ല, വികാരങ്ങളാണ് പറയുന്നത്. ഇവിടെ പാട്ടുകൾ പ്ലേ ചെയ്യുക മാത്രമല്ല, പലരുടെയും ഓർമ്മകളെയാണ് ഉണർത്തുന്നത്. പരിപാടികൾ അവതരിപ്പിക്കുന്നത് മാത്രമല്ല, മനുഷ്യരെ ബന്ധിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഒരു നല്ല പാട്ട് കേൾക്കുമ്പോൾ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഓർമ്മ തന്നെ നാം ഇങ്ങനെ ജീവിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് റേഡിയോ കേൾക്കുന്നത് ചെവി കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ടെന്ന് പറയപ്പെടുന്നത്. ഇന്ന് നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ദിനം. ഒരു ആഘോഷമായി മാത്രമല്ല, മനുഷ്യ ബന്ധങ്ങളിലൂടെ ശബ്ദങ്ങളുടെ മനോഹരമായൊരു ആദരവ് തന്നെയാണ് ഈ ഒരു ദിവസം. 1927 ജൂലൈ 23 ഇന്ത്യയിൽ ആദ്യമായി ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി IBC ബോംബെയിൽ നിന്ന് സ്ഥിരമായ റേഡിയോ പ്രക്ഷേപണം ആരംഭിക്കുന്നത്. പിന്നീട് അത് ഓൾ ഇന്ത്യ റേഡിയോ ആയി വളർന്നു. നമുക്കെല്ലാം പ്രിയപ്പെട്ട ആകാശവാണിയായി മാറി. ഇന്ന് FM റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, ഓൺലൈൻ റേഡിയോ, പോഡ്കാസ്റ്റ് എന്നിങ്ങനെയുള്ള വിവിധ രൂപങ്ങളിലൂടെ മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. റേഡിയോയുടെ ആത്മാവ് ഇന്നും അതുപോലെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് കമ്മ്യൂണിറ്റി റേഡിയോയുടെ കാര്യം പറയുമ്പോൾ അത് വെറുമൊരു സ്റ്റേഷനായി മാത്രം നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു നാടിന്റെ ശബ്ദമാണ്, ഒരു ഗ്രാമത്തിന്റെ കഥയാണ്. കേൾക്കപ്പെടാതെ പോകുന്ന ശബ്ദങ്ങൾക്ക് സംസാരിക്കാൻ കിട്ടുന്ന മനോഹരമായൊരു വേദിയാണ്. അതിനാലാണ് ഞങ്ങൾ ഓരോ ദിവസവും ഈ മൈക്കിന് മുന്നിൽ ഇരിക്കുന്നത്. പറയാൻ വേണ്ടി മാത്രമായിരിക്കില്ല, കേൾക്കപ്പെടേണ്ട ശബ്ദങ്ങളെ ലോകത്തിലേക്ക് എത്തിക്കാനാണ്. ഇന്ന് ഈ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ദിനത്തിൽ ആകാശവാണിയുടെ ആദ്യ ശബ്ദം മുതൽ ഇന്നത്തെ ഓരോ FM തരംഗവും ഓരോ കമ്മ്യൂണിറ്റി റേഡിയോയും ഓരോ അവതാരകനും ഓരോ ടെക്നീഷ്യനും ഓരോ പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സിനും ഏറ്റവും പ്രധാനമായി ഓരോ ശ്രോതാവിനും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. 18 വർഷങ്ങൾക്ക് മുൻപ് റേഡിയോയിലൂടെ പല പ്രോഗ്രാമും കേൾക്കുമ്പോൾ അവതാരകരെ മനോഹരമായി ഇമിറ്റേറ്റ് ചെയ്യാൻ ഞാനൊരു ശ്രമം നടത്താറുണ്ട്. അന്ന് ഞാനൊരു ശ്രോതാവായിരുന്നു, ഇന്ന് ഞാനൊരു അവതാരകയാണ്. നാളെ ഒരു പക്ഷേ എന്റെ ശബ്ദം കേട്ട് മറ്റൊരാൾ ഒരു സ്വപ്നം കാണും. എനിക്കും ഒരിക്കൽ ആ മൈക്കിന് മുന്നിൽ ഇരിക്കണം. അങ്ങനെ മനോഹരമായ ഒരു സ്വപ്നം കാണാൻ നിങ്ങളെ ഞാൻ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ ഒരു സ്വപ്നത്തിന് ഒരു ചെറിയ കാരണമായെങ്കിലും മാറാൻ കഴിഞ്ഞാൽ അതിലും വലിയൊരു പുരസ്കാരം എനിക്ക് ലഭിക്കാനില്ല. റേഡിയോ ശബ്ദം മാത്രമല്ല, ഓരോ വികാരങ്ങൾ കൂടിയാണ്. ഈ മൈക്കിന് മുന്നിൽ ഇരിക്കുന്ന ഓരോ ദിവസവും ഒരു തൊഴിൽ ചെയ്യുന്നു എന്നതിലുപരി ഒരു വിശ്വാസം കൈമാറുകയാണ്, ഒരു മനോഹരമായ ചിരി സമ്മാനിക്കുകയാണ്, ഒരു കൂട്ടായ്മയെ സൃഷ്ടിക്കുകയാണ് എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. അത് ഇന്നും നാളെയും എന്നും തുടരട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരു മനോഹരമായ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ദിനം ആശംസിക്കുന്നു. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. സൈനിങ് ഓഫ്, ദിസ് ഇസ് RJ ആതിര.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ദിന പ്രത്യേക പരിപാടി ആകാശവാണിയിൽ നിന്ന് ഹൃദയത്തിലേക്ക്. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: ഇരിക്കൂ. ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: കണ്ണാടി 25-ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ്, ട്രെയിൻ, കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ, SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023273.
4: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി.

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മാച്ചിൽ നിന്ന് വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മാച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763206.
2: നീ അറിഞ്ഞോ, ഹരി പുതിയ കാറ് വാങ്ങിയെന്നേ?
3: അതെയോ, വല്ല ലോട്ടറി അടിച്ചു കാണും?
2: ലോട്ടറി ഒന്നും അല്ല,
3: പിന്നെ
2: ചിട്ടിയാണ് അടിച്ചത്.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്,
5: ചെറിയ കരുതലുകളിലൂടെ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിശ്വസനീയമായ ധനകാര്യ സ്ഥാപനം.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വീട് നിർമ്മാണം, ബിസിനസ് വികസനം, മക്കളുടെ ഉപരിപഠനം, വിവാഹം, അങ്ങനെ നിങ്ങളുടെ ഓരോ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന സാമ്പത്തിക പങ്കാളി അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. ആകർഷകമായ ചിട്ടി പദ്ധതികൾ, ചിട്ടിപ്പണം സ്ഥിര നിക്ഷേപമാക്കിയാൽ 12.5% വരെ പ്രതിമാസ പലിശ, സുതാര്യമായ ഇടപാടുകൾ, വേഗത്തിലുള്ള സേവനം, ദൈനംദിന ഡോർ കളക്ഷൻ സൗകര്യം, 2000 മുതൽ 25,000 വരെ വിവിധ പദ്ധതികൾ.
5: ഇന്ന് തന്നെ ചേരൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാമ്പത്തിക കരുത്തേകാൻ.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, കോട്ടമുക്ക്, കൊല്ലം.
5: 9446340979.
4: അമ്മാത് ഷീറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
5: നിങ്ങളുടെ വിശ്വാസത്തിലൂടെ നമുക്ക് ഒരുമിച്ച് വളരാം.
4: Really, we can grow together.
6: കൃഷ്ണായനം അഖില ഭാരത യാഗയോഗ ജ്ഞാന സേവാ സമിതി 4 September ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ ആനന്ദവല്ലീശ്വരത്ത് രാവിലെ 9:30 മുതൽ 12 മണി വരെ ശ്രീമദ് ഭഗവത്ഗീത ക്വിസ് മത്സരം നടത്തുന്നു. ക്വിസ് മത്സരത്തിൽ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് 400 ചോദ്യോത്തരങ്ങളടങ്ങിയ ബുക്ക്ലെറ്റ് PDF നൽകുന്നതാണ്. ഈ ബുക്ക്ലെറ്റിൽ നിന്ന് 180 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് എഴുതി നൽകേണ്ടത്. സമ്മാനദാനം 6 September നടക്കുന്ന മെഗാ ഇവന്റ് ഭജൻസിൽ പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ MG ശ്രീകുമാർ നിർവഹിക്കുന്നു. അത്യാകർഷകമായ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 1st ₹25,000, 2nd ₹5,000, 3rd 3,000, 4th 2,000, 5th ₹1,000. കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും പ്രോത്സാഹന സമ്മാനവും. രജിസ്ട്രേഷൻ ഫീസ് വെറും ₹500 മാത്രം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9388 1239 71, അല്ലെങ്കിൽ 81212126080.
7: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
8: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
7: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
8: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
4: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോണ്ടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
9: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
10: ചരിത്രത്തിൽ ഇന്ന് July 23. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന സ്ഥാപിതമായതും മുഗൾ ഭരണാധികാരി ഹുമയൂൺ സിർഹിന്ദിൽ വച്ച് സിക്കന്ദർ സൂരിയെ പരാജയപ്പെടുത്തിയതും ബോംബെയിൽ നിന്ന് സ്ഥിരമായ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചതുമൊക്കെ ഒരു July 23. July 23 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് July 23. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. എല്ലാ വർഷവും July 23 ഇന്ത്യയിൽ ദേശീയ പ്രക്ഷേപണ ദിനമായി ആഘോഷിക്കുന്നു. 1927 ഈ ദിവസമായിരുന്നു ബോംബെ സ്റ്റേഷനിൽ നിന്ന് ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. July 23 മുഗൾ ഭരണാധികാരി ഹുമയൂൺ സിർഹിന്ദിൽ വച്ച് സിക്കന്ദർ സൂരിയെ പരാജയപ്പെടുത്തി ഡൽഹിയിലെത്തിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന സ്ഥാപിതമായത് 1921 July 23. 1968 July 23 കോഴിക്കോട് സർവകലാശാല നിലവിൽ വന്നത്.

0: സ്ഥിരമായി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് 1927 ഇന്നേ ദിവസമായിരുന്നു. ആദ്യത്തെ ഡിജിറ്റൽ ആനിമേഷൻ സിനിമയായ ടാർസൻ പ്രദർശിപ്പിച്ചത് 1999 ജൂലൈ 23 ലാൽ ബാൽ പാൽ എന്നിവരിൽ ഉൾപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ഒരാളായിരുന്നു ബാലഗംഗാധർ തിലക്. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരം സ്ഥാപിച്ചത് ബാലഗംഗാധർ തിലകനാണ്. 1856 ഇന്നേ ദിവസമായിരുന്നു അദ്ദേഹം ജനിച്ചത്. കോഴിക്കോട് സർവകലാശാല മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലത്ത് പ്രവർത്തനം ആരംഭിച്ചത് 1968 ജൂലൈ 23.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848557 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത്

0: ഇന്റർ ഹോസ്പിറ്റൽസ്.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
1: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക, അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
2: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി നിയോഗിച്ച വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് പിങ്ക് ബസ് സർവീസ് ആരംഭിച്ച് KSRTC. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധിച്ചു. പ്രതിപക്ഷ ബഹളത്തിൽ നിരവധി തവണ ഇരുസഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. അതേസമയം വിഷയത്തിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്നും വിദ്യാർത്ഥികളുടെ നന്മ മുൻനിർത്തി പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നതിന് പ്രതിപക്ഷം സഹകരിക്കണമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകളെ സർക്കാർ അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് തക്കതായ ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ സർക്കാർ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ഇതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. കരട് പട്ടിക അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് വില്ലേജ് ഓഫീസുകളിലും കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധിക്കാം. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് 5 ഓഗസ്റ്റ് വരെ പേര് ചേർക്കാൻ അവസരമുണ്ട്. അന്തിമ വോട്ടർ പട്ടിക 19 പ്രസിദ്ധീകരിക്കും. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് KSRTCയുടെ പിങ്ക് ബസ് സർവീസിന് തിരുവനന്തപുരത്ത് തുടക്കമായി. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിൽ മന്ത്രി CP ജോൺ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്ക് സുരക്ഷിതവും സൌകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. രാത്രി 8-10 പിങ്ക് ബസ് സർവീസുകൾ ഉണ്ടാകും. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ സാമൂഹിക സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വിതരണം നാളെ മുതൽ. ഇതിനായി 1,095 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമാണെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. അപകടസ്ഥലം സന്ദർശിച്ച ശേഷം സമിതി അംഗമായ ഭൌമ ശാസ്ത്രജ്ഞൻ ഡോക്ടർ CP രാജേന്ദ്രനാണ് ഇക്കാര്യം അറിയിച്ചത്. മേഖലയിൽ അശാസ്ത്രീയ നിർമ്മാണം നടന്നിട്ടുണ്ടോയെന്ന് വിശദമായി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ പദ്ധതികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ എറണാകുളത്ത് നിർവഹിച്ചു. സ്ത്രീകളെയും പിന്നാക്ക വിഭാഗങ്ങളെയും സ്വയം പര്യാപ്തമാക്കുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വനിതാ സംരംഭകർക്ക് പ്രത്യേക പലിശരഹിത വായ്പാ പദ്ധതി, പ്രിയദർശിനി സ്വയം തൊഴിൽ വായ്പാ പദ്ധതി, സർവീസിൽ നിന്ന് വിരമിച്ചവർക്കും കുടുംബ പെൻഷൻ ലഭിക്കുന്നവർക്കുമുള്ള വായ്പാ പദ്ധതി എന്നിവയാണ് ക്ഷേമ പദ്ധതികൾ. നെല്ലിന്റെ സംഭരണ വില വിതരണം പുനരാരംഭിക്കാൻ സംസ്ഥാന പ്രോത്സാഹന ബോണസ് ഇനത്തിൽ സർക്കാർ 104.79 കോടി രൂപ അനുവദിച്ചു. അടുത്തയാഴ്ച മുതൽ വില വിതരണം പുനരാരംഭിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: പാലക്കാട് ജില്ലയിൽ മാത്രം ഇനിയും 300 കോടിയിലേറെ രൂപയാണ് കർഷകർക്ക് നെല്ല് സംഭരണ വിലയായി ലഭിക്കാനുള്ളത്. നിശ്ചിത വായ്പാ പരിധി എത്തിയതോടെ 2 ആഴ്ച മുൻപാണ് വില വിതരണം നിർത്തിവെച്ചത്. കഴിഞ്ഞ ആഴ്ച താങ്ങുവിലയായി കേന്ദ്രം അനുവദിച്ച 90 കോടി രൂപ വിതരണം ചെയ്ത് തീർന്നിരുന്നു. ഈ മാസം 31 മുൻപ് 2ാം വിള നെല്ലെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിൽ വില വിതരണം വൈകുന്നത് ജില്ലയിലെ കർഷകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. 1 ആഗസ്റ്റ് മുതൽ ഈ സീസണിലെ നെല്ലെടുപ്പ് നടപടികളും ജില്ലയിൽ ആരംഭിക്കും.
3: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
3: നീറ്റ് പരീക്ഷാ വിഷയത്തിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി SFI. ലോക്ഭവനിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. മറ്റ് ജില്ലകളിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചു. നാളെ SFIയുടെ വിദ്യാഭ്യാസ ബന്ദാണ്. അതേസമയം ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിലെ ചർച്ചയിൽ നിന്ന് കോൺഗ്രസ് ഒളിച്ചോടുന്നതായി BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് നാളെ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കും. ശബരിമല സ്വർണ അപഹരണ കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് ഇന്ന് രാവിലെയാണ് കസ്റ്റഡിയിൽ എടുത്തത്. കൊല്ലം പോലീസ് ക്ലബിലെ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. നടിയെ ആക്രമിച്ച കേസിലെ 5-6 പ്രതികളുടെ ശിക്ഷ മരവിപ്പിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. 5-ാം പ്രതി സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവർ നൽകിയ ഹർജികളാണ് ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. നേരത്തെ 1-ാം പ്രതി പൾസർ സുനിയുടെ ഇതേ ആവശ്യവും ഹൈക്കോടതി തള്ളിയിരുന്നു. 2025 ഡിസംബറിലാണ് എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി 6 പ്രതികൾക്ക് 20 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചത്. സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതേസമയം അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 4-അംഗ ഉന്നതതല സമിതിയെ സിക്കിം സർക്കാർ നിയോഗിച്ചു. ഇസ്ലാമിക പണ്ഡിതൻ കെ ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 2016 മുതൽ സമസ്ത സെക്രട്ടറിയായിരുന്നു അദ്ദേഹം. ആലിക്കുട്ടി മുസ്ലിയാറുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. 1076 എന്ന ടോൾ ഫ്രീ നമ്പറിൽ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനത്തിൽ ബന്ധപ്പെടാൻ സാധിക്കുമെന്ന് അധികൃതർ. ഇത് സംബന്ധിച്ച് സാമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെടുത്തി നടത്തുന്ന പ്രചാരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെൽ അറിയിച്ചു. കൊല്ലം കോർപ്പറേഷന്റെ അറബ്ശാല പരീക്ഷണാടിസ്ഥാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
5: അറബ്ശാല വർഷങ്ങളോളം പ്രവർത്തനരഹിതമായി കിടന്നതുമൂലം അനധികൃത കശാപ്പ് നഗരത്തിൽ വ്യാപകമാണ്. കശാപ്പ് മാലിന്യങ്ങൾ ജലാശയങ്ങളിലും റോഡരികുകളിലും കൊണ്ടു തള്ളുന്നതും പതിവാണ്. കശാപ്പ് ചെയ്ത് ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മൃഗങ്ങളുടെ ആരോഗ്യ പരിശോധനയും ഉണ്ടായിരുന്നില്ല. അറബ്ശാല പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങിയതോടെ ഗുരുതരമായ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. കൊല്ലം കോർപ്പറേഷൻ 56 ലക്ഷം രൂപ ചെലവഴിച്ചാണ് അറബ്ശാല പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നത്. അറബ്ശാലയിലെ മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളുടെ കാര്യക്ഷമത പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം പൂർണ്ണതോതിൽ പ്രവർത്തിച്ചു തുടങ്ങും.
3: പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ സിംബാബ്വെ 7 വിക്കറ്റ് നഷ്ടത്തിൽ 125 റൺ എടുത്തു. പരമ്പരയിലെ 2ാം മത്സരം ശനിയാഴ്ചയും 3ാം മത്സരം ഞായറാഴ്ചയും നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ യുവജനങ്ങളുടെ ഭാവിക്കും ക്ഷേമത്തിനുമാണ് പ്രാധാന്യം നൽകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നീറ്റ് വിഷയത്തിൽ കുറ്റക്കാർക്ക് ശിക്ഷ അതിവേഗം ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുമെന്നും പ്രധാനമന്ത്രി. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ മേഖലയിൽ സമഗ്ര പഠനം അനിവാര്യമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 38 തദ്ദേശ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. സ്ത്രീകൾക്ക് സുരക്ഷിത രാത്രികാല യാത്ര ഉറപ്പാക്കുന്നതിന് പിങ്ക് ബസ് സർവീസ് ആരംഭിച്ചു.

0: കെഎസ്ആർടിസി. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺ വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സന്ധ്യാഗീതം. ആദ്യഗാനം ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം വി ദക്ഷിണാമൂർത്തി.
2: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with കിൻഡർ ഹോസ്പിറ്റൽസ്.
1: Music with Radio Sandhmanam 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീത. ഒരു നാടിന്റെ ചരിത്രം അതിന്റെ സ്മാരകങ്ങളിലും രേഖകളിലും മാത്രമല്ല, ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ മുന്നോട്ട് നയിച്ച സ്ഥാപനങ്ങളിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. അത്തരത്തിൽ കേരളത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ വളർച്ചയ്ക്ക് നിശബ്ദ സാക്ഷിയായി പതിറ്റാണ്ടുകളായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പേരാണ് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അഥവാ KSRTC. ലക്ഷക്കണക്കിന് യാത്രക്കാരുടെ വിശ്വസ്ത സഹയാത്രികനായും അനവധി ഓർമ്മകളുടെ വാഹകനായും മാറിയ ഈ പൊതുഗതാഗത സ്ഥാപനത്തിന്റെ ചരിത്രം യഥാർത്ഥത്തിൽ കേരളത്തിന്റെ തന്നെ ചരിത്രത്തിന്റെ ഒരു സുപ്രധാന അധ്യായമാണ്. എങ്ങനെയാണ് ഈ ജനകീയ സ്ഥാപനം പിറന്നത്? എങ്ങനെയാണ് ആനവണ്ടി മലയാളികളുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായത്? നമുക്ക് ഇന്ന് ആ ചരിത്രത്തിന്റെ താളുകൾ ഒന്ന് മറിച്ചു നോക്കാം. 1938 അന്നത്തെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്രതിരുനാൾ ബാലരാമവർമ്മയാണ് തന്റെ പ്രജകൾക്ക് സൗകര്യപ്രദമായ സഞ്ചാര സൗകര്യം ഉറപ്പുവരുത്തുന്നതിനായി ട്രാവൻകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് അഥവാ TSTD എന്ന പേരിൽ ബസ് സർവീസിന് തുടക്കമിടുന്നത്. 1938 February 21 തിരുവനന്തപുരത്ത് നിന്നും കന്യാകുമാരിയിലേക്കായിരുന്നു ആദ്യ സർവീസ്. കാളവണ്ടി യുഗത്തിൽ നിന്നും യന്ത്രയുഗത്തിലേക്കുള്ള ഒരു നാടിന്റെ പരകായ പ്രവേശമായിരുന്നു ആ വാഹനയാത്ര. അതോടെ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന ജനകീയ യാത്രാ സൗകര്യം ആരംഭിച്ചു. യൂറോപ്യൻ പര്യടന വേളയിൽ അവിടുത്തെ പ്രത്യേകിച്ച് ലണ്ടനിൽ കണ്ട ജനകീയ ഗതാഗതം തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാളിന്റെ ശ്രദ്ധയിൽ വന്നതോടെയാണ് മലയാള മണ്ണിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ബസ് യാത്രാ സംരംഭത്തിന് ഉദയമുണ്ടായത്. അക്കാലത്ത് ജലഗതാഗതമായിരുന്നു തിരുവിതാംകൂറിലും കൊച്ചിയിലും മുഖ്യ ആശ്രയം. തിരുവനന്തപുരത്തിനും കന്യാകുമാരിക്കും ഇടയിലുള്ള സിമന്റ് റോഡിലും തിരുവനന്തപുരം നഗരത്തിലും അത്യപൂർവമായി ചിലർ മോട്ടോർ വാഹനങ്ങൾ പൊതുജനയാത്രയ്ക്കായി ഓടിച്ചിരുന്നു. ഇവർ യാത്രാകൂലിയിനത്തിൽ നടത്തിയ അമിതമായ ചാർജ് പരാതികളായി രാജാവിന്റെ സമക്ഷം ലഭിച്ചപ്പോഴാണ് സർക്കാർ ഉടമസ്ഥതയിൽ ന്യായനിരക്കിൽ ബസ് സർവീസ് തുടങ്ങണമെന്ന ആലോചന ജനിച്ചത്. ഈ ചിന്ത മനസ്സിൽ ഒതുങ്ങിയിരിക്കുമ്പോഴായിരുന്നു മഹാരാജാവിന്റെ യൂറോപ്യൻ പര്യടനം. ലണ്ടൻ പാസഞ്ചർ ട്രാൻസ്പോർട്ട് ബോർഡിന്റെ സർവീസുകൾ കണ്ടുപഠിച്ച അദ്ദേഹം അതിനെ മാതൃകയാക്കി തന്റെ രാജ്യത്ത് ജനകീയ വണ്ടികൾ ഏർപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു. ലണ്ടൻ സന്ദർശന വേളയിൽ തന്നെ ലണ്ടൻ പാസഞ്ചർ ട്രാൻസ്പോർട്ട് ബോർഡ് അധികൃതരുമായി അദ്ദേഹം ചർച്ചകൾ നടത്തി. തിരുവിതാംകൂറിൽ ഇത്തരത്തിൽ ഗതാഗത പരിഷ്കാരം നടപ്പാക്കാനുള്ള മഹാരാജാവിന്റെ ആഗ്രഹത്തിന് അവർ എല്ലാ പിന്തുണയും നൽകി. ബോർഡിൽ ഓപ്പറേറ്റിംഗ് സൂപ്രണ്ടായി പ്രവർത്തിച്ച CG സോൾട്ടറെ സേവനത്തിനായി തിരുവിതാംകൂറിന് വിട്ടു നൽകാൻ ബോർഡ് തീരുമാനിച്ചു. 1937 September 20 തിരുവനന്തപുരത്തെത്തിയ അദ്ദേഹത്തെ തിരുവിതാംകൂർ ട്രാൻസ്പോർട്ട് സൂപ്രണ്ടായി നിയമിച്ചുകൊണ്ട് രാജകീയ വിളംബരമുണ്ടായി. ആദ്യം ഒരു നാട്ടുരാജ്യത്തിന് വേണ്ട യാത്രാ സൗകര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കിയ സോൾട്ടറുടെ ശുപാർശ പ്രകാരം ഇംഗ്ലണ്ടിൽ നിന്നും കോമർ കമ്പനിയുടെ 60 chassis വാങ്ങി. കപ്പലിൽ എത്തിയ ഈ ചാസികൾ ഘടിപ്പിച്ചിരുന്നത് പെർക്കിൻസ് ഡീസൽ എഞ്ചിനുകളിലായിരുന്നു. സോൾട്ടർ മുൻകൈയെടുത്ത് നിർമ്മിച്ച മെക്കാനിക്കൽ സ്റ്റാഫുകൾക്കായിരുന്നു ബോഡി നിർമ്മാണ ചുമതല. ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ സോൾട്ടറുടെ രൂപകൽപ്പനയിൽ തീർത്ത ഒരു ബസ് ഓടിച്ച് പരീക്ഷണം നടത്തി. അത് വിജയകരമായതോടെ ആ മാതൃകയിൽ സോൾട്ടറുടെ മേൽനോട്ടത്തിൽ നാട്ടിലെ മര ഉരുപ്പടികൾ കൊണ്ട് ചാസികൾക്ക് മുകളിലോട്ട് ബോഡി പണിതുയർത്തി. ഇരുമ്പ് തകിടും ബോൾട്ടുകളും ബോംബെയിൽ നിന്ന് വാങ്ങി. ബസിന്റെ ചില്ലുകളാവട്ടെ ഇംഗ്ലണ്ടിൽ നിന്നാണ് വരുത്തിയത്. ഇനി വേണ്ടത് ഡ്രൈവർമാരും കണ്ടക്ടർമാരും. തിരുവനന്തപുരം കന്യാകുമാരി റോഡിൽ സ്വകാര്യ വാഹനങ്ങൾ ഓടിച്ചിരുന്നവരെ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരഞ്ഞെടുത്തു. സോൾട്ടർ തന്നെയാണ് ഇവരുടെ മികവ് നേരിട്ട് പരീക്ഷിച്ചത്. അഭ്യസ്ത വിദ്യരായവരെ അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടക്ടർമാരാക്കി. 100-ൽ പരം ബിരുദധാരികളെ ഇൻസ്പെക്ടർമാരായും ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരുമായും തിരഞ്ഞെടുത്തതോടെ ജനകീയ വണ്ടി ഓട്ടത്തിന് സന്നദ്ധമായി. 1938 February 20 തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന ഔദ്യോഗിക അറിയിപ്പുണ്ടായി. പൗര പ്രമാണിമാരും ഉദ്യോഗസ്ഥരുമടക്കം വൻ ജനാവലി നോക്കി നിൽക്കെ മഹാരാജാവും അമ്മ മഹാറാണിയും ഇളയ രാജാവ് ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയും അടുത്ത ബന്ധുവായ ക്യാപ്റ്റൻ ഗോദവർമ്മരാജയും ഏറ്റവും മുന്നിൽ അലങ്കരിച്ച ബസ്സിൽ കയറിയിരുന്നു. ഡ്രൈവറുടെ റോളിൽ ശ്രീ സോൾട്ടർ തന്നെയായിരുന്നു. ആദ്യ ബസ് സ്റ്റാർട്ടായപ്പോൾ അത് ഒരു നാടിന്റെ വികസന മാറ്റത്തിന്റെ അറിയിപ്പ് കൂടിയായി. തൊട്ടു പിന്നാലെ 32 ബസ്സുകളും അതിന് അകമ്പടി എന്നോണം ആരവം മുഴക്കി ജനവും. മെയിൻ റോഡ് വഴി കവടിയാർ കൊട്ടാരം വരെയുള്ള ബസിന്റെ രാജകീയ എഴുന്നള്ളത്തോടെ തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. February 21 മുതൽ തിരുവനന്തപുരം കന്യാകുമാരി റൂട്ടിൽ ഈ ബസ്സുകൾ സർവീസ് ആരംഭിച്ചു. ഒരു ബസ്സിൽ 23 പേരെ കയറ്റാനായിരുന്നു അനുമതി. ഇവർക്കിരിക്കാൻ തടി സീറ്റുകൾ. ഓരോ റൂട്ടിലേക്കും കൂലി നിരക്കുകൾ പൊതുജന ശ്രദ്ധയ്ക്കായി നാട്ടിലെങ്ങും പ്രദർശിപ്പിച്ചു. നിശ്ചിത സമയക്രമമനുസരിച്ചാണ് ഓട്ടം. ഒരു മൈലിന് അരച്ചക്രമായിരുന്നു കൂലി. മിനിമം കൂലിയും ഇത് തന്നെ. യാത്രാ ബസ്സുകളോടൊപ്പം ഒരു പാഴ്സൽ ബസ്സും പ്രത്യേകം ഓടിച്ചിരുന്നു. തിരുവനന്തപുരം കന്യാകുമാരി റൂട്ടിലും അധികം വൈകാതെ നാഗർകോവിലിലേക്കും സർവീസുകൾ ആരംഭിച്ചു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്നായിരുന്നു യാത്രയുടെ തുടക്കം. കന്യാകുമാരി വരെ 30 നാഗർകോവിൽ വരെ 40 സ്റ്റോപ്പുകൾ ഉണ്ടായിരുന്നു. തിരുവിതാംകൂറിൽ തുടങ്ങിയ യാത്രാ വിപ്ലവം കൊച്ചിയിലേക്കും മലബാറിലേക്കും വ്യാപിപ്പിച്ചപ്പോഴേക്കും നാട്ടുരാജ്യങ്ങൾ അപ്രത്യക്ഷമായി. പകരം കേരളം വന്നു. തിരുവിതാംകൂർ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബോർഡ് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനായി. 1965 April 1 നമ്മൾ ഇന്ന് കാണുന്ന, നമ്മൾ ഏറെ ഇഷ്ടപ്പെടുന്ന KSRTC രൂപം കൊണ്ടത്. 1939 മോട്ടോർ വെഹിക്കിൾസ് ആക്ട് നിലവിൽ വരുന്നത്. 1949 കൊച്ചിയിലേക്കും 1956 കേരളം രൂപീകരിക്കപ്പെട്ട ശേഷം മലബാറിലേക്കും സർവീസ് ആരംഭിച്ചു. 1950 റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആക്ട് നിലവിൽ വന്ന ശേഷം പിന്നീട് 1965 April 1 ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഇന്നത്തെ KSRTC ആയി മാറുന്നത്. ആനവണ്ടി എന്നാണ് അന്നും ഇന്നും KSRTCയുടെ വിളിപ്പേര്. ആനയുടെ ചിത്രമുള്ള സർക്കാർ മുദ്ര ബസ്സുകളിൽ ഉള്ളതുകൊണ്ടായിരിക്കണം ഇത്തരമൊരു പേര് വന്നത്. 6 പതിറ്റാണ്ടിലേറെയായി കേരളത്തിന്റെ വിവിധ കോണുകളിലേക്ക് സേവനത്തിന്റെ കൂടി പാതയിൽ യാത്ര തുടരുകയാണ് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. പ്രതിസന്ധികളുടെ കാലത്തു നിന്നും വികസനത്തിന്റെ കാലത്തിലേക്കുള്ള യാത്രയിലാണ് KSRTC. കഴിഞ്ഞ കുറച്ചു കാലമായി യാത്രക്കാരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. KSRTC ആരംഭിച്ച ബഡ്ജറ്റ് ടൂറിസം പദ്ധതിയും പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രയും ഗ്രാമവണ്ടി സർവീസും വൻ ഹിറ്റാണ്. കാലം മാറുന്നതിനനുസരിച്ച് യാത്രക്കാരുടെ പ്രതീക്ഷകളും ആവശ്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് സ്വയം നവീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ന് KSRTC. സാധാരണ ഓർഡിനറി സർവീസുകൾ മുതൽ ഫാസ്റ്റ് പാസഞ്ചർ, സൂപ്പർ ഫാസ്റ്റ്, സൂപ്പർ എക്സ്പ്രസ്, ഡീലക്സ്, ലോ ഫ്ലോ സിറ്റി ബസ്സുകൾ, എ സി സർവീസുകൾ, ദീർഘദൂര യാത്രകൾക്കായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുക്കിയ കെ സ്വിഫ്റ്റ് ബസ്സുകൾ വരെ ഇന്ന് യാത്രക്കാർക്ക് തിരഞ്ഞെടുക്കാനുണ്ട്. ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ്, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ, മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ യാത്രാ വിവരങ്ങൾ അറിയാനുള്ള സൗകര്യം, സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും കൂടുതൽ സൗഹൃദപരമായ സേവനങ്ങൾ എന്നിവയിലൂടെ കെ എസ് ആർ ടി സി കൂടുതൽ ജനകീയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പരിസ്ഥിതി സൗഹൃദ പൊതുഗതാഗതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇലക്ട്രിക് ബസ്സുകളും കെ എസ് ആർ ടി സിയുടെ സേവനത്തിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. ശബ്ദ വായു മലിനീകരണം കുറയ്ക്കാനും ഹരിത ഗതാഗതം പ്രോത്സാഹിപ്പിക്കാനുമുള്ള ഈ ചുവടുവയ്പ് പ്രശംസാർഹമാണ്. 6 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒരു പൊതുഗതാഗത സ്ഥാപനം പാരമ്പര്യത്തിന്റെ കരുത്തും ആധുനികതയുടെ വേഗവും ഒരുമിപ്പിച്ചുകൊണ്ട് പുതിയ തലമുറയുടെ പ്രതീക്ഷകൾക്കൊപ്പവും കെ എസ് ആർ ടി സി ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. കാലം മാറാം, വഴികൾ മാറാം, യാത്രയുടെ രീതികളും മാറാം. എന്നാൽ കേരളീയരുടെ മനസ്സിൽ ആനവണ്ടി എന്ന പേരിൽ ഇടം നേടിയ കെ എസ് ആർ ടി സി എന്നും വിശ്വാസത്തിന്റെ, സേവനത്തിന്റെ, കരുതലിന്റെ പ്രതീകമായി മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അറിയാം അറിവ് നേടാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. സൈനിങ് ഓഫ് പ്രീത. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ.

0: റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്. ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഫോണിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. രാജ്യത്തെ യുവാക്കളുടെ പ്രതീക്ഷകളും ആവശ്യങ്ങളും നിറവേറ്റുന്നതിനായി സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വിമർശനമുയർത്തി. നീറ്റ് വിഷയത്തിൽ NDA എംപിമാരും പ്രതിപക്ഷ എംപിമാരും ഇന്ന് പാർലമെന്റ് മന്ദിര പരിസരത്ത് പ്രതിഷേധം നടത്തി. വിഷയം പാർലമെന്റ് ചർച്ച ചെയ്യണമെന്ന് NDA എംപിമാരും വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവയ്ക്കണമെന്ന് പ്രതിപക്ഷ എംപിമാരും ആവശ്യപ്പെട്ടു. പ്രതിഷേധം നടത്തുന്ന വിദ്യാർത്ഥികളുമായി പ്രധാനമന്ത്രി നേരിട്ട് സംസാരിക്കണമെന്ന്
1: സർക്കാർക്ക് എം പി ബാർ ഖേ പ്രദർശന കിട്ടേ സത്രോ ചലേ കംസോർ ഹെക് ചിൽഡ്രൻ ആർ പ്രൊട്ടസ്റ്റിംഗ് ദർ ഓൾ യങ് കട്ട് ഓൾ ദി ഇന്റർനെറ്റ്.
0: അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21-ാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും പശ്ചിമേഷ്യൻ പ്രതിസന്ധി പരിഹരിക്കണമെന്നും ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന ഉച്ചകോടിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഭീകരവാദത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാ നിലപാട് സ്വീകരിക്കണമെന്നും 33-ാമത് ആസിയാൻ റീജിയണൽ ഫോറം മന്ത്രിതല യോഗത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. എഥനോൾ കലർത്തിയ ഇന്ധനം ഉപയോഗിക്കുന്നത് മൂലം എഞ്ചിൻ തകരാറോ വാഹനങ്ങൾ കേടാകുന്നതോ ആയ വ്യാപക പരാതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയിൽ ഇക്കാര്യം രേഖാമൂലം അറിയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ്

0: തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഉപതിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ N. ശേഷാദ്രിനാഥൻ. അന്തിമ വോട്ടർ പട്ടിക August 19 പ്രസിദ്ധീകരിക്കും. 3,06,947 വോട്ടർമാരാണ് പട്ടികയിലുള്ളത്. KSRTCയുടെ പിങ്ക് ബസ് ലേഡീസ് ഓൺലി സർവീസിന് സംസ്ഥാനത്ത് തുടക്കമായി. ഉദ്ഘാടനം മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
2: ടെക്നോ പാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വനിതകൾക്ക് രാത്രികാല യാത്രയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി രാത്രി 8 മണിക്കും 10 മണിക്കും പിങ്ക് ബസ് സർവീസുകൾ നടത്തും. വൈകാതെ മറ്റു ജില്ലകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. രാത്രി സർവീസുകൾക്ക് പുറമെ പകൽ സമയങ്ങളിലും പിങ്ക് ബസിന്റെ സേവനം ലഭ്യമാക്കും. ട്രെയിനിലെത്തുന്ന സ്ത്രീകൾ, ചെറിയ കുട്ടികളുമായി യാത്ര ചെയ്യുന്ന അമ്മമാർ, രോഗികൾ തുടങ്ങിയവർക്ക് മെഡിക്കൽ കോളേജിലേക്ക് സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കുന്നതിനാണ് രാവിലെയും പിങ്ക് ബസ് സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത്.
1: സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ കാണാതായ കോട്ടയം സ്വദേശി അനീഷ് മോഹനന്റെ മൃതദേഹം കണ്ടെടുത്തു. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അപകടത്തിൽ കാണാതായ 25 പേരുടെയും മൃതദേഹങ്ങൾ ഇതിനകം കണ്ടെടുത്തതായി അധികൃതർ അറിയിച്ചു. ഗുജറാത്തിന്റെ വിവിധ മേഖലകളിൽ കനത്ത മഴ ജനജീവിതത്തെ ബാധിച്ചു. സൂറത്ത്, വൽസാദ് ജില്ലകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ താനെ, പാൽഘർ, നാസിക്, പൂനെ എന്നിവിടങ്ങളിൽ ഇന്ന് കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പുറപ്പെടുവിച്ചു. പൂനെയിലേക്കും കൊങ്കൺ മേഖലയിലേക്കും പോകുന്ന വിനോദസഞ്ചാരികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. ഹിമാചൽ പ്രദേശിലെ കാംഗ്ര ജില്ലയിൽ ഗാർഗുൺ, സ്പാഡ ഗ്രാമങ്ങളിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ വൻ നാശനഷ്ടം രേഖപ്പെടുത്തി. ദുരന്തത്തിൽ 25 വീടുകൾ പൂർണ്ണമായും നശിച്ചു. ആളപായം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മുൻകരുതലിന്റെ ഭാഗമായി 2 ഗ്രാമങ്ങളും പൂർണ്ണമായും ഒഴിപ്പിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദിറിൽ പ്രതിഷേധത്തിനിടെ ഒരു സ്ത്രീ മരിച്ചതായി സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമെന്ന് ഡൽഹി പോലീസ്. പ്രതിഷേധത്തിനിടെ മരിച്ചതായി പ്രചരിക്കുന്ന സ്ത്രീ നിലവിൽ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും പോലീസ് അറിയിച്ചു. ഡൽഹി പോലീസ് കമ്മീഷണർക്ക് ദേശീയ സുരക്ഷാ നിയമം പ്രകാരം അനുവദിച്ചിരിക്കുന്ന കരുതൽ തടങ്കൽ അധികാരങ്ങൾ പുതിയതല്ലെന്നും ഓരോ 3 മാസത്തിലും ഈ ഉത്തരവ് പുറപ്പെടുവിക്കാറുണ്ടെന്നും ഡൽഹി പോലീസ്. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ആരംഭിക്കുന്നതിന് വളരെ മുൻപ് തന്നെ 18 വരെയുള്ള കാലയളവിലേക്ക് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നതായും പ്രസ്താവനയിൽ പറയുന്നു. 23rd കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ തുടക്കം. 10 ദിവസം നീളുന്ന മത്സരങ്ങളിൽ 10 ഇനങ്ങളിലായി 74 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കും. 125-അംഗ ഇന്ത്യൻ സംഘത്തെ ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്ര, മീരാഭായ് ചാനു, ലവ്നിന ബോർഗോഹെയ്ക്ക് എന്നിവർ നയിക്കും. അത്ലറ്റിക്സ്, ബോക്സിംഗ്, ഭാരോദ്വഹനം എന്നിവയിലാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ സിംബാബ്വെക്കെതിരെ ഇന്ത്യയ്ക്ക് 126 റൺസ് വിജയലക്ഷ്യം. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 11th ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 112 റൺസ് എന്ന നിലയിലാണ്. പരമ്പരയിലെ 2nd മത്സരം ശനിയാഴ്ചയും 3rd മത്സരം ഞായറാഴ്ചയും നടക്കും. സിന്ധു നദീജല കരാറിനെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാൻ നടത്തിയ പരാമർശങ്ങളെ തള്ളി ഇന്ത്യ. അതിർത്തി കടന്നുള്ള ഭീകരതയെ രാഷ്ട്രനയത്തിന്റെ ഭാഗമാക്കുന്ന പാകിസ്ഥാന്റെ നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് UN സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി P. ഹരീഷ് പറഞ്ഞു. ഇന്ന് ദേശീയ പ്രക്ഷേപണ ദിനം. 1927 ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ കീഴിൽ ബോംബെയിൽ നിന്ന് രാജ്യത്തെ ആദ്യ റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത്. 1936 ജൂൺ 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ ആയി മാറി. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചത്. കഴിഞ്ഞ 99 വർഷത്തിനിടയിൽ പ്രക്ഷേപണ മേഖല റേഡിയോയിൽ നിന്നും അത്യാധുനിക ഡിജിറ്റൽ സ്ട്രീമിംഗിലേക്ക് അതിവേഗം വളർന്നതായി പ്രസാർ ഭാരതി CEO ഗൌരവ് ദ്വിവേദി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി റൊമാനിയയിലെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഊഷ്മള വരവേൽപ്പ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ചർച്ചയ്ക്ക് സന്നദ്ധതയറിയിച്ച് കേന്ദ്ര സർക്കാർ. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് അതിവേഗ ശിക്ഷ ഉറപ്പാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അന്താരാഷ്ട്ര സമുദ്രപാതകൾ സുരക്ഷിതമായി തുടരണമെന്ന് 21st ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 23rd കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോവിൽ ഇന്ന് തുടക്കം. 125 ഇന്ത്യൻ താരങ്ങൾ ഗെയിംസിൽ മാറ്റുരയ്ക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35. ആകാശവാണി. യുവവാണി.
3: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ ആറ്റിങ്ങൽ സർക്കാർ കോളേജിലെ വിദ്യാർത്ഥികൾ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രത്യേക പരിപാടിയുടെ രണ്ടാം ഭാഗം കേൾക്കാം.
4: എന്റെ പേര് അദീന സതീഷ്. എനിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയാനുള്ളതെന്ന് വെച്ചാൽ എന്റെ കോളേജിനെ പറ്റി തന്നെയാണ്. ഞാൻ പഠിക്കുന്ന കോളേജ് ഗവൺമെന്റ് കോളേജ് ആറ്റിങ്ങൽ, പി ജി ഇംഗ്ലീഷ് ആണ് പഠിക്കുന്നത്. കോളേജ് പ്രതീക്ഷിച്ചതിൽക്കാലും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ടീച്ചേഴ്സിനെയും ഫ്രണ്ട്സിനെയും സീനിയേഴ്സിനെയൊക്കെയാണ് എനിക്ക് ആ കോളേജിൽ നിന്ന് കിട്ടിയത്. ഞാൻ സിറ്റിയിലോ ഏതെങ്കിലും വുമൻസ് കോളേജോ ആർട്സ് കോളേജോ പോവാന്ന് വിചാരിച്ചെങ്കിലും പിന്നീട് ദൂരെ കൂടുതലുമുണ്ട് ഞാൻ ചൂസ് ചെയ്ത കോളേജാണ് ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജ്. പക്ഷെ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ്, പ്രത്യേകിച്ച് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് ഭയങ്കര സപ്പോർട്ടീവും ആയിട്ടുള്ള ഒരു കോളേജാണ്. അക്കാഡമിക്സിലായിക്കോട്ടെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഭയങ്കര സ്ട്രിക്ട് ആയിട്ടുള്ള ടീച്ചേഴ്സ് അല്ലാതെ നല്ല സ്റ്റാൻഡേർഡ് ടീച്ചിങ്ങും ഫ്രണ്ട്ഷിപ്പും ഒക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സ് ആണ്. ആ കോളേജിൽ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അക്കാഡമിക്സ് അല്ലാതെ മറ്റു കാര്യങ്ങളിലൊക്കെ കുട്ടികളെ എൻകറേജ് ചെയ്യുന്ന, ഇപ്പൊ തന്നെ ആകാശവാണിയുടെ ഒരു പ്രോഗ്രാം കോളേജിൽ കോർഡിനേറ്റ് ചെയ്തതും അതുപോലെ അതിനുവേണ്ടി കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചതും ഒക്കെ നമ്മുടെ ടീച്ചേഴ്സ് ആണ്. ഇവിടെ വരാൻ പറ്റിയതിലും ആ ടീച്ചേഴ്സിനെ ഞാൻ നന്ദി പറയുന്നു.
5: തെരയിഴുക്ക് എന്നാച്ചിമുത്ത് ഏ മത്തളം കൊട്ടേ
6: സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

സ്വപ്നങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: റേഡിയോ സ്വാന്തനം 90.4 FM സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സുന്ദര സഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. അറിവിൻ്റെയും ആനന്ദത്തിൻ്റെയും പൊരുൾ അന്വേഷിച്ചാണ് മഹാഭൂരിപക്ഷവും യാത്രകൾ നടത്തുന്നത്. ഇന്നോളം നടത്തിയ യാത്രകളുടെ ആകെത്തുകയാണ് സുന്ദരസഞ്ചാരമെന്ന് ഒറ്റ വാക്കിൽ പറയാം. വർത്തമാനകാല ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നുള്ള മോചനം കൂടിയാണ് യാത്രകൾ. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ലഭിക്കുന്ന അസുലഭ സൗഭാഗ്യം ചില്ലറയല്ല. പുത്തൻ സൗഹൃദങ്ങളും രുചിഭേദങ്ങളും എടുത്തു പറയേണ്ടത് തന്നെ. സന്തോഷത്തിൻ്റെ പുത്തൻ കൂട്ടുകെട്ടുകളുടെ, രുചിക്കൂട്ടുകളുടെ, വിജ്ഞാനത്തിൻ്റെ ലോകത്തേക്കുള്ള യാത്ര തുടരുകയാണ്. ഇന്ന് വരെ പ്രിയ ശ്രോതാക്കൾ നൽകിയ നിസ്സീമമായ പ്രോത്സാഹനമാണ് സുന്ദര സഞ്ചാരത്തെ മുന്നോട്ട് നയിക്കുന്നത്. തുടർന്നും പ്രോത്സാഹനം ഉണ്ടാകണം എന്നഭ്യർത്ഥിക്കുന്നു. ഭാരതത്തിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതായ ലക്ഷദ്വീപ് യാത്രാവിശേഷങ്ങളാണ് പങ്കുവച്ചു വരുന്നത്. ദ്വീപിൻ്റെ അറിയപ്പെടുന്ന ചരിത്രവും കണ്ണൂരും കോഴിക്കോടുമായിട്ടുള്ള അടുപ്പവും പരാമർശിച്ചിരുന്നു. ഭാഷയിലും ആചാരങ്ങളിലും ഭക്ഷണ രീതികളിലും അവ പ്രതിഫലിക്കുന്നുണ്ടായിരുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. കടലിൽ നിന്ന് മത്സ്യവും കരയിൽ നിന്ന് നാളികേരവും മാത്രം ലഭിക്കുന്ന ദ്വീപുകാർ ഉള്ളതുകൊണ്ട് ഓണം എന്ന പോലെ സന്തുഷ്ടരായി കഴിയുന്നതാണ് കാണാൻ കഴിഞ്ഞത്. വിനോദസഞ്ചാരികളായി എത്തുന്നവർക്ക് ആവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കളും കടൽ സാഹസിക വിനോദങ്ങൾ ഒരിക്കലും ഇവിടുത്തുകാരുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നാണ്. ക്രൂയിസിൽ ദ്വീപിൽ എത്തുന്നവർക്ക് തനത് ദ്വീപ് നൃത്തമടക്കമുള്ള കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതും പതിവാണ്. അഗത്തി ദ്വീപിലെ ലഗൂൺ ബീച്ചിലെ സൂര്യാസ്തമയ കാഴ്ചയുടെ വിസ്മയവും ബീച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ച ദ്വീപിലെ രുചിയൂറും വിഭവങ്ങളുടെ കാര്യവും പറഞ്ഞായിരുന്നു കൽപ്പേനി ദ്വീപിലുള്ള ഒരാളെ റെസ്റ്റോറൻറ്റിൽ വെച്ച് പരിചയപ്പെടാൻ കഴിഞ്ഞത് അനുഗ്രഹമായി. ദ്വീപിനെ സംബന്ധിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. ദ്വീപിലെ ഒരു ബോർഡ് മീറ്റിംഗിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം അഗത്തിയിൽ എത്തിയത്. ലക്ഷദ്വീപിൽ നിന്നും പിടിക്കുന്ന മത്സ്യം വില നൽകി കപ്പലിൽ കയറ്റി കൊണ്ടുപോകുവാനുള്ള സംവിധാനത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കാനാണ് ബോർഡ് മീറ്റിംഗ് നടന്നതെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച സുന്ദര സഞ്ചാരം അവസാനിപ്പിച്ചത്. കൂടുതൽ ദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. എന്നാൽ അവിടെ നിന്നു പിടിക്കുന്ന മത്സ്യസമ്പത്ത് വില നൽകി കപ്പലിൽ കയറ്റി കൊണ്ടുപോകുന്നതിനുള്ള നൂതന സംരംഭമാണ് അവിടെ ചർച്ചയാകുന്നത്. ഈ പദ്ധതി നടപ്പായാൽ ദ്വീപുകാരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുകയും അങ്ങനെ കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിച്ച് ജീവിതം മുന്നോട്ട് നീക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാനായത്. ദ്വീപിൽ നിന്നും ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മത്സ്യസമ്പത്ത് കൊണ്ടുപോകാനുള്ള ഗതാഗത സംവിധാനവും സോളാർ പവർ ഉൽപ്പാദിപ്പിച്ച് കോൾഡ് സ്റ്റോറേജുകൾ സ്ഥാപിച്ചാൽ കൂടുതൽ മത്സ്യസമ്പത്ത് ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് നല്ല തോതിൽ ക്രയവിക്രയങ്ങൾ നടത്താനാകും എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ടൂർ പ്രോഗ്രാമിൽ അഗത്തിയിലെ ചരിത്ര മ്യൂസിയവും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും അവിടെ എത്തിയപ്പോൾ അത് പൂട്ടിക്കിടക്കുന്നതായിട്ടാണ് കാണാനായത്. അടുത്തുള്ളവരോട് അന്വേഷിച്ചപ്പോൾ നവീകരണത്തിനായി അടച്ചിട്ടു എന്നാണ് പറഞ്ഞത്. അതിനാൽ തന്നെ ദ്വീപിനെ അടുത്തറിയാവുന്ന അദ്ദേഹത്തോട് തന്നെ മ്യൂസിയത്തെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം എന്ന് കരുതി. വളരെ ആവേശത്തോടെയാണ് ഞങ്ങളുടെ ആവശ്യം അദ്ദേഹം ഏറ്റെടുത്തത്. 2025 നവീകരണം നടത്തുന്നതിനായി പൂട്ടിയ ചരിത്ര മ്യൂസിയത്തിൻ്റെ പണി ഉടനെയൊന്നും ആരംഭിക്കില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. അങ്ങനെയെങ്കിൽ അവിടുത്തെ സൂക്ഷിപ്പ് വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാൻ ഞങ്ങൾ വിനയപൂർവ്വം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിൽ നിന്നറിഞ്ഞ ചരിത്ര മ്യൂസിയ വിശേഷങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് കരുതുന്നു. 8-ാം നൂറ്റാണ്ടിലെ ബുദ്ധ വിഹാരങ്ങളുടെ അവശിഷ്ടങ്ങളും അവിടെ അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന പ്രത്യേകതരം മണികളും മ്യൂസിയത്തിൽ പ്രദർശന വസ്തുക്കളായി ഉണ്ടെന്നും ഇത് അക്കാലത്ത് ബുദ്ധ സന്യാസിമാരുടെ വാസസ്ഥലം കൂടിയായിരുന്നു എന്നതിൻ്റെ ഉദാത്ത ഉദാഹരണമായി കരുതാമെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. അപകടങ്ങളിൽപ്പെട്ട് തകർന്ന പഴയകാല കപ്പലുകളുടെ അവശിഷ്ടങ്ങളും മാതൃകകളും അവിടെ പ്രദർശിപ്പിച്ചിരുന്നുവെന്നും സൂചിപ്പിച്ചു. ഇതിലും ബൃഹത്തും ധാരാളം പുരാതന വസ്തുക്കളും പ്രദർശിപ്പിക്കുന്ന ഒരു വലിയ മ്യൂസിയം കമരത്തിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിൽ നിന്നും അറിയാൻ കഴിഞ്ഞു. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സുന്ദരസഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. ലക്ഷദ്വീപ് വിശേഷങ്ങളാണല്ലോ നമ്മൾ പങ്കുവച്ചു വരുന്നത്. അഗത്തി ഐലൻഡിലെ ഏറ്റവും ഭംഗിയേറിയ ബീച്ചായ ലഗൂൺ ബീച്ചിൽ സൂര്യാസ്തമയ കാഴ്ച കാണാൻ പോയതും നേരത്തെ പറഞ്ഞിരുന്നു. സൂര്യാസ്തമയത്തിന് ശേഷം ബീച്ച് റെസ്റ്റോറൻറ്റിലെത്തി കാപ്പി കുടിക്കുമ്പോൾ പരിചയപ്പെട്ട കൽപ്പേനി ദ്വീപിലെ താമസക്കാരനും ദ്വീപിലെ ആദ്യത്തെ സയൻസ് ഗ്രാജുവേറ്റുമായ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞത് ഓർക്കുമല്ലോ. അദ്ദേഹത്തിൽ നിന്നറിഞ്ഞ ദ്വീപിൻ്റെ വർത്തമാനകാല സാഹചര്യങ്ങൾ, നവീകരണത്തിനായി ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്ന അഗത്തി ദ്വീപിലെ ചരിത്ര മ്യൂസിയത്തിലെ ഇരിപ്പ് വസ്തുക്കളുടെ കാര്യങ്ങളും പറഞ്ഞത് പരാമർശിച്ചാണ് നമ്മൾ ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ ദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഐതിഹ്യം പോലെ തോന്നിക്കുന്ന ചില കഥകൾ സംഭവം പോലെ കൽപ്പേനി സ്വദേശിയായ ബോർഡ് മെമ്പർ വിവരിച്ചത് ശ്രദ്ധേയമായിരുന്നു. അവിശ്വസനീയമെങ്കിലും കേൾക്കാൻ ഇമ്പമുണ്ടായിരുന്ന ആ കഥകൾ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത് അനുചിതമാകില്ല എന്ന് കരുതുന്നു. ആദ്യം കടലാമകളുടെ കഥ തന്നെയാകട്ടെ. ആദ്യകാലത്ത് ദ്വീപിലെ കുട്ടികളും കടൽ ജീവികളും ഒന്നിച്ചാണ് കളിച്ചു വളർന്നിരുന്നത്. കരയിലെ കുട്ടികളുടെ നേതാവ് ബഹർനിസ എന്ന പെൺകുട്ടിയായിരുന്നു. ഒരിക്കൽ കടലിൽ മുങ്ങിക്കളിച്ച ബഹർനിസയ്ക്കും കൂട്ടുകാർക്കും കടലിന്റെ മടിത്തട്ടിൽ നിന്നും അഴകുള്ള കുറെ മുത്തുകൾ ലഭിച്ചു. സന്തോഷം കൊണ്ട് മതിമറന്ന അവർ അതിവേഗം കരയിലേക്ക് നീന്തിക്കയറി. നിർഭാഗ്യം എന്ന് പറയട്ടെ, കരയിലേക്ക് നീന്തിക്കയറിയ അവർ തൻ്റെ കൈകൾ പരിശോധിച്ചപ്പോൾ കുറച്ച് മുത്തുകൾ നഷ്ടപ്പെട്ടതായി അറിഞ്ഞു. സങ്കടവും നിരാശയും കൊണ്ട് കരഞ്ഞുപോയ ബഹർനിസ തൻ്റെ പ്രിയ സുഹൃത്തുക്കളായ ആമകളെ വിളിച്ച് കാര്യം പറയുകയും കടലിൽ നിന്ന് മുത്തുകൾ കണ്ടെത്തി വേഗം ഏൽപ്പിക്കണമെന്ന് ആമ സുഹൃത്തുക്കളോട് ആജ്ഞാപിക്കുകയും ചെയ്തു. മുത്തന്വേഷിച്ച് നീന്തൽ ആരംഭിച്ച ആമകൾക്ക് മുത്തുകൾ കണ്ടെത്താൻ താല്പര്യമുണ്ടായിരുന്നില്ല. അവർ കൂടിയാലോചിച്ച ശേഷം കരയിലേക്ക് നീന്തിക്കയറി. എത്ര പരിശ്രമിച്ചിട്ടും മുത്തുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന കളവ് പറഞ്ഞു. പറയുന്നത് കളവാണെന്ന് മനസ്സിലാക്കിയ ബഹർനിസ മേലിൽ നിങ്ങളുമായി ചങ്ങാത്തമില്ലെന്നും ഇനി ഒരിക്കലും കരയിൽ കയറാൻ പാടില്ലെന്നും കർശനമായി വിലക്കേർപ്പെടുത്തി. എത്ര കേണപേക്ഷിച്ചിട്ടും

ആമകൾക്ക് നൽകിയ വിലക്ക് ബഹർനിസ നീക്കിയില്ല. ഒടുവിൽ അവരൊരു തന്ത്രം മുന്നോട്ട് വച്ചു. ഞങ്ങൾ മുട്ടയിടുന്നത് കരയിലാണ്, അതിനാൽ അടയിരിക്കാനുള്ള സമയമെങ്കിലും കരയിൽ കഴിയാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചെങ്കിലും അനുവാദം ലഭിച്ചില്ല. മുട്ടയിടുന്ന സമയമാകുമ്പോൾ കരയിൽ കയറി മുട്ടയിട്ട് കൊള്ളണമെന്നും മുട്ടയിട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ കടലിലേക്ക് മടങ്ങണം. മുട്ടയുടെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെന്ന് കർക്കശമായി പറഞ്ഞതുകൊണ്ടാണ് കടലാമകൾ മുട്ടകൾ കരയിൽ ഉപേക്ഷിച്ച് കടലിലേക്ക് പോകുന്നത്. ബഹർനസയുടെ മുത്തന്വേഷിച്ച് കടലാമകൾ ഇപ്പോഴും കടലിൻ്റെ അടിത്തട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗ്ലാസ് ബോട്ട് യാത്രയിൽ കടലിന്റെ അടിത്തട്ടിലൂടെ സഞ്ചരിക്കുന്ന ആമയെ കണ്ടത് പറഞ്ഞിരുന്നു. ഡോൾഫിനുകളുടെ ഉൽപ്പത്തിയെക്കുറിച്ചും മറ്റ് കടൽ ജീവികളിൽ നിന്നും മനുഷ്യരുമായി ഏറെ അടുത്തിടപഴകാൻ ഡോൾഫിനുകൾ ശ്രമിക്കുന്നതിൻ്റെയും കഥയായിരുന്നു അടുത്ത്. മക്കയിൽ നിന്നും ലക്ഷദ്വീപിൽ എത്തിച്ചേർന്ന മുഹമ്മദ് നബിയുടെ പിൻഗാമി ഉബൈദുള്ള എന്ന പണ്ഡിതനിലൂടെയാണല്ലോ ലക്ഷദ്വീപിൽ ഇസ്ലാം മതം പ്രചരിച്ചത്. അക്കാലത്തെ ഒരു റമസാൻ വ്രതകാലത്ത് നടന്ന സംഭവം എന്ന നിലയിലായിരുന്നു കഥ വികസിച്ചത്. റംസാൻ നോമ്പ് തുടങ്ങി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രാർത്ഥനയ്ക്കായി നടന്നുപോയ ഉബൈദുള്ള കടലിൽ കളിക്കുന്ന കുട്ടികളെ കണ്ട് അത്ഭുതപ്പെട്ടു. ഈ വ്രതാനുഷ്ഠാന കാലത്ത് പൊക്കിളിന് മുകളിൽ വെള്ളത്തിൽ മുങ്ങുന്നത് ആശാസ്യമല്ല, അങ്ങനെ ചെയ്താൽ ശരീരം കൂടുതൽ സുഖം അനുഭവിക്കുകയും യാഗവും കഷ്ടപ്പാടുമെന്ന വ്രത സങ്കല്പം തകിടം മറിയുമെന്നും പണ്ഡിതൻ ധരിച്ചു വശായി. അദ്ദേഹം കുട്ടികളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കുട്ടികൾ വഴങ്ങിയില്ല എന്ന് മാത്രമല്ല കൂടുതൽ ആഴങ്ങളിലേക്ക് മുങ്ങുകയും ചെയ്തു. ഇത് കണ്ട് ക്രോധം പൂണ്ട ഉബൈദുള്ള നിങ്ങൾ ജലജീവികളാകട്ടെ എന്ന് ശപിക്കുകയും അക്ഷണം തന്നെ കുട്ടികൾ ഡോൾഫിനുകളായി രൂപം പ്രാപിച്ചുവെന്നുമാണ്. അന്ന് മുതൽ എല്ലാ പ്രഭാതത്തിലും ദ്വീപിന് ചുറ്റും സഞ്ചരിച്ച് മുകളിലേക്ക് ചാടി അവരുടെ സാന്നിധ്യം കരയിലുള്ളവരെ അറിയിക്കുന്ന ഒരു ശീലം ഉണ്ടായി എന്നാണ് പൊതുധാരണ. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം നമുക്ക് മടങ്ങിയെത്താം.

0: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: പ്രിയ ശ്രോതാക്കളെ, സുന്ദരസഞ്ചാരത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ടി സദാശിവൻ. നാളിതുവരെ ശ്രോതാക്കൾ നൽകിയ നിർലോഭമായ പിന്തുണയാണ് സുന്ദരസഞ്ചാരത്തെ മുന്നോട്ട് നയിക്കുന്നത്. തുടർന്നും മാന്യ ശ്രോതാക്കളുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും 8 8 4 8 5 5 8 7 8 5 എന്ന മൊബൈൽ നമ്പറിൽ വാട്സപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപ് സഞ്ചാര വിശേഷങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞു വരുന്നത്. അഗത്തി ദ്വീപിലെ വിശേഷപ്പെട്ട സൂര്യാസ്തമയ കാഴ്ച കാണാൻ ലഗൂൺ ബീച്ചിലെത്തി ബീച്ച് റെസ്റ്റോറൻറ്റിൽ നിന്നും കാപ്പി കുടിക്കുന്ന നേരത്ത് പരിചയപ്പെട്ട കൽപ്പേനി ദ്വീപ് നിവാസിയും ദ്വീപ് വികസന സമിതി അംഗവുമായ വ്യക്തി പറഞ്ഞ ദ്വീപ് വിശേഷങ്ങൾക്കൊപ്പം കേട്ട അവിശ്വസനീയമെങ്കിലും ആരും ഏറെ ഇഷ്ടപ്പെട്ടു പോകുന്ന കടലാമകളുടെയും ഡോൾഫിൻ്റെയും കഥകളാണല്ലോ ഇടവേളയ്ക്ക് മുമ്പേ പറഞ്ഞത്. ബഹർനിസയുടെ മുത്തന്വേഷിച്ച് ഇന്നും നടക്കുന്ന കടലാമകൾ കരയിലെത്തി മുട്ടയിട്ട ശേഷം തൽക്ഷണം മടങ്ങുന്ന കാര്യവും കഥയിലുണ്ടായിരുന്നു. മനുഷ്യരോടും മറ്റ് കടൽജീവികൾ കാണിക്കാത്ത അടുപ്പവും വാത്സല്യവും ഡോൾഫിനുകൾക്കുണ്ടാകാനുള്ള കാര്യവും കഥയിൽ ഉണ്ടായിരുന്നത് പ്രിയ ശ്രോതാക്കൾ ഓർക്കുമല്ലോ. കൂടുതൽ ദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ലക്ഷദ്വീപിൽ എത്തുന്ന വിനോദ സഞ്ചാര കപ്പലുകൾക്ക് ചുറ്റും 100 കണക്കിന് ഡോൾഫിനുകൾ എത്തിച്ചേർന്ന് പ്രകടനം നടത്താറുണ്ടെന്നും മനുഷ്യരോടുള്ള സഹോദര സ്നേഹമാണ് അതിന് കാരണമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ നിഗമനം. എന്തു തന്നെയായാലും കഥ കേട്ടിരിക്കാൻ നല്ല രസം തന്നെയായിരുന്നു. കുറച്ചുകൂടി ദ്വീപ് വിശേഷങ്ങൾ പറഞ്ഞാണ് അദ്ദേഹം ഞങ്ങളോടും ബീച്ചിനോടും ഇവിടെ പറഞ്ഞത്. ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കുട്ടികളുടെ ഇഷ്ടം മാനിച്ച് കുറച്ച് സമയം കൂടി ലഗൂൺ ബീച്ചിൽ ചെലവഴിച്ച ശേഷമാണ് ഞങ്ങൾ ഹോം സ്റ്റേയിലേക്ക് നടന്നു പോയത്. ഞങ്ങൾ ഹോം സ്റ്റേയിലെത്തുമ്പോഴേക്കും വിഭവസമൃദ്ധമായ രാത്രി ഭക്ഷണവുമായി ദീപശ്രീ പ്രവർത്തകർ എത്തിയിരുന്നു. സ്വാദിഷ്ടവും തൃപ്തികരവുമായ ഭക്ഷണമായിരുന്നു അന്നും അത്താഴത്തിന് വിളമ്പിയത്. ആനന്ദത്തോടെയും അതിലേറെ സംതൃപ്തിയോടെയുമായിരുന്നു അത്താഴം കഴിച്ചത്. വനിതകളെയും കുട്ടികളെയും ഹോം സ്റ്റേയിൽ നിർത്തിയ ശേഷം ഞങ്ങൾ ആണുങ്ങൾ മാത്രം ദ്വീപിലെ രസകരവും സാഹസികവും ആവേശം നിറഞ്ഞതുമായ മീൻകുത്തി പിടിക്കൽ എന്ന ദ്വീപുകാരുടെ വിനോദത്തിൽ പങ്കെടുക്കുവാൻ ഇറങ്ങിത്തിരിച്ചത്. ഗൈഡിൻ്റെ നേതൃത്വത്തിൽ രാത്രി 8 മണിയോടെയാണ് ഞങ്ങൾ കടലിലേക്ക് തിരിച്ചത്. എമർജൻസി ലൈറ്റും ടോർച്ചുകളും സ്റ്റൗവും മീനിനെ കുത്തിപ്പിടിക്കാനുള്ള കൂർത്ത ഇരുമ്പ് മുനകൾ ഘടിപ്പിച്ച കുന്തങ്ങളും വെള്ളത്തിനടിയിലേക്ക് പൂളിയിട്ട് പോകാനുള്ള റബ്ബർ കണ്ണണയും എല്ലാം ബോട്ടിൽ കരുതിയിട്ടുണ്ടായിരുന്നു.

ിൽ നിന്നും 2-3 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ബോട്ട് നിശ്ചലമായി. സർവ സന്നാഹങ്ങളോടും കൂടി ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന ടൂർ ഓപ്പറേറ്റർ ചുമതലപ്പെടുത്തിയിരുന്ന 2 പേർ കടലിലേക്ക് എടുത്തുചാടി. നെറ്റിയിൽ ടോർച്ചും കൈകളിൽ ഇരുമ്പ് മുനയുള്ള കുന്തവും പേറിയിട്ടുണ്ടായിരുന്നു. രാത്രി സമയങ്ങളിൽ മത്സ്യങ്ങൾ കടലിനടിയിലെ മണ്ണിൽ പതിഞ്ഞു കിടക്കുകയായിരിക്കുമെന്നാണ് അവർ പറഞ്ഞത്. കടലിലേക്ക് എടുത്തു ചാടിയ 2 പേരും 2 ഭാഗത്തേക്കായി ടോർച്ച് തെളിച്ചുകൊണ്ട് മുങ്ങി. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ ഒരാൾ കുത്തിയെടുത്ത മീനുമായി പൊങ്ങി വന്ന് മീൻ ബോട്ടിലേക്ക് ഇട്ട ശേഷം വീണ്ടും ആഴത്തിലേക്ക് മുങ്ങി. കുറച്ചു നേരത്തെ സാഹസിക പ്രവർത്തനങ്ങൾക്ക് ശേഷം അത്യാവശ്യം മീനുകളുമായി 2 പേരും ബോട്ടിന് സമീപമെത്തി. കുത്തിയെടുത്ത മീനുകൾ ബോട്ടിലേക്ക് ഇട്ട ശേഷം ബോട്ടിലേക്ക് കയറി. ആ സമയം കൊണ്ട് ബോട്ട് ഡ്രൈവർ സ്റ്റവ് കത്തിച്ച് കട്ടൻ ചായ ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നു. തണുത്ത് തുടങ്ങിയ ഞങ്ങൾക്ക് കട്ടൻ ചായ ആശ്വാസമേകി. കുത്തിപ്പിടിച്ച് ബോട്ടിൽ കൊണ്ടിട്ട മീനുകൾ ബോട്ടിലെ ഡ്രൈവറുടെ ഒരു സഹായി കനലിന് മുകളിൽ ഓരോന്നായി ചുട്ടെടുത്തു. കടലിൽ നിന്ന് നേരെ കനലിൽ ചുട്ടെടുത്ത് വേവിച്ച മീനിൽ ഉപ്പോ മുളകോ ഒന്നും ചേർത്തിരുന്നില്ല. മീനിന്റെ പേരെന്താണെന്നുള്ള ഞങ്ങളുടെ ചോദ്യത്തിന് ലഭിച്ച ഉത്തരം അമൂർ എന്നായിരുന്നു. അമൂർ മത്സ്യം കനലിൽ വേണ്ട വിധം വെന്തു വന്നപ്പോൾ അടുപ്പിൽ നിന്ന് പുറത്തെടുത്ത് തൊലി കളഞ്ഞ് എല്ലാവർക്കുമായി നൽകി. പേരറിയാത്ത പലതരം മത്സ്യങ്ങൾ വേറെയും ഉണ്ടായിരുന്നു. ഉണക്കമീൻ കനലിൽ ചുട്ടു തിന്നിട്ടുണ്ടെങ്കിലും കടലിൽ നിന്ന് പിടിച്ച പാടെ പച്ചമീൻ കനലിൽ ചുട്ട് തിന്നുന്ന അനുഭവം ആദ്യമായിരുന്നു. ലക്ഷദ്വീപിലെ മീനിൻ്റെ രുചി പ്രത്യേകതയുള്ളതാണല്ലോ. സാഹസിക രാത്രി മത്സ്യബന്ധനം അവസാനിപ്പിച്ച് 10 മണിയോടെ ഞങ്ങൾ ഹോം സ്റ്റേയിൽ തിരിച്ചെത്തി. ശരീരശുദ്ധി വരുത്തി ഉറങ്ങാൻ കിടന്നു. ഉറക്കം വരുവോളം കടലിലെ രാത്രി യാത്രയും മീൻ പിടിക്കാനുള്ള ദ്വീപുകാരുടെ ബിരുദും മനസ്സിൽ ഒരു ചലനചിത്രം പോലെ മിന്നി മാഞ്ഞുകൊണ്ടിരുന്നു. ഇനി സാഹസിക വിനോദങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്തപ്പോൾ ഒരു വിഷാദം മെല്ലെ കടന്നു വന്നു. അധികം വൈകാതെ നിദ്ര കടാക്ഷിച്ചു. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുകയാണ്. കൂടുതൽ ലക്ഷദ്വീപ് വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ നിങ്ങളോട് വിട പറയുന്നത് ടി സദാശിവൻ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്. You're listening an entertainment world. Radio Santhanam 90.4 FM. Stay tuned.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
0: ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നാം ഏറെ ആസ്വദിച്ചിരുന്ന ഒരുപിടി ഗാനങ്ങളും അവ നമുക്ക് സമ്മാനിച്ച പ്രിയ കലാകാരന്മാരെ പറ്റിയുമുള്ള വിശേഷങ്ങളുമാണ് മേഘമൽഹാർ പ്രിയ ശ്രോതാക്കളോട് പങ്കുവെക്കുന്നത്. കാലം എത്ര കഴിഞ്ഞാലും ചില പാട്ടുകൾക്ക് എന്നും 17-18 പ്രായമാണ്. അത്തരത്തിൽ മധുര 17 ഗാനങ്ങൾ സമ്മാനിച്ച പ്രിയ ഗായിക ജാനകി അമ്മയുടെ പാട്ടുകളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിന്റെ ഈ സംഗീത നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗാനങ്ങളുടെ നിത്യവസന്തം നമുക്ക് സമ്മാനിച്ച പ്രിയ ഗായിക ജാനകി അമ്മയുടെ പാട്ടുകളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഏതു ഭാഷയിൽ പാടുമ്പോഴും ആ ഭാഷക്കാരി എന്ന് തോന്നിപ്പിക്കുന്നൊരു തന്മയീ ഭാവം ജാനകി അമ്മയിൽ നിറഞ്ഞു നിന്നിരുന്നു. എത്ര ഉയർന്ന സ്ഥായിയിലുള്ള ഗാനവും ആലപിക്കാനുള്ള വൈഭവമാണ് മറ്റ് ഗായികമാരിൽ നിന്ന് ജാനകി അമ്മയെ വ്യത്യസ്തമാക്കിയത്. പിന്നെ മനോഹരമായ ഉച്ചാരണ ശുദ്ധി, അതും എടുത്തു പറയേണ്ടത് തന്നെയാണ്.

യു ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM കീപ്പിംഗ് യു കമ്പനി ഓൾ ഡേ. തിരികെ എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രണയാർദ്ര സംഗീതത്തിന്റെ സ്വരചക്രവർത്തിനിയായിരുന്ന വിഖ്യാത ഗായിക എസ് ജാനകി, പ്രിയ ജാനകി അമ്മയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളിക്ക് ഒരിക്കലും മറക്കാനാകാത്ത എത്രയെത്ര ഗാനങ്ങളാണ് അമ്മ നമുക്ക് സമ്മാനിച്ചത്. മാതൃത്വത്തിന്റെ മാധുര്യവും പ്രണയവും വിരഹവും ഒരുപോലെ ആസ്വാദക ഹൃദയങ്ങളെ കീഴടക്കി.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പാട്ടുകളും വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. സംഗീത ചക്രവർത്തിനി ജാനകി അമ്മയുടെ പാട്ടുകളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. 1938 April 23 ആന്ധ്രാപ്രദേശിലാണ് സിസ്ല ജാനകി ജനിച്ചത്. ജാനകി അമ്മയുടെ പിതാവ് സിസ്ല ശ്രീരാമമൂർത്തി ഒരു ആയുർവേദ ഡോക്ടറും അധ്യാപകനുമായിരുന്നു. 9 വയസ്സിലാണ് ജാനകി അമ്മയ്ക്ക് വേദിയിൽ അവസരം ലഭിക്കുന്നത്. ശാസ്ത്രീയ സംഗീതത്തിൽ ഒരു ഔപചാരിക പരിശീലനം നേടിയിട്ടില്ലാത്ത ജാനകി അമ്മ നാദസ്വര വിദ്വാൻ പൈഡി സ്വാമിയിലൂടെയാണ് സംഗീതത്തിന്റെ അടിസ്ഥാന കാര്യങ്ങൾ പഠിച്ചത്. 1959 വി രാംപ്രസാദുമായുള്ള വിവാഹം കഴിയുന്നു. 1997

ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിലെ എക്കാലത്തെയും മികച്ച ഗായികമാരിൽ ഒരാളായ ജാനകി അമ്മയുടെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. ജാനകി അമ്മയുടെ താരാട്ടുപാട്ടുകൾ എത്ര തലമുറകൾക്കാണ് കൂട്ടായി എത്തിയത്. ഉച്ചാരണ ശുദ്ധിയിൽ ഒരു വിട്ടുവീഴ്ചയും ജാനകി അമ്മ കാണിച്ചിരുന്നില്ല. ഒരിക്കൽ പി ഭാസ്കരൻ മാഷ് ജാനകി അമ്മയെ കുറിച്ച് പറയുകയുണ്ടായി, പാട്ടിന്റെ അർത്ഥം മാത്രം അറിഞ്ഞാൽ ജാനകിക്ക് മതിയാകില്ല, അരികിൽ വന്നിരുന്ന് ഓരോ പദവും എങ്ങനെ ഉച്ചരിക്കുന്നുവെന്ന് നോക്കും. അങ്ങനെ ഭാഷയെ അറിഞ്ഞ് അർത്ഥവും ഉച്ചാരണവും മനസ്സിലാക്കി അവർ പാടിയ ഗാനങ്ങൾ എന്നും നിലനിൽക്കും.

0: listening to Radio Swandhanam 90.4 FM. Stay tuned.
1: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ പാട്ടും വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. എക്കാലത്തെയും പ്രിയ ഗായിക എസ് ജാനകിയുടെ ഗാനങ്ങളിലൂടെയാണ് നാം ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. തമിഴ്, കന്നഡ, മലയാളം, തെലുങ്ക്, ഒഡിയ, ജാപ്പനീസ്, ഉറുദു, പഞ്ചാബി, തുളു തുടങ്ങി 17-ലധികം ഭാഷകളിലായി 48,000-ത്തോളം ഗാനങ്ങളാണ് ജാനകി അമ്മ ആലപിച്ചിട്ടുള്ളത്. വിധിയൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിൽ പാടിയായിരുന്നു തുടക്കം. 1957 പുറത്തിറങ്ങിയ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിൽ ഇരുൾ മൂടുകയോ എൻ വഴിയിൽ എന്ന ഗാനമാണ് മലയാളത്തിൽ ആദ്യമായി പാടിയത്. എന്നാൽ പിന്നീട് ശിങ്കാരവേലനെ ദേവ എന്ന പാട്ടോടുകൂടി തെന്നിന്ത്യയുടെ താരഗായികയായി ജാനകി അമ്മ മാറി.

0: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യൂ റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. വിട്ടുപിരിഞ്ഞ ആ സ്വര മാധുര്യം ജാനകി അമ്മയുടെ പാട്ടുകളിലൂടെയായിരുന്നു ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. ജാനകി അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചത് മലയാളത്തിൽ നിന്നുമാണ്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം മലയാളത്തിലേക്ക് എത്തുന്നതും ജാനകി അമ്മയിലൂടെയാണ്. പാട്ടിൽ നിന്ന് വിരമിച്ചതും മലയാളത്തിൽ നിന്ന് തന്നെ. 4 ദേശീയ ചലച്ചിത്ര അവാർഡുകളും അനേകം സംസ്ഥാന അവാർഡുകളും ജാനകി അമ്മ സ്വന്തമാക്കി. 2013 ഇന്ത്യയിലെ 3 ഉയർന്ന സിവിലിയൻ അവാർഡായ പത്മഭൂഷൺ ജാനകി അമ്മ നിരസിച്ചു. ദേശീയ അവാർഡ് പട്ടികയിൽ ദക്ഷിണേന്ത്യൻ കലാകാരന്മാർക്ക് പ്രാതിനിധ്യവും അർഹമായ അംഗീകാരവും ലഭിക്കാത്തതിൽ ജാനകി അമ്മ നിരാശ പ്രകടിപ്പിച്ചു. 2026 ജൂലൈ 11 അമ്മ നമ്മെ വിട്ടുപിരിഞ്ഞു. കാലാതീതമായ ആ ശബ്ദ സൗന്ദര്യം സാധാരണക്കാരൻ്റെ ഹൃദയത്തിൻ്റെ തുടിപ്പായി എന്നെന്നും തുടർന്നുകൊണ്ടേയിരിക്കും.

ഇന്നത്തെ മേഘമൽഹാറിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച വീണ്ടും എത്താം. ഇതേ ദിവസം ഇതേ സമയം നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽ ഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: ചെമ്പക പൂമേനിയാണ് ചന്ദനത്തളിലാസലളിതം

ആധ്യാത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ചേച്ചിയോട് കൂട്ടുകൂടിയില്ല. നിനക്ക് കറുത്ത നിറമല്ലേ, നിനക്ക് ഒരു ഭംഗിയും ഇല്ല. ഇങ്ങനെ പറഞ്ഞ് തൊപ്പിക്കിളി തൻ്റെ അടുത്ത് വരുന്ന കാക്കച്ചിയിൽ നിന്നും വെറുപ്പോടെ അകന്നു മാറും. കാക്കച്ചിക്ക് വല്ലാത്ത വിഷമം തോന്നും. എങ്കിലും ഇതൊന്നും വകവെക്കാതെ കാക്കച്ചി തൊപ്പിക്കിളിയുടെ അടുത്ത് ചെല്ലും. അപ്പോഴും തൊപ്പിക്കിളി കാക്കച്ചിയെ കണ്ട ഭാവം പോലും കാണിക്കില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാവിലെ തൊപ്പിക്കിളിയുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടാണ് കാക്കച്ചി ഉണർന്നത്. കാക്കച്ചി നിലവിളി കേട്ട ഭാഗത്തേക്ക് നോക്കി. അതാ ഒരു വേടൻ തൊപ്പിക്കിളിയെ പിടിച്ചോണ്ട് പോകുന്നു. ദൈവമേ, പാവം തൊപ്പിക്കിളി, അവനെ എങ്ങനെയാണ് രക്ഷിക്കുക? കാക്കച്ചി ഒട്ടും താമസിച്ചില്ല, പറന്ന് ചെന്ന് വേടന്റെ തലയിൽ ആഞ്ഞു കൊത്തി. വേദന കൊണ്ട് പുളഞ്ഞ വേടൻ തൊപ്പിക്കിളിയുടെ പിടിവിട്ടു. തൊപ്പിക്കിളി പറന്നു രക്ഷപ്പെട്ടു. അപ്പോഴാണ് തൊപ്പിക്കിളിക്ക് തന്റെ തെറ്റുകൾ മനസ്സിലായത്. അവൻ അഹങ്കാരം വെടിഞ്ഞ് കാക്കച്ചിയോട് താൻ ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും മാപ്പു ചോദിച്ചു. അന്നു മുതൽ കാക്കച്ചിയും തൊപ്പിക്കിളിയും നല്ല കൂട്ടുകാരായി ആ പുഴക്കരയിലെ തേന്മാവിൽ ഏറെക്കാലം താമസിച്ചു. ആപത്തിൽ സഹായിക്കുന്നവനാണ് ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് തൊപ്പിക്കിളി അനുഭവം കൊണ്ട് മനസ്സിലാക്കി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് സ്വാഗതം. മനോഹരമായ ഗ്രാമവിശേഷങ്ങളും അനുഭവങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഏത് ദൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്ന പോവും. എത്ര മനോഹരമായ വരികൾ അല്ലെ! മനോഹാരിതയ്ക്കപ്പുറം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ വരികൾ. മഹാകവി വൈലോപ്പള്ളി ശ്രീധര മേനോന്റെ പ്രശസ്തമായ കവിതാ ശകലമാണിവ. യന്ത്രവൽകൃതമായ ആധുനിക ലോകത്ത് ജീവിച്ചാലും ഗ്രാമീണതയുടെ നന്മയും സ്നേഹവും വിഷുക്കാലത്തിന്റെ പ്രകൃതി ഭംഗിയും നമ്മുടെ മനസ്സിൽ എക്കാലവും നിലനിൽക്കണം എന്ന സന്ദേശമാണ് ഈ വരികൾ നമുക്ക് സമ്മാനിക്കുന്നത്. സുഗന്ധം പേറുന്ന ഗ്രാമീണ ജീവിതത്തിന്റെ നിറം മങ്ങാത്ത ഓർമ്മകൾ സമ്മാനിക്കുകയാണ് റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. എല്ലാ ബഹളങ്ങളിൽ നിന്നും തിരക്കുകളിൽ നിന്നും ആ ഗ്രാമീണ ജീവിതത്തിന്റെ പഴയ ഓർമ്മകളിലേക്ക് പതിയെ ചെല്ലുമ്പോൾ പൂക്കളും പുഴകളും മാത്രമാണോ നാവും മനസ്സും നിറയ്ക്കുന്ന ചില നാട്ടുരുചികളും നമ്മുടെ ഓർമ്മയിൽ വരാറില്ലേ? സൗഹൃദം പരസ്പരം പങ്കിട്ട സ്നേഹത്തിന്റെ നീലക്കൂട്ട് നാവിൽ ചാലിച്ച ഞാവൽ പഴത്തിന്റെ, ഹൃദയം നിറച്ച ചെമ്പോട്ടിപ്പഴത്തിന്റെ, അങ്ങനെയുള്ള നാട്ടുരുചികളുടെ മധുരം നിറഞ്ഞ ഓർമ്മകൾ.

പ്രിയ ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത് ഓർമ്മകളിലെ ചില നാട്ടുപഴങ്ങളുടെ രുചികളാണ്. നാട്ടുവഴികളിൽ ഇരുവശത്തും യഥേഷ്ടം കണ്ടുവന്ന ഒന്നായിരുന്നു ഞൊടിഞ്ഞൊട്ട. ചില സ്ഥലങ്ങളിൽ ഞൊട്ടാഞ്ഞൊടിയൻ എന്നും പറയുമത്രേ. ഇന്ന് കണ്ടുകിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇന്നും എവിടെയും യഥേഷ്ടം കണ്ടുവരുന്ന ഒന്നാണ് അമ്മുമപ്പഴം. മിക്കവാറും എല്ലാ വേലിപ്പത്തലുകളിലും ഇവ പടർന്നു കയറിയിട്ടുണ്ടാകും. പച്ച ആവരണത്തിനകത്ത് ഒരു പഴം പഴുത്തു കഴിഞ്ഞാൽ ഈ പച്ച ആവരണം ഉണങ്ങുകയും പഴം മഞ്ഞ നിറത്തിലാവുകയും ചെയ്യും. പഴത്തിനകത്ത് പാഷൻ ഫ്രൂട്ടിന് സമാനമാണ്, അതാണ് കഴിക്കുന്നത്. അധികം പഴുത്തില്ലെങ്കിൽ ചെറിയ പുളിയും ഉണ്ടാകും. പിന്നെ ഞാവൽ പഴങ്ങൾ യഥേഷ്ടം ലഭിക്കാറേയില്ല. അപൂർവമായി കിട്ടുന്ന ഒരു കിട്ടാക്കനി തന്നെയായിരുന്നു ഞാവൽ പഴങ്ങൾ. കിട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്തു. നാവിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രുചിയും നീലച്ചായവും ഇന്നും അതിനോടുള്ള കൊതി തീർന്നിട്ടില്ല. വഴിയരികിൽ നിറയെ കായ്ച്ചു നിൽക്കുന്ന തൊണ്ടിപ്പഴങ്ങളും രുചിയിലും കാഴ്ചയിലും ഒരുപോലെ കൗതുകം നിറച്ചു. പറമ്പിൽ നിറയെ മാവുകളുണ്ട്, കൂടുതലും മൂവാണ്ടൻ തന്നെ. പിന്നെ രുചിയും മണവും ഒരുപോലെ മനസ്സിൽ നിറയ്ക്കുന്ന കർപ്പൂര മാവും. പലതിനും വ്യത്യസ്തമായ പേരുകളുണ്ടെങ്കിലും അന്ന് അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. കുഞ്ഞു കുഞ്ഞു മാമ്പഴം നൽകിയിരുന്ന നാട്ടുമാവിന്റെ ചോട്ടിലായിരുന്നു ഞങ്ങൾ ഏറിയ സമയവും ചെലവഴിച്ചിരുന്നത്. പിന്നെ തോട്ടുവകത്ത് നിറയെ മാമ്പഴം നൽകുന്ന നാരുമാവും ഉണ്ടായിരുന്നു. ആ മാമ്പഴം നിറയെ നാരുകളാണ്, അതാണ് ഞങ്ങൾ ആ പേര് നൽകിയത്. പിന്നെ ഞങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ചെമ്പോട്ടിപ്പഴങ്ങൾ നൽകുന്ന ചെമ്പോട്ടി. ചെമ്പോട്ടി ഇല്ലാത്ത വീടുകൾ വളരെ ചുരുക്കമായിരുന്നു. ഇല വരെ വെറുതെ നുണയും. ഇലയ്ക്ക് ചെറിയ പുളിയുണ്ട്. പൂവും കായും ഞങ്ങൾ വെറുതെ വിട്ടില്ല. മിക്ക ചെമ്പോട്ടിപ്പഴങ്ങളും കുട്ടികൾക്ക് കൈ എത്തുന്നിടത്ത് തന്നെയാണ് കായ്ക്കാറ്. ചെമ്പോട്ടിപ്പഴം പഴുക്കാത്തപ്പോൾ ചെറിയ പുളിയാണ്. അത്യാവശ്യം വലിപ്പം വയ്ക്കുകയും ചെയ്യും. എന്നാൽ അവ പഴുത്ത് അപൂർവമായി മാത്രമേ ഞങ്ങൾ കഴിച്ചിട്ടുള്ളൂ. കാരണം പഴുക്കുന്നതിന് മുൻപ് തന്നെ അവ ആരെങ്കിലും കൈക്കലാക്കിയിട്ടുണ്ടാകും. പറമ്പിലും വഴിവക്കത്തും യഥേഷ്ടം കണ്ടുവരുന്ന ഒന്നാണ് മാവും പേരയും പോലെ പ്രിയപ്പെട്ട ഒന്ന് ആഞ്ഞിൽ ചക്ക.

0: നാരായണിച്ചക്ക വളരെ മുകളിലായാണ് അവ കായ്ക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും മുകളിലേക്ക് ദയനീയമായി നോക്കി നിൽക്കാനേ ഞങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ. ഒരുപാട് പഴുത്തു കഴിഞ്ഞാൽ പുഴുവായിരിക്കും. എന്നാൽ പഴുത്തു നിൽക്കുന്ന ആഞ്ഞിലി ചക്കകൾ പലപ്പോഴും താഴെ വീണ് ചീത്തയായി പോകാറാണ് പതിവ്. പക്ഷെ ആഞ്ഞിലിക്കൊരു വറുത്തത് കഴിക്കുന്നത് അന്നത്തെ ഒരു പ്രധാന സംഭവം തന്നെയായിരുന്നു. ഓരോ വീടുകളിലും ഒരു കാവ് ഉണ്ടായിരിക്കും. കാവിൽ നിറയെ ചൂരലും ഉണ്ടായിരിക്കും. അതിനാൽ തന്നെ ചൂരൽ പഴങ്ങളും ധാരാളം ലഭിച്ചിരുന്നു. നാട്ടുവഴികൾക്ക് ഇരുവശത്തായി നിറയെ കശുമാവും നിൽപ്പുണ്ടായിരിക്കും. കശുമാങ്ങയ്ക്ക് ഒരു കരകരപ്പുണ്ടെങ്കിലും ഞങ്ങൾ അതും ഏറെ ആസ്വദിച്ചിരുന്നു. പുഞ്ചയിലേക്ക് ചില്ലകൾ താഴ്ത്തി നീണ്ടു നിവർന്നു നിന്ന അമ്പഴം അതിന്റെ കയ്യിലിരുന്ന് എത്രയോ അമ്പഴം കഴിച്ചിരിക്കുന്നു. അധികം മൂക്കാത്ത അമ്പഴങ്ങ അച്ചാറിന് ഉപയോഗിച്ചിരുന്നു. ഞങ്ങൾ മിക്കപ്പോഴും ഉപ്പും കൂട്ടി അമ്പഴങ്ങ കഴിക്കുക പതിവായിരുന്നു. പിന്നെ അധികം പഴുക്കാത്ത കാരക്ക ഉപ്പിലിട്ട് കഴിക്കാം. കാരക്ക മാത്രമല്ല, ചെറിയ അരിനെല്ലിക്ക, ചുവന്നു തുടുത്ത ലൗലൂലിക്ക, നെല്ലിക്ക, ഇതൊക്കെ ഉപ്പിലിടുന്നത് ഒരു വീട്ടിൽ പ്രധാനമായിരുന്നു. ഒപ്പം നല്ല കാന്താരിയും വേണം. നാട്ടിൽ പ്രധാനപ്പെട്ട ഒരാൾ വേറെയുണ്ട്. അത് വേറെ ആരുമല്ല, നല്ല ഒന്നാന്തരം ചക്കയാണ്. വരിക്കയും കോഴയും എന്നൊക്കെ പറഞ്ഞ് അതിനെ തരം തിരിക്കാറുണ്ടെങ്കിലും ഞങ്ങൾ അതൊന്നും കാര്യമാക്കിയിരുന്നില്ല. പലപ്പോഴും വൈകുന്നേരങ്ങളിൽ കട്ടനോടൊപ്പം ചക്ക പുഴുങ്ങിയതും വറ്റൽ മുളക് ചുട്ടരച്ച ചമ്മന്തിയും ഉണ്ടായിരുന്നു. വിവിധ തരം പലഹാരങ്ങളും കറികളുമാണ് ചക്ക കൊണ്ട് ഉണ്ടാക്കാറ്. ചക്കക്കുരു ചുട്ടും കഴിക്കാം. പറമ്പിന്റെ ഒരു ഭാഗത്ത് ഞാലി, ചൊവ്വാഴ, റോബസ്റ്റ തുടങ്ങിയ നിരവധി പഴങ്ങളും നിന്നിരുന്നു. വാഴപ്പഴങ്ങളെക്കാൾ ഞങ്ങൾ സ്നേഹിച്ചിരുന്നത് വാഴക്കൂമ്പിലെ തേനിനെയായിരുന്നു. ഇവ കൂടാതെ കമ്പിളി നാരങ്ങ, ആത്ത, മുട്ടപ്പഴം, ചാമ്പ, പേര, ബ്ലാത്തി തുടങ്ങിയവയും സ്ഥാനം പിടിച്ചിരുന്നു. കൈതച്ചെടി എപ്പോഴും പറമ്പിന്റെ ഒരു മൂലയിലായിരുന്നു. പാമ്പിനെ പേടിച്ച് ആ ഭാഗം ഞങ്ങൾക്ക് വിലക്കപ്പെട്ടതായിരുന്നു. ഓമയ്ക്ക അല്ലെങ്കിൽ കപ്പളങ്ങ എന്ന് പറയുന്ന കപ്പയ്ക്കയും അതും വിവിധ ഇനത്തിലുള്ളത് അവിടെ ഇവിടെയായി നിന്നിരുന്നു. ഈ നാട്ടുരുചിയുടെ അധ്യായം അപൂർണമാണെന്ന് എനിക്കറിയാം. കേട്ടറിഞ്ഞ അനുഭവങ്ങളിലെ ഒരുപാട് നാട്ടുപഴങ്ങളുടെ രുചിയും അനുഭവവും തേടി ഞാനും പോയിരുന്നു. പലതും ഇന്ന് കാണുന്നില്ല. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പലതും ഇങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഒരു കഥ പോലെ ഞാനും വരുന്ന തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുമോ എന്നൊരു ഭയമല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ല. എത്രയോ വർണ്ണ വസന്തങ്ങൾ പോലെ എത്രയോ രുചികളും ഞാൻ അറിയാതെ പോയി. ഉള്ളത് സംരക്ഷിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഗ്രാമഭംഗിയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: യു ആർ നൗ ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ് ഫോർ എക്സൈറ്റിംഗ് പ്രോഗ്രാംസ് ആൻഡ് മാജിക്കൽ മ്യൂസിക്.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഗസ്റ്റ് ഓഫ് ദ ഡേയിൽ ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

ഗസ്റ്റ് ഓഫ് ദി ഡേ നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

ആഗ്രഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി. സദാശിവൻ.

ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജ.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: റേഡിയോ സ്വാന്തനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും വിനീത നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. നമ്മുടെ ഭരണഘടനയും മൗലികാവകാശങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള പ്രഭാഷണ പരമ്പരയുടെ 3rd ഭാഗമാണിത്. ഭരണഘടന നമുക്കുറപ്പ് നൽകുന്ന 6 മൗലികാവകാശങ്ങളിൽ പ്രഥമ സ്ഥാനം റൈറ്റ് ടു ഇക്വാളിറ്റി അഥവാ സമത്വത്തിനുള്ള സ്വാതന്ത്ര്യത്തിനാണ്. 14 മുതൽ 18 വരെയുള്ള അനുച്ഛേദങ്ങളിലായാണ് ഇത് വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നത്. ഇതിൽ 16, 17, 18 അനുച്ഛേദങ്ങൾ

0: വിച്ഛേദങ്ങളെക്കുറിച്ചുള്ള പ്രാഥമികമായ ഒരു വിവരണമാണ് ഈ ഭാഷണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർട്ടിക്കിൾ 16 അവസര സമത്വത്തെക്കുറിച്ചുള്ളതാണ്. അതായത് എല്ലാ പൗരന്മാർക്കും രാഷ്ട്രത്തിൻ്റെ കീഴിലുള്ള എല്ലാ ഉദ്യോഗ നിയമനങ്ങളിലും അവസര സമത്വം ഉറപ്പാക്കുന്നതാണ് ഈ പ്രധാന അനുച്ഛേദം. സർക്കാർ നിയമനങ്ങളിൽ യാതൊരുവിധ വിവേചനങ്ങളും പാടില്ല എന്നും അനുബന്ധമായി നിഷ്കർഷിച്ചിരിക്കുന്നു. മതം, വംശം, ജാതി, ലിംഗം, സ്ഥാനം, ജനനസ്ഥലം, വാസസ്ഥലം എന്നീ 7 കാരണങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള വിവേചനങ്ങൾക്കാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സർക്കാർ നിയമനങ്ങളിൽ വിവേചനമില്ലാതെ അവസര സമത്വം ഉറപ്പാക്കുമ്പോൾ തന്നെ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട പൗരന്മാർക്ക് അനുകൂലമായി സർക്കാർ നിയമനങ്ങളിൽ സംവരണം ഏർപ്പെടുത്തുന്നതിന് സ്റ്റേറ്റിനെ ഭരണഘടന അനുവദിക്കുന്നുമുണ്ട്. ഇങ്ങനെ സംവരണം ഏർപ്പെടുത്താൻ ഭരണകൂടം അവലംബിക്കേണ്ട മാനദണ്ഡം ഭരണഘടനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് സ്റ്റേറ്റിന്റെ അഭിപ്രായത്തിൽ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട പൗരന്മാർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ മതിയായ പ്രാതിനിധ്യം ഇല്ല എന്ന് സർക്കാരിന് അഭിപ്രായമുണ്ടെങ്കിൽ സംവരണം ഏർപ്പെടുത്താനുള്ള അനുവാദമാണ് ഭരണഘടന നൽകിയിരിക്കുന്നത്. ഇത്തരം സംവരണ ആനുകൂല്യം ലഭിക്കേണ്ട വിഭാഗങ്ങളെ ഭരണഘടനയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ബാക്ക്വേർഡ് ക്ലാസ് അഥവാ പിന്നോക്ക വിഭാഗം എന്നാണ്. ചരിത്രപരമായ കാരണങ്ങളാൽ മുഖ്യധാരയിൽ നിന്നകന്ന് പിന്നോക്കം പോയ ജനവിഭാഗത്തിന്റെ ഉന്നമനമാണ് ഭരണഘടന ഇതിലൂടെ ഉറപ്പാക്കുന്നത്. ഇത്തരം സംവരണത്തെ അവസര സമത്വത്തിന്റെ അപവാദമായി അല്ല സുപ്രീംകോടതി പരിഗണിക്കുന്നത്. പകരം ഇത് സമത്വം ഉറപ്പാക്കാനുള്ള ഒരവസരമായാണ് കണ്ടിരിക്കുന്നത്. പിന്നോക്ക വിഭാഗങ്ങൾക്ക് നിയമനങ്ങളിൽ സംവരണം ഉറപ്പാക്കുമ്പോൾ അതിൽപ്പെട്ട ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗങ്ങൾക്ക് ഉദ്യോഗ കയറ്റങ്ങളിലും അഥവാ പ്രമോഷനിലും സംവരണം ഏർപ്പെടുത്താൻ സ്റ്റേറ്റിനെ അനുവദിക്കുന്ന അനുച്ഛേദമാണ് 16(4)(a). എല്ലാ പിന്നോക്ക വിഭാഗങ്ങൾക്കും പ്രമോഷനിൽ സംവരണ ആനുകൂല്യം ലഭ്യമല്ല. ഇത് SC/ST വിഭാഗങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. സ്റ്റേറ്റിന്റെ ഉദ്യോഗങ്ങളിൽ SC/ST വിഭാഗങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യം ഇല്ല എന്ന് സ്റ്റേറ്റിന് അഭിപ്രായമുണ്ടെങ്കിൽ പ്രമോഷനിലും സംവരണം ഏർപ്പെടുത്താമെന്നാണ് ഭരണഘടന നിർദ്ദേശിക്കുന്നത്. 1995 77 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് പ്രമോഷനിലും സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. അതായത് 1950 നിലവിൽ വന്ന ഭരണഘടനയിൽ 45 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രമോഷനിൽ സംവരണം ഏർപ്പെടുത്തിയത്. സംവരണം വഴി നിയമനം നടത്തേണ്ടതോ പ്രമോഷൻ നൽകേണ്ടതോ ആയ ഒഴിവുകൾ ഒരു വർഷം പൂർണ്ണമായും നികത്താൻ കഴിയുന്നില്ല എങ്കിൽ ആ ഒഴിവുകൾ അടുത്ത വർഷത്തേക്ക് കാരി ഫോർവേഡ് ചെയ്ത് സംവരണ വിഭാഗങ്ങളിൽ നിന്ന് തന്നെ നിയമനമോ പ്രമോഷനോ നടത്തണമെന്ന് അനുശാസിക്കുന്നതാണ് Article 16(4)(b). 2001 85 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഈ അനുച്ഛേദം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. സർക്കാർ ഉദ്യോഗങ്ങളിലുള്ള പിന്നോക്ക വിഭാഗങ്ങളുടെ സംവരണ തത്വങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത 2 വിഷയങ്ങളാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടും ഇന്ദിരാസാഹ്നി കേസും. 1979 മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് Article 340 അനുസരിച്ച് മണ്ഡൽ കമ്മീഷൻ രൂപീകരിച്ചത്. സാമൂഹികവും വിദ്യാഭ്യാസപരവുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ കണ്ടെത്താനും അവരുടെ ക്ഷേമത്തിനും വികസനത്തിനും വേണ്ടി നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനുമായിരുന്നു ഈ കമ്മീഷൻ. സാമൂഹികവും സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ 52% ജനങ്ങളും സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസുകളിൽ ഉൾപ്പെടുന്നു എന്നതായിരുന്നു മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കണ്ടെത്തൽ. ഇവരുടെ ഉന്നമനത്തിനു വേണ്ടി സർക്കാർ നിയമനങ്ങളിൽ 27% സംവരണം നൽകണം എന്ന നിർദ്ദേശം മണ്ഡൽ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. 1990 VP Singh പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഇന്ത്യയിൽ നടപ്പാക്കി. അപ്പോൾ നിലവിലുണ്ടായിരുന്ന 22.5% സംവരണം കൂടാതെ 27% സംവരണം കൂടി ഏർപ്പെടുത്തിയത് സംവരണ ആനുകൂല്യം ലഭ്യമല്ലാത്ത വിഭാഗങ്ങളുടെ ശക്തമായ എതിർപ്പിനും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കി. ഇതേ തുടർന്ന് രാജ്യവ്യാപകമായ സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങളും വാദപ്രതിവാദങ്ങളും ചർച്ചകളും നടക്കുകയുണ്ടായി. എന്നാൽ തുടർന്നുണ്ടായ പ്രശസ്തമായ ഇന്ദിരാസാന്നി കേസിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ 9-അംഗ ബെഞ്ച് മണ്ഡൽ കമ്മീഷന്റെ ഭരണഘടനാ സാധുത ശരിവെക്കുകയുണ്ടായി. രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന്റെ പാതയിലെ നാഴികക്കല്ലുകളാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടും ഇന്ദിരാ സാന്നി കേസും. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയതോടുകൂടി നിലവിലുണ്ടായിരുന്ന 22.5% സംവരണം 49.5% ഉയരുകയും ചെയ്തു. ആകെ സംവരണം 50% കൂടാൻ പാടില്ല എന്ന നിയമം നിലവിൽ വന്നത് മണ്ഡൽ കേസ് അഥവാ ഇന്ദിരാ സാന്നി കേസിന്റെ വിധിയിലാണ്. ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിലെ വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായി മുന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ സംവരണത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന നിർദ്ദേശം ഇന്ദിരാ സാന്നി കേസിലെ മറ്റൊരു പ്രധാന തീരുമാനമായിരുന്നു. ക്രീമി ലെയർ അഥവാ മേൽത്തട്ട് സംവരണ നിരോധനം എന്നാണ് ഇതറിയപ്പെടുന്നത്. SC ST വിഭാഗങ്ങൾക്ക് മാത്രമേ ഉദ്യോഗ നിയമനത്തിലും പ്രമോഷനിലും സംവരണത്തിന് അർഹതയുള്ളൂ എന്നും മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഉദ്യോഗ നിയമനത്തിൽ മാത്രമേ സംവരണ ആനുകൂല്യം ഉള്ളൂ എന്നും വ്യക്തമാക്കിയതും ഇന്ദിരാ സാന്നി കേസിലാണ്. ഉദ്യോഗ നിയമനങ്ങളിലും പ്രമോഷനിലും ഉള്ള സംവരണ സമ്പ്രദായം തുടരേണ്ടതുണ്ടോ എന്ന് ആനുകാലികമായി അവലോകനം നടത്തി വേണം തീരുമാനിക്കേണ്ടതെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. സംവരണം ഒരു പൗരന്റെ മൗലിക അവകാശം അല്ല എന്നും സ്റ്റേറ്റിന്റെ അഭിപ്രായത്തിൽ മാത്രം നടപ്പാക്കേണ്ട ഒരു ആനുകൂല്യമാണെന്നും സുപ്രീംകോടതി പല വിധിന്യായങ്ങളിലൂടെയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നോക്കാവസ്ഥയുടെ ഏക മാനദണ്ഡം ജാതി മാത്രമല്ല എന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. മതം അടിസ്ഥാനമാക്കി നിയമന വിവേചനം സ്റ്റേറ്റ് അവലംബിക്കാൻ പാടില്ല എന്ന നിരോധനം ഉള്ളപ്പോഴും അനുച്ഛേദം 16 അപവാദമായി മതാടിസ്ഥാനത്തിലുള്ള നിയമനം സാധ്യമാണെന്ന് പറയുന്ന വകുപ്പാണ് Article 16(5). ഉദാഹരണമായി കേരളത്തിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഭരണച്ചുമതല നിർവഹിക്കുന്ന ദേവസ്വം ബോർഡിലെ അംഗങ്ങളെയും മറ്റു ഭരണകർത്താക്കളെയും ഹിന്ദുമതത്തിൽ നിന്നും മാത്രമാണ് നിയമിക്കേണ്ടത്. അനുച്ഛേദം 16(5) പറയുന്നതനുസരിച്ച് മതപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്നതും സ്റ്റേറ്റിന്റെ നിർവചനത്തിൽ വരുന്നതുമായ സ്ഥാപനങ്ങളിൽ അതാത് മതങ്ങളിൽ നിന്നും മാത്രമായി നിയമനങ്ങൾ നടത്താൻ അനുവാദമുണ്ട്. പൊതു നിയമനങ്ങളിൽ വാസസ്ഥലം അടിസ്ഥാനമാക്കി വിവേചനം പാടില്ല എന്ന് നിഷ്കർഷിക്കുമ്പോഴും ഏതെങ്കിലും ഉദ്യോഗത്തിന് ഒരു സ്റ്റേറ്റിലോ കേന്ദ്രഭരണ പ്രദേശത്തിലോ താമസമാക്കിയ പൗരന്മാർ തന്നെ വേണമെന്ന് വ്യവസ്ഥ ചെയ്ത് നിയമം നിർമ്മിക്കാനും പാർലമെന്റിന് അധികാരമുണ്ടെന്ന് Article 16 അനുശാസിക്കുന്നു. ഏറ്റവും അവസാനമായി സർക്കാർ നിയമനങ്ങളിൽ സംവരണ ആനുകൂല്യം ലഭിച്ച വിഭാഗമാണ് EWS അഥവാ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ്, സാമ്പത്തികമായി ദൗർബല്യം അനുഭവിക്കുന്ന വിഭാഗം എന്നാണ് ഇതിനർത്ഥം. സംവരണ ആനുകൂല്യമുള്ള പിന്നോക്ക വിഭാഗങ്ങളിൽ പെടാത്ത സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ മാത്രം മാനദണ്ഡമാക്കിയുള്ള സംവരണ ആനുകൂല്യമാണിത്. 2019 103 ഭരണഘടനാ ഭേദഗതി പ്രകാരം EWS വിഭാഗത്തിൽപ്പെട്ട മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പൗരന്മാർക്ക് സർക്കാർ നിയമനങ്ങളിൽ 10% സംവരണം ഏർപ്പെടുത്തിയത് നരേന്ദ്രമോദി സർക്കാരാണ്. ഇനി നമുക്ക് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 17th അനുച്ഛേദത്തെ സംബന്ധിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ അറിയാം. തൊട്ടുകൂടായ്മയുടെ നിർത്തലാക്കലാണ് Article 17 നൽകുന്ന മൗലികാവകാശം. തൊട്ടുകൂടായ്മ, അസ്പർശ്യത തുടങ്ങിയ കൊടിയ അനാചാരങ്ങൾക്കെതിരെ സന്ധിയില്ലാത്ത സമരം നടത്തിയ അംബേദ്കറും മഹാത്മാഗാന്ധിയും ഒക്കെ ഇത്തരണത്തിൽ സ്മരിക്കപ്പെടേണ്ട ദേശീയ നേതാക്കളാണ്. മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ചുകൊണ്ട് ഹർഷാരവത്തോടുകൂടിയാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ Article 17 പാസാക്കിയത് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൊട്ടുകൂടായ്മയുടെ നിരോധനത്തിനൊപ്പം ഏതെങ്കിലും രീതിയിലുള്ള ഇതിന്റെ ആചരണവും ശിക്ഷാർഹമാണ്. ഇതിനെ തുടർന്ന് അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് 1955 എന്ന നിയമം നിർമ്മിക്കുകയുണ്ടായി. എന്നാൽ അൺടച്ചബിലിറ്റി എന്ന പദം പോലും പ്രയോഗത്തിലിരിക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കി അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ടിനെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955 എന്ന് പുനർനാമകരണം ചെയ്യുകയുണ്ടായി. അൺടച്ചബിലിറ്റി എന്ന പദം പോലും പ്രയോഗത്തിലിരിക്കുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമല്ല എന്ന് മനസ്സിലാക്കി അൺടച്ചബിലിറ്റി ഒഫൻസസ് ആക്ട് 1955 പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955 എന്ന് പുനർനാമകരണം ചെയ്യുകയുണ്ടായി. സമത്വത്തിനുള്ള അവകാശത്തിലെ അവസാനത്തെ അനുച്ഛേദമായ Article 18 പറയുന്നത് പ്രത്യേക പദവികളോ സ്ഥാനമാനങ്ങളോ ഒരു പൗരന് സ്റ്റേറ്റ് നൽകാൻ പാടില്ല എന്നതാണ്. മറ്റുള്ളവരെക്കാൾ കൂടുതലായി അധികാരമോ ആഭിജാത്യമോ ഉണ്ടെന്ന് ധ്വനിപ്പിക്കുന്നതാണ് പ്രത്യേക പദവികൾ. മഹാരാജാവ്, നവാബ്, ബഹാദൂർ തുടങ്ങിയ പദവികൾ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഭാരതത്തിൽ നിലവിലിരുന്നത് നമുക്കറിവുള്ളതാണല്ലോ. എന്നാൽ ഇത്തരം പദവികൾ ജനാധിപത്യ ഭരണക്രമവും സമത്വത്തിന് പരമപ്രാധാന്യം നൽകുന്നതുമായ ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്തെ അനുവദനീയം അല്ല എന്നതാണ് ആർട്ടിക്കിൾ 18 വിവക്ഷ. എന്നാൽ രാജ്യം നൽകുന്ന സിവിലിയൻ അവാർഡുകളായ പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും ഭാരതരത്നയും സൈനികർക്ക് നൽകുന്ന ധീരതയ്ക്കുള്ള അവാർഡുകളും ആർട്ടിക്കിൾ 18 പരിധിയിൽ വരുന്നതല്ല എന്നും ഭരണഘടന വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ ഒരു ഇന്ത്യൻ പൗരന് വിദേശ രാജ്യങ്ങൾ നൽകുന്ന പദവികൾ സ്വീകരിക്കുന്നതിന് പ്രസിഡന്റിന്റെ അനുവാദം ആവശ്യമാണെന്ന് നിഷ്കർഷിച്ചിരിക്കുന്നതും ആർട്ടിക്കിൾ 18. നമ്മുടെ ഭരണഘടന പൗരന്മാർക്ക് ഉറപ്പു നൽകുന്ന നിയമത്തിന് മുന്നിലുള്ള സമത്വം, നിയമത്താലുള്ള തുല്യ സംരക്ഷണം, വിവേചനങ്ങളുടെ നിരോധനം, പൊതു നിയമനങ്ങളിലെ അവസര സമത്വം, തൊട്ടുകൂടായ്മയുടെ നിരോധനം, പ്രത്യേക പദവികളുടെ നിരോധനം എന്നീ അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രാഥമികമായ വിവരണം ഇവിടെ സമാപിക്കുന്നു.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നിയമവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണപിള്ള PV. സാങ്കേതിക സഹായം ആഞ്ചലോസ് ആൽഫ്രഡ് കണ്ടച്ചിറ.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

സംസാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. 72nd ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മലയാള സിനിമ നിരവധി പ്രധാന ബഹുമതികൾ നേടി. അതിൽ ഭ്രമയുഗത്തിലെ അഭിനയത്തിന് മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരം നേടി. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചലച്ചിത്രം. ഷെഹ്ന ജലാൽ ഭ്രമയുഗത്തിലൂടെ മികച്ച ഛായാഗ്രാഹകനുള്ള അവാർഡ് നേടി. AR എന്ന സിനിമയിലെ ഗാനത്തിന് വൈക്കം വിജയലക്ഷ്മി മികച്ച പിന്നണി ഗായികയ്ക്കുള്ള അവാർഡ് നേടി. എല്ലാ അവാർഡ് ജേതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥിയുടെ അഭിനന്ദനങ്ങൾ. മനസ വാച കർമ്മണ 1979 പുറത്തിറങ്ങിയ മലയാള നാടക ചലച്ചിത്രമായ മനസ വാച കർമ്മണയുടെ സംഭാഷണം ഏകലവ്യനും എ ഷെരീഫും ചേർന്നായിരുന്നു. IV ശശിയുടെ സംവിധാനം. ജയഭാരതി, സുകുമാരൻ, കുതിരവട്ടം പപ്പു, സീമ, MG സോമൻ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചത്. ബിച്ചു തിരുമലയുടെ ഗാനങ്ങൾക്ക് AT ഉമ്മർ ഈണമിട്ടു. അന്തരിച്ച അതുല്യ ഗായിക ജാനകിയമ്മയുടെ മനോഹരമായ ആലാപനം.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: വാത്സല്യം ലോഹിതദാസിന്റെ രചനയിൽ കൊച്ചിൻ ഹനീഫ സംവിധാനം ചെയ്ത് മമ്മൂട്ടി, സിദ്ദിഖ്, ഗീത, ഇളവരശി, സുനിത എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് 1993 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് വാത്സല്യം. ഈ ചിത്രത്തിലെ അഭിനയത്തിന് ആ വർഷത്തെ മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മമ്മൂട്ടിക്ക് ലഭിച്ചു. മേലേടത്ത് രാഘവൻ നായർ എന്ന കഥാപാത്രം അത്ര മികവുറ്റതായിരുന്നു. കൂടാതെ മികച്ച മലയാള ചലച്ചിത്രത്തിനുള്ള ഫിലിംഫെയർ അവാർഡ് ഈ ചിത്രം നേടി. കൈതപ്രം തിരുമേനിയുടെ മനോഹരമായ വരികൾക്ക് SP വെങ്കടേഷിന്റെ മികച്ച ഈണം. ദാസേട്ടന്റെ ആലാപനം, ചാരികേശി രാഗത്തിലുള്ള ആ ഗാനത്തിലേക്ക്.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: ഗാനവീഥി തുടരുന്നു. കഭി കഭി 1976 പമേല ചോപ്ര എഴുതി, യാഷ് ചോപ്ര സംവിധാനം ചെയ്ത് നിർമ്മിച്ച ഹിന്ദി സംഗീത റൊമാൻറ്റിക് ഡ്രാമ ചിത്രമാണ് കഭി കഭി. ഈ ചിത്രത്തിൽ വഹീദ റഹ്മാൻ, ശശി കപൂർ, അമിതാഭ് ബച്ചൻ, രാഖി, ഋഷി കപൂർ, നീതു സിംഗ് എന്നിവർ അഭിനയിച്ചു. ഈ ചിത്രം ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 8-ാമത്തെ ഹിന്ദി ചിത്രമായി മാറി. 24-ാമത് ഫിലിംഫെയർ അവാർഡുകളിൽ കഭി കഭിക്ക് മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച നടൻ, മികച്ച നടി, മികച്ച സഹനടൻ, മികച്ച സഹനടി എന്നിവയുൾപ്പെടെ 13 മുൻനിര നോമിനേഷനുകൾ ലഭിച്ചു. മികച്ച സംഭാഷണം, മികച്ച സംഗീത സംവിധായകൻ, മികച്ച ഗാനരചയിതാവ്, മികച്ച പിന്നണി ഗായകൻ എന്നീ 4 അവാർഡുകളും നേടി. സാഹിർ ലുധിയാൻവി എന്ന കവിയുടെ തൂലികയിൽ പിറന്ന കഭി കഭി മേരെ ദിൽമേം എന്ന ഐക്കോണിക് റൊമാൻറ്റിക് ഗാനം ആഴമേറിയതും ശാശ്വതവുമായ പ്രണയത്തെയും വിധിയെയും പര്യവേഷണം ചെയ്യുന്നു. തന്റെ പ്രിയപ്പെട്ടവൾ തനിക്ക് വേണ്ടി പ്രത്യേകം സൃഷ്ടിക്കപ്പെട്ടതാണെന്നും അവർക്ക് എന്നേക്കുമായി ഒരുമിച്ചായിരിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് അയക്കപ്പെട്ടതാണെന്നും കവിയുടെ അഗാധമായ വികാരം ഇത് പ്രകടിപ്പിക്കുന്നു. ഖയാം കമ്പോസ് ചെയ്ത് പ്രശസ്ത ഗായകരായ മുകേഷും ലതാജിയും ചേർന്ന് ആലപിച്ച ആ യുഗ്മ ഗാനത്തിലേക്ക്.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥി. ശംഖുപുഷ്പം, വിജയന്റെ കഥയ്ക്ക് സുരാസുവിന്റെ തിരക്കഥ. സംഭാഷണം എഴുതി സംവിധാനം ചെയ്തത് ബേബി. 1977 റിലീസായി. സോമൻ, വിതുബാല, സുകുമാരി, പ്രേമ തുടങ്ങിയവർ പ്രധാന വേഷമിട്ടു. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം ബേബി സുമതി നേടി. അന്തരിച്ച പ്രശസ്ത നടൻ സുകുമാരനെ മലയാള ചലച്ചിത്ര മേഖലയിലേക്ക് പരിചയപ്പെടുത്തിയ ചിത്രമായിരുന്നു ശംഖുപുഷ്പം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MK അർജുനൻ മാസ്റ്ററുടെ സംഗീതം. പന്തുവരാളി, ആഭോഗി, തോടി, രഞ്ജിനി എന്നീ രാഗങ്ങൾ ചേർന്ന ഒരു രാഗം.

0: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗാനവീഥിയിലെ അവസാന ഗാനത്തിലേക്ക്. സ്ഫടികം 1995 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന്റെ കഥയും സംവിധാനവും ഭദ്രനായിരുന്നു. ഈ ചിത്രത്തിൽ ആടുതോമ എന്ന

നായക കഥാപാത്രമായി അഭിനയിച്ചത് മോഹൻലാലായിരുന്നു. ഈ ചിത്രത്തിലൂടെ ജോർജ് വില്ലനായി അരങ്ങേറ്റം കുറിച്ചു. ഈ കഥാപാത്രത്തിന്റെ വിജയത്തെ തുടർന്ന് ജോർജ് പിന്നീട് സ്ഫടികം ജോർജ് എന്നറിയപ്പെടാൻ തുടങ്ങി. തിലകൻ, രാജൻ പി ദേവ്, ഇന്ദ്രൻസ്, ഉർവശി, ചിപ്പി, കെ പി സി ലളിത, സിൽക്ക് സ്മിത എന്നിങ്ങനെ പ്രഗത്ഭരായ താരനിര തന്നെ ചിത്രത്തിലുണ്ടായിരുന്നു. 2007 ഡി സുന്ദർ ഈ ചിത്രം വീരാപ്പു എന്ന പേരിൽ തമിഴിൽ പുനർനിർമ്മിക്കുകയുണ്ടായി. മോഹൻലാലിന് മികച്ച നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു. കൂടാതെ മികച്ച മലയാള ചിത്രം, മികച്ച സംവിധായകൻ ഭദ്രൻ, മികച്ച നടൻ മോഹൻലാൽ എന്നീ ഫിലിംഫെയർ അവാർഡും നേടി. പി ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾ, എസ് പി വെങ്കടേഷിന്റെ ഈണം, എം ജി ശ്രീകുമാറിന്റെ ആലാപനം, കല്യാണി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയ ആ ഗാനത്തിലേക്ക്.

ഈ ഗാനത്തോടെ ഇന്നത്തെ ഗാനവീഥി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീഥി. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ബോൾ റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. WhatsApp number 8848558785.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. വ്യാജമാർഗങ്ങളിലൂടെ എത്തുന്ന വിദേശികൾക്ക് പ്രസവാനുകൂല്യങ്ങളും കുഞ്ഞുങ്ങൾക്ക് US പൗരത്വവും നൽകുന്ന ബർത്ത് ടൂറിസം തടയാൻ കർശന നടപടിയുമായി ടെക്സസ് ഗവർണർ ഗ്രെഗ് ആബർട്ട്. ഇതുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആശുപത്രികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും എതിരെ അന്വേഷണം നടത്താനും നടപടിയെടുക്കാനും വിവിധ സംസ്ഥാന ഏജൻസികൾക്ക് നിർദ്ദേശം നൽകാനും നൽകിയ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അദ്ദേഹം ഒപ്പുവച്ചു. നിയമലംഘനം നടത്തുന്ന ആരോഗ്യ സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കൽ, സംസ്ഥാന കരാറുകളിൽ നിന്ന് തുടങ്ങിയ നടപടികൾ സ്വീകരിക്കാൻ ടെക്സസ് മെഡിക്കൽ ബോർഡ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾക്ക് നിർദ്ദേശവും ഉണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവായ ട്രംപിന്റെ പൌരത്വ നയങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായാണ് ആബർട്ടിന്റെ ഈ നീക്കം. US കോൺഗ്രസിലേക്ക് പ്രതിനിധികളെ തെരഞ്ഞെടുക്കാൻ അരിസോണയിലെ 1st district നടന്ന ഡെമോക്രാറ്റിക് പാർട്ടി പ്രൈമറിയിൽ മുൻ സംസ്ഥാന പ്രതിനിധിയായ അമിത്ഷായ്ക്ക് ഉജ്ജ്വല വിജയം. പാർട്ടിയെ പിന്തുണച്ച പ്രമുഖ സ്ഥാനാർത്ഥിയെ അട്ടിമറിച്ചാണ് അമിത്ഷാ വിജയം നേടിയത്. ഡെമോക്രാറ്റിക് കോൺഗ്രഷൽ കാമ്പയിൻ കമ്മിറ്റിയുടെ പിന്തുണ മുൻ മാധ്യമപ്രവർത്തകൻ മാർലിൻ ഗാലൻ വുഡ്സിനെയാണ് വോട്ടർമാർ തള്ളിക്കളഞ്ഞത്. വാഷിംഗ്ടൺ നേതൃത്വത്തിലുള്ള പാർട്ടി പ്രവർത്തകരുടെ അമർഷമാണ് ഈ ഫലമെന്ന് വിലയിരുത്തപ്പെടുന്നു. സൈക്യാഡെലിക് വെൽനസ് ചടങ്ങിനിടെ ധനകാര്യ രംഗത്തെ പ്രമുഖയായ ടീന സോതി മരിച്ച സംഭവത്തിൽ അറസ്റ്റിലായ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സാമുവൽ ലീക്കെതിരെ വിചാരണ പൂർത്തിയാക്കുന്നതുവരെ

0: വൈദ്യവൃത്തി നടത്തരുതെന്ന് മയാമി ഡേഡ് കോടതി ഉത്തരവിട്ടു. 2025 ഫെബ്രുവരി 10 മയാമി ബീച്ചിലെ സാബിയ വെൽനസ് ഹൗസിൽ നടന്ന 3 ദിവസത്തെ ഹാർട്ട് പ്രോട്ടോകോൾ വെൽനസ് റിട്രീറ്റിനിടെയാണ് ടീന സോതി മരിച്ചത്. പങ്കെടുത്തവർക്ക് ആത്മീയ അനുഭവം നൽകുമെന്ന് പറഞ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ സോതി $2,000 നൽകിയതായും അന്വേഷണത്തിൽ വ്യക്തമായി. ഡാലസ് VA കമ്മ്യൂണിറ്റി ലിവിംഗ് സെന്ററിലെ ക്ലിനിക്കൽ നഴ്സ് ലീഡായ മലയാളി നഴ്സ് ജെസി ചെറുകുന്നത്തിനെ VA നോർത്ത് ടെക്സസ് ഹെൽത്ത് കെയർ സിസ്റ്റം VA പദ്ധതിയുടെ ഭാഗമായി ആദരിച്ചു. ഏകദേശം 40 വർഷത്തെ സേവന പരിചയമുള്ള ജെസി കഴിഞ്ഞ 12 വർഷമായി US ഡിപ്പാർട്ട്മെന്റ് ഓഫ് വെറ്ററൻസ് അഫയേഴ്സിൽ സേവനം അനുഷ്ഠിക്കുകയാണ്. ചർച്ച് ഓഫ് ഗോഡ് UK ആൻഡ് യൂറോപ്പ് മലയാളം സെഷന്റെ 19th വാർഷിക കോൺഫറൻസ് July 24, 25, 26 തീയതികളിൽ ഇംഗ്ലണ്ടിലെ ഗിൽഡ് ഫോർഡിലുള്ള ക്രൈസ്റ്റ് കോളേജ് ലാർജ് അവന്യൂവിൽ നടക്കും. പ്രിപ്പയർഡ് ബ്രൈഡ് എന്നതാണ് ഈ വർഷത്തെ കോൺഫറൻസിന്റെ പ്രമേയം. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം റവറൻ ഡോക്ടർ ജോ കുര്യൻ നിർവഹിക്കും. പാസ്റ്റർ എബി ഐരൂർ മുഖ്യ പ്രഭാഷണം നടത്തും. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസന ഫാമിലി ആൻഡ് യൂത്ത് കോൺഫറൻസ് July 18 ശനിയാഴ്ച സമാപിച്ചു. July 15 മുതൽ 18 വരെ നടന്ന ഈ കോൺഫറൻസ് നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിലെ വിശ്വാസികളുടെ ഏറ്റവും വലിയ വാർഷിക ആത്മീയ സംഗമമാണ്. വരും വർഷങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന ജനറിക് മരുന്നുകൾക്ക് ഉയർന്ന തീരുവ ഏർപ്പെടുത്തുമെന്ന പ്രഖ്യാപനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത്തരം ഔഷധ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. US ജനറിക് മരുന്നുകൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയെ ഈ നീക്കം കാര്യമായി ബാധിക്കും. വരുന്ന August 1 മുതൽ രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന എല്ലാ ജനറിക് മരുന്നുകൾക്കും 2 വർഷത്തേക്ക് 0% തീരുവയായിരിക്കും തുടരുക. അതിനുശേഷം 1 വർഷത്തേക്ക് തീരുവ 100% തുടർന്ന് 200% ഉയർത്തുമെന്നാണ് ട്രംപിന്റെ വാദം. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായതോടെ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിക്കുന്നു. ബാരലിന് $95 മുകളിലേക്ക് ഇന്നലെ വിലയെത്തി. 6 ആഴ്ചയിലെ ഏറ്റവും ഉയർന്ന വിലയാണിത്. WTI ക്രൂഡിന്റെ വില $88 നിലവാരത്തിലേക്കും ഉയർന്നിട്ടുണ്ട്. ഇതിനിടെ തുടർച്ചയായ സംഘർഷം ക്രൂഡ് വില വീണ്ടും $120 നിലവാരത്തിലേക്ക് പോകാൻ ഇടയാക്കിയേക്കുമെന്ന് ഗോൾഡ്മാൻ സാക്സ് മുന്നറിയിപ്പ് നൽകി. വനിതാ സഞ്ചാരികൾക്ക് സുരക്ഷിതവും ശുചിത്വവുമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉറപ്പാക്കുന്നതിന് ടൂറിസം വകുപ്പ് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഗ്രീൻ മാർഷൽസ് പദ്ധതി നടപ്പിലാക്കുന്നു. ആദ്യഘട്ടത്തിൽ ഫോർട്ട് കൊച്ചി, മൂന്നാർ, കോവളം, ആലപ്പുഴ എന്നിവിടങ്ങളിലായാണ് പദ്ധതി നടപ്പാക്കുക. ടൂറിസം കേന്ദ്രങ്ങളിലെത്തുന്ന സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കൽ, ശുചിത്വ പരിപാലനം, സഞ്ചാരികളിൽ ഉത്തരവാദിത്തപരമായ പെരുമാറ്റ രീതികൾ വളർത്തിയെടുക്കൽ, പരിസ്ഥിതി അവബോധം സൃഷ്ടിക്കൽ എന്നിവയായിരിക്കും പ്രധാന ചുമതല. വനിതാ ഗൈഡുകൾ, വനിതാ ഡ്രൈവർമാർ എന്നിവരെ നിയമിക്കും. ഗ്രീൻ മാർഷൽസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് ടൂറിസം വകുപ്പ് പരിശീലനം നൽകും. സ്ത്രീകൾ മുൻകൈയെടുത്ത് നടത്തുന്ന ടൂറിസം സംരംഭങ്ങൾ, വനിതാ ഹോംസ്റ്റേകൾ, ഉത്തരവാദിത്ത ടൂറിസം പദ്ധതികൾ എന്നിവ പദ്ധതിയുടെ ഭാഗമായി വിപുലീകരിക്കും. സ്ത്രീ സൗഹൃദ അന്തരീക്ഷം കൂടുതൽ സുതാര്യമാക്കുന്നതിന് സംസ്ഥാനത്തെ 20 പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇതുവരെ ജെൻഡർ ഓഡിറ്റിംഗ് പൂർത്തിയായിട്ടുണ്ട്. ചരമ അറിയിപ്പുകൾ. ഇടശ്ശേരിയത്ത് വീട്ടിൽ പരേതനായ സണ്ണി ജോസഫിന്റെയും ജോളി ജോസഫിന്റെയും മകൻ ജൂബിൻ ജോസഫ് അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. ചിന്തറയിൽ ശോശമ്മ കുര്യൻ അന്തരിച്ചു. സംസ്കാരം ഇന്ന് നടന്നു. കരിങ്ങാലിക്കാട്ടിൽ സാറാമ്മ മാത്യു അന്തരിച്ചു. സംസ്കാരം പിന്നീട്. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ.

മറക്കാതെ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45 പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ WhatsApp number 8848558785.

പത്മരാമായണത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.